പ്രഭാതഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

മനുഷ്യന് ജീവിതത്തോട് അത്രയേറെ പ്രണയമാണ്, മരണത്തെ ഭയവും. ജനനത്തോടൊപ്പം മരണവും പിറവി കൊള്ളുന്നു. ചിലർ ജീവിതത്തിൽ ഓരോ നിമിഷവും ജീവിക്കുന്നു, മറ്റു ചിലർ മരിച്ച് ജീവിക്കുന്നു. സ്വയവും മറ്റുള്ളവരാലും സന്തോഷം കെടുത്തുന്നവരുണ്ട്. സന്തോഷം അങ്ങ് വിദൂരമായ ഒരിടത്തുണ്ടെന്നും അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലുമാണ് നമ്മൾ. അപ്രതീക്ഷിതമായിട്ടാകും മരണമണി മുഴങ്ങുക. അപകടമായും മാരക രോഗമായും വാർദ്ധക്യമായും മാനസിക വിഭ്രാന്തിയായും മരണം നമ്മോട് പറയും, ഞാനിതാ അടുത്തെത്തി, ഇതുവരെ നീ തേടി അലഞ്ഞ സന്തോഷം കണ്ടെത്തിയോ എന്ന്. ഒരു പക്ഷേ അന്നായിരിക്കും നാം ജീവിച്ചു തുടങ്ങുക. പാഴാക്കിയ സമയത്തിൻ്റെയും ബന്ധങ്ങളുടെയും മൂല്യം അറിഞ്ഞു തുടങ്ങുക. ജീവിക്കാൻ മരണസൂചനയ്ക്കായി കാത്തിരിക്കണോ? ഓരോ നിമിഷവും പുതിയതാണ്. ഈ നിമിഷം മാത്രമാണ് സ്വന്തമെന്ന് വിശ്വസിക്കാം. ജീവിതം ആഘോഷമായി ജീവിക്കാം.

0: ആണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അനിൽ പനച്ചൂരാന്റെ കവിത ഒരു കവിത കൂടി ഞാൻ എഴുതിവെക്കാം. ആലപിക്കുന്നു ഹരി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. 7:10 ജനകീയം. ഇതിൽ ശ്രീ KK രാഘവൻ കാഞ്ഞലേരി തന്റെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ ഉറൂബിന്റെ പടച്ചോന്റെ ചോറ് എന്ന കഥ. അവതരണം മുത്തുമ്മ പാലക്കാട്. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം. നാടകം ഭാനുമതി മുഴുവൻ ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം, കാവ്യസൗരഭം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പൂന്താനത്തെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അനിൽ പനച്ചൂരാന്റെ കവിത ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം. ആലപിക്കുന്നു ഹരി.

0: പ്രകാശമായി കരുതി വയ്ക്കാൻ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അനിൽ പനച്ചൂരാന്റെ കവിത ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം. ആലപിച്ചത് ഹരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് ജൂലൈ 6. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 6 വർഷത്തിലെ 187-ാം ദിനമാണ്. ഇന്നാണ് ലോക സൂനോസിസ് ദിനം. ഒരു നായയിൽ നിന്നും പേപ്പട്ടി വിഷബാധയേറ്റ ജോസഫ് മീസ്റ്റർ എന്ന കുട്ടിയിൽ പേപ്പട്ടി വിഷത്തിനെതിരെയുള്ള തന്റെ പ്രതിരോധ മരുന്ന് ലൂയി പാസ്റ്റർ വിജയകരമായി പരീക്ഷിച്ചത് 1885 ജൂലൈ 6-നാണ്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ലോക സുനോസിസ് ദിനം ആചരിക്കുന്നത്. ജൂലൈ 6 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1785 US കറൻസിയുടെ പേര് US കോൺഗ്രസ് ഏകകണ്ഠമായി ഡോളറായി പരിഹരിച്ചു, ദശാംശ നാണയം സ്വീകരിച്ചു. 1789 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഒരു പുതിയ ഭരണഘടന എഴുതുന്നതിനായി 30 അംഗങ്ങളുടെ ദേശീയ അസംബ്ലി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1885 പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ ലൂയി പാസ്റ്റർ വിജയകരമായി പരീക്ഷിച്ചു. 1919 ബെർലിനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സെക്ഷുവൽ സയൻസ് ആരംഭിച്ചു. 1854 US റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആദ്യ സമ്മേളനം മിഷിഗണിലെ ജാക്സണിൽ നടന്നു. 1892 ദാദാഭായി നവറോജി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായി. 1908 ഉത്തര ധ്രുവത്തിലേക്കുള്ള തന്റെ പര്യവേഷണ യാത്ര റോബർട്ട് പിയറി ആരംഭിച്ചു. 2006 ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന യുദ്ധസമയത്തടച്ച നാഥുല ചുരം 44 വർഷത്തിന് ശേഷം വ്യാപാര ആവശ്യങ്ങൾക്കായി തുറന്നു. ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന DS കോത്താരിയുടെ ജന്മദിനവും മലയാള മനോരമ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഴുത്തുകാരനുമായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള, മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും ഗായകനും നടനുമായ LPR വർമ്മ, നാടക ചലച്ചിത്ര അഭിനേത്രിയായിരുന്ന ഇരിങ്ങൽ നാരായണി തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 6-നാണ്.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപ

0: രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762 400.

0: വചനാമൃതം സ്നേഹം നൽകാതിരിക്കുമ്പോഴും ആപത്തിനെ ഭയന്ന് കഴിയുമ്പോഴും കഴിവുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴുമാണ് ജീവിതം വ്യർത്ഥമാകുന്നത്. മേരി ജാൻ മാൻഡലേ.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ജൂലൈ 6, മിഥുനം 22, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അമേരിക്ക ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ട സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. ഇന്ന് 11 എറണാകുളം ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കില്ല. 10 ഉന്നത അധികൃതർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 ചാമ്പ്യന്മാരായ ബ്രസീലിനെ 2-1 കീഴടക്കി നോർവേ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിലേക്ക് കുതിച്ചു. എർലിൻ ഹാലൻഡ് 2 നേടിയപ്പോൾ നെയ്മർ പെനാൽറ്റിയിലൂടെ 1 നേടി. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്നത്. 2002 അവസാന കിരീടം. കിലിയൻ എംബാപ്പയുടെ മികവിൽ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. പരാഗ്വേയെ 1 പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം വെള്ളിക്കട്ടികൾക്കും ശ്രീരാമ പാദുകങ്ങൾക്കും പുറമെ കാണിക്കയായി സമർപ്പിച്ച സ്വർണം പൂശിയ രാംചരിതമാനസവും കാണാതായി. തന്റെ കുടുംബം സമർപ്പിച്ച 5 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം പൂശിയ രാമചരിതമാനസ ഗ്രന്ഥം പ്രധാന പ്രദർശന സ്ഥലത്ത് കാണാനില്ലെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൂടിയായ വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ S. ലക്ഷ്മി നാരായണൻ പറഞ്ഞു. 2024 ശേഷം അത് പ്രദർശന സ്ഥലത്ത് നിന്ന് കാണാതായെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഗ്രന്ഥം പഴയ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കണമെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പറഞ്ഞു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് സംഭവത്തിൽ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുടെ പ്രസ്താവനയോട് യോജിക്കുന്നതായി സർസംഘ് ചാലക് മോഹൻ ഭാഗവത്. രാമക്ഷേത്ര വിവാദത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് നാഗ്പൂരിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ BJPക്കെതിരെ ശിവസേന UBT അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ. ഹിന്ദുത്വം ദുരുപയോഗിച്ച് ക്ഷേത്രം കൊള്ളയടിക്കുന്നവരെ ഹിന്ദുക്കൾ വെറുതെ വിടില്ലെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. ചോദ്യചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 16 പിന്നിട്ടു. ജന്തർ മന്ദിറിലെ CJPയുടെ സമരവേദിയിൽ 8 നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ശരീരഭാരം 6 കുറഞ്ഞു. നീറ്റ് ചോദ്യചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഉത്തരാഖണ്ഡിലെ റിയാകുമാരിയുടെ പിതാവും

കാർഗിൽ യുദ്ധപോരാളിയുമായ മുൻ സൈനികൻ രാജേഷ് ധാപ്പയും ഞായറാഴ്ച സമരത്തിന് പിന്തുണയുമായി എത്തി. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പിഴവാണ് മകളുടെ മരണകാരണമെന്ന് ധാപ്പ പറഞ്ഞു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കപ്പെട്ട സാഹചര്യത്തിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും പരസ്യങ്ങൾ ഉടനടി നീക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടും. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കമുള്ള ടെലിഗ്രാം ചാനലിന്റെ വിവരങ്ങൾ പണം വാങ്ങി പരസ്യമായി ഇൻസ്റ്റാഗ്രാം നൽകുന്നുവെന്ന വിവരം BBC പുറത്തുവിട്ടതിനു പിന്നാലെയാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് പ്രകൃതിവാതക വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമായ പശ്ചാത്തലത്തിൽ വളം പ്ലാന്റുകൾ, റിഫൈനറികൾ, വ്യവസായ ഉപഭോക്താക്കൾ തുടങ്ങിയവർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് നീക്കിയത്. March 9 പ്രകൃതിവാതക വിതരണത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനമിറക്കിയത്. അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കുടിയേറ്റക്കാർക്ക് ഐക്യദാർഢ്യവുമായി Leo XIV മാർപ്പാപ്പ. യൂറോപ്പിലേക്കുള്ള ആഗോള കുടിയേറ്റത്തിന്റെ കവാടമായ തെക്കൻ ഇറ്റലിയിലെ ലാംപെദൂസ ദ്വീപ് മാർപ്പാപ്പ സന്ദർശിച്ചു. അമേരിക്കയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 250 സ്വാതന്ത്ര്യദിനത്തിൽ വാഷിംഗ്ടണിലെ നാഷണൽ മാളിലെ ചടങ്ങിലാണ് ട്രംപിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രഖ്യാപനം. കമ്മ്യൂണിസം അതിവേഗം വളരുന്ന അർബുദമാണെന്നും എത്രയും പെട്ടെന്ന് അത് മുറിച്ചു മാറ്റണമെന്നും കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യുമെന്ന് അമേരിക്കൻ പൗരർ പ്രതിജ്ഞ ചെയ്യണമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ചൈനയിലെ ഇറാൻ സ്ഥാനപതി അബ്ദുൾ റസാ റഹ്മാനി ഫാസിൽ ശനിയാഴ്ച പറഞ്ഞു. എന്നാൽ തങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണനയും ഇളവുകളും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ബെയ്ജിംഗിലെ വേൾഡ് പീസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. US ഇറാനും തമ്മിലുള്ള അടുത്തഘട്ട സാങ്കേതിക ചർച്ചകൾക്ക് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വേദിയായേക്കുമെന്ന് റിപ്പോർട്ട്. സ്വിറ്റ്സർലൻഡിലെ ബ്രിജൻസ്റ്റോക്ക് റിസോർട്ടും പരിഗണനയിലുണ്ടെങ്കിലും ഇസ്ലാമാബാദിനാണ് കൂടുതൽ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ശനിയാഴ്ചയാകും കൂടിക്കാഴ്ച. 20% എഥനോൾ ചേർത്ത പെട്രോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഭൂട്ടാൻ വിസമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേന്ദ്രം. ഭൂട്ടാനിലേക്ക് E20 പെട്രോൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതി ഇല്ലെന്നും ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. E20 ഉപയോഗിച്ചതുകൊണ്ട് വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിട്ടതായ റിപ്പോർട്ടുകളും സർക്കാർ തള്ളി. 20% എഥനോൾ കലർത്തിയ E20 പെട്രോളിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ ഞായറാഴ്ച പ്രതിഷേധ സമരം നടന്നു. വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുന്നെന്നും ഫ്യുവൽ ഫിൽറ്ററിനുൾപ്പെടെ കേടുണ്ടാകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ വാഹന ഉടമകൾ തങ്ങളുടെ ദുരനുഭവങ്ങളും പങ്കുവച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന VBG-RAMJI പദ്ധതി നടത്തിപ്പിനുള്ള ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ കേന്ദ്രം നൽകി. കേരളത്തിന് 925.33 കോടിയാണ് ലഭിക്കുന്നത്. തൊഴിലാളികൾക്ക് 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. പുതിയ സാമ്പത്തിക വർഷത്തിലെ 3 മാസം കഴിഞ്ഞിട്ടും പദ്ധതി വിഹിതത്തിലെ ആദ്യ ഗഡു സർക്കാർ നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ 180,000 പദ്ധതികളുടെ നിർവഹണമാണ് മുടങ്ങുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 24 മണിക്കൂറിനുള്ളിൽ 12 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ക്ലാസ് ഇന്ന് തുടങ്ങും. സംസ്ഥാന പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. +1 മുഖ്യ അലോട്ട്മെന്റിൽ 359,860 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. വിവിധ വിഭാഗങ്ങളിൽ 81,375 സീറ്റ് ഒഴിവുണ്ട്. ഈ മാസം 13 മുതൽ August 5 സപ്ലിമെന്ററി പ്രവേശനം നടക്കും. സ്പോർട്സ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടകളിലെ സപ്ലിമെന്ററി ഘട്ടം 10th പൂർത്തിയാകും. തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ മെറിറ്റിലേക്ക് മാറ്റി പ്രവേശനം നടത്തും. പ്രവേശന നടപടികൾ August 5 അവസാനിക്കും.

0: പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന 13-കാരിയുടെ പരാതി വ്യാജം. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് തെളിഞ്ഞു. പ്രണയനൈരാശ്യമാണ് വ്യാജ ആരോപണം ഉന്നയിക്കാൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 13-കാരിയുടെ വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. സഹപാഠികളും പുറത്തുനിന്നുള്ളവരുമടക്കം 10 പേർ ഉപദ്രവിച്ചെന്ന പരാതിയിൽ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 20-കാരനാണ് മർദ്ദനമേറ്റത്. പുതിയ കർമ്മപഥം ആരംഭിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും പിൻകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നും പുതിയ കാലത്ത് സാമൂഹിക പ്രതിബദ്ധത കൈവിടാതിരിക്കണമെന്നും കലക്ടർ പി വിഷ്ണുരാജ് അഭിപ്രായപ്പെട്ടു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം പാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 മേനി കൈവരിച്ച സ്കൂളുകൾക്കുള്ള ഉപഹാര സമർപ്പണവും ജില്ലാ കലക്ടർ നിർവഹിച്ചു. പി കെ പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. മലയോര ഹൈവേയിൽ നിന്ന് വാളത്തോട് കരിക്കോട്ടക്കരി ഇരിട്ടി അയ്യപ്പൻകാവ് മണത്തണ വഴി മാനന്തവാടിയിലേക്ക് പുതുതായി അനുവദിച്ച KSRTC ബസ് ഓട്ടം തുടങ്ങി. കരിക്കോട്ടക്കരി ടൗണിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വർണ വ്യാപാരിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി കാറുമായി കടന്ന് 20 ലക്ഷം രൂപ വിലയുള്ള 180 ഗ്രാം സ്വർണം കവർന്ന കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെ പനമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധി ഒഴിഞ്ഞ് കൂടുതൽ സർവീസുകൾ പുനരാരംഭിച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. മെയ്യിലെ കണക്ക് പ്രകാരം മുൻമാസത്തേക്കാൾ 26,733 അന്താരാഷ്ട്ര യാത്രക്കാർ കൂടി. 44,982 പേരാണ് മെയ്യിൽ കണ്ണൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് യാത്ര ചെയ്തത്. അഴീക്കൽ ലൈറ്റ് ഹൌസിന് സമീപം തെരുവുനായ ശല്യം തുടരുന്നു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ വഴിയാത്രക്കാരും വീട്ടിലുള്ളവരും അടക്കം 8 പേരെ തെരുവുനായ കടിച്ചു. പരിക്കേറ്റ ഒരാൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയ ചാമ്പ്യന്മാർ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ശ്രീലങ്ക എ ടീമിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ എക്ക് വിജയം. 10 വിക്കറ്റിനാണ് സന്ദർശകരുടെ ജയം. Formula 1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീയിൽ ഫെരാരിയുടെ ചാൾസ് ലെക്ലർക്കിന് കിരീടം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. രാത്രി 12:30 മത്സരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്ര മേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
4: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ

0: ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ അഞ്ചാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യ സംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമോസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 കാണാതായി. പരിയാരം കോരൻപീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻകുർദ് മേഖലയിൽ 3 കെട്ടിടം തകർന്ന് 6 മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കെട്ടി കിരുതലി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവേക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലണ്ട് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ

0: 2002 അഞ്ചാം കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ ആറാം ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഒരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
1: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 wicketsന് തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106th സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യാരഭ്യ ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ദേശാനാം ഷഡ് ദിവസീയ യാത്രയായി പ്രസ്ഥിതഃ. അസ്യാഃ ത്രിദേശീയ യാത്രായാഃ പ്രഥമേ ചരണെ അസൌ അദ്യ ഇന്തോനേഷ്യ ദേശം പ്രാപ്സ്യതി. പ്രധാനമന്ത്രിണഃ മോദിനഃ ഇയം ചതുർത്ഥ ഇന്തോനേഷ്യ യാത്ര വർത്തതേ. അത്രാവധേയം യത് സ്വയാത്രാവധൌ പ്രധാനമന്ത്രി ഇന്തോനേഷ്യ ദേശസ്യ നവനിർവാചിത രാഷ്ട്രപതിനാ പ്രവോവോ സുബിയാന്തോ ഇത്യനേന സഹ ദ്വിപക്ഷീയ വാർത്താലാപം വിധാസ്യതി. സന്ധേഹ പ്രഗതിമാലക്ഷ്യ സമീക്ഷാം ച കരിഷ്യതി. തദീയ മുഖ്യാഃ ആധികാരികാഃ കാര്യക്രമാഃ ജക്കാർത്താ നഗരേ ഭവിഷ്യന്തി. പരം അസൌ യോഗ്യകർത്താ ഇതി കഞ്ചന ഐതിഹാസികം സാംസ്കൃതികം ച നഗരം അപി ഗമിഷ്യതി. ജക്കാർത്താനഗരെ പ്രധാനമന്ത്രി സുവിശാലം ഭാരതീയ പ്രവാസി സമുദായം സംബോധയിഷ്യതി. കേന്ദ്രീയ ഗൃഹ എവം സഹകാരിതാ മന്ത്രി അമിത് ഷാഹ അദ്യ നവദെഹല്യാം ആയോജിതം സഹകാരിതാ മന്ത്രാലയസ്യ പഞ്ചമം സ്ഥാപനാ ദിവസ സമാരോഹം അലങ്കരിഷ്യതി. മന്ത്രാലയേന ജ്ഞാപിതം യത് അയം സമാരോഹ സഹകാരാത് സമൃദ്ധിഃ ഇതി രാഷ്ട്രീയ സങ്കല്പനാമാധൃത്യ വിധീയത്തെ. അസ്മിൻ മംഗളപ്രസംഗേ ശ്രീഷാഹ അനേകാസാം പ്രമുഖാഭിനവ പരിയോജനാനാം ശിലാന്യാസം ഉദ്ഘാടനം ച വിധാസ്യതി. ഏതാസു യോജനാസു ദ്വാത്രിംശദധിക ദ്വിശത അന്ന സംഗ്രഹ ഭണ്ഡാരാനാം ലോകാർപ്പണം സഹകാര വനസ്യ ഭൂമിപൂജനം ഉത്തരപ്രദേശ് മഹാരാഷ്ട്ര രാജ്യയോ ടിഷു കൾച്ചർ ഇതി സുവിധായൈ ഭൂമിപൂജനം രാഷ്ട്രീയ സഹകാരി ഡേറ്റാബേസ് NCD 3.0 ഇത്യസ്യ ഭൗഗോളിക ചിഹ്നാങ്കന ദൂരഭാഷനുപ്രയോഗസ്യ ച ആരംഭഃ. ജമ്മു കശ്മീർ കേന്ദ്രശാസിത പ്രദേശേ പ്രചലന്ത്യാം വാർഷിക ശ്രീ അമരനാഥജി യാത്രായാം ശ്രദ്ധാലുനാം മഹത് സമ്മർദ്ദഃ ദൃശ്യതേ. യത്ര യാത്രായാഃ പ്രഥമേഷു ത്രിഷു ദിനേഷ്വേവ ഷട് പഞ്ചാശത് സഹസ്രതോപ്യധികാഃ ജനാഃ പവിത്ര ഗുഹാ മന്ദിരേ സമാഗതാഃ. രവിവാസരെ പ്രായഃ പഞ്ചവിംശതി സഹസ്ര ഭക്തൈഃ ബാബാ ബർഫാനി ഇത്യസ്യ ദിവ്യദർശനം വിഹിതം. ഇതഃ പൂർവം ദ്വിതീയ ദിനേ പ്രായഃ വിംശതി സഹസ്ര ജനാഃ ഉദ്ഘാടന ദിവസേ ച ദ്വാദശ സഹസ്രതോപ്യധികാഃ തീർത്ഥയാത്രിണഃ ഭഗവതഃ ദർശനം ലബ്ധവന്തഃ. അനേന സഹൈവ ജമ്മു കശ്മീരസ്യ ഉപരാജ്യപാലഃ മനോജ സിംഹ ശ്വഃ നുവാന പഹലഗാം ഇതി ആധാര ശിബിരസ്യ നിരീക്ഷണം വിധാസ്യതി. സമമേവ ഹ്യഃ തത്ര തീർത്ഥയാത്രിഭ്യഃ കൽപിതാനാം വ്യവസ്ഥാനാം പ്രബന്ധാനാം ച സൂക്ഷ്മ പുനരീക്ഷണം തേന കൃതം. ദേശസ്യ വിശാലേഷു ഭൂഭാഗേഷു പ്രാവൃത് സ്ഥിതിഃ അത്യധികം തീവ്രീഭൂത സഞ്ജാതാ. യേന ഹി അതിവൃഷ്ടിഃ മേഘഗർജനം വിദ്യുത്പാതഃ പ്രചണ്ഡ ചക്രവാദ് വായുഃ ച പ്രചലതി. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന വിജ്ഞാപിതം യത് ആഗാമിഷു ചതുർഷു ദിനേഷു ഗുജറാത്ത് രാജ്യസ്യ കതിപയ ഭാഗേഷു ഹരിയാണ പഞ്ചാബ് രാജസ്ഥാനേഷു ച പ്രാവൃത് സ്ഥിതിഃ സർവഥാ അനുകൂലാ വർത്തതേ. വിഭാഗേനാദ്യ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ കർണാടക ഉത്തരാഖണ്ഡ് രാജ്യേഷു അതിവൃഷ്ടേ പൂർവാനുമാനം കൃതം. അപരതഃ ആഗാമിഷു ദ്വിത്രിദിനേഷു രാഷ്ട്രീയ രാജധാന്യാം ദില്ല്യാം ഉത്തരപ്രദേശേ പഞ്ചാബെ ചണ്ഡിഗഡ് ക്ഷേത്രേ വികീർണരൂപേണ വൃഷ്ടിഃ സംഭാവ്യതേ. വിംബിൾഡൺ ടെന്നിസ് പ്രതിസ്പർധായാം ഗതരാത്രോ സർബിയാദേശസ്യ ലബ്ധ പ്രതിഷ്ഠേന ക്രീഡകേന നോവാക് ജോകോവിച്ചിൻ റൂസ് ദേശസ്യ റോമൻ സഫ്യൂലിനം പരാജിത്യ പുരുഷേകല ക്രീഡായാഃ പ്രാഗുപാന്ത്യ ചക്രേ സ്ഥാനം സുരക്ഷിതം. ഇതഃ പരം അസൌ ഫെലിക്സ് നഗരെ ഉത ഡെവിവോച്ചസ് ഇത്യനേന സഹ ക്രീഡാം കരിഷ്യതി ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ കൂത്തുപറമ്പ് റാഹി റെസ്റ്റോറന്റിലും 10-ാം തീയതി രാവിലെ 10 മണി മുതൽ കണ്ണൂർ ശിക്ഷക് സദനിലുമാണ് ക്ലാസുകൾ. രജിസ്ട്രേഷന് 0497-7609-8943-3466-615 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഫസ്റ്റ് എയ്ഡ് ഇൻ മെന്റൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 9447-252-541. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 9-10 ക്ലാസുകളിലെ OBC, EBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന PM യശസ്വി പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദേശങ്ങളുടെ സർക്കുലർ www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപ്പുറം പകൽ വീട്ടിൽ വയോജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപര്യമുള്ള യുവതികൾക്ക് പങ്കെടുക്കാം. അഭിമുഖം ഈ മാസം 16-ാം തീയതി രാവിലെ 11 മണിക്ക്. ഫോൺ നമ്പർ 0497-2860-234. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ കാസർഗോഡ് ഉദയഗിരിയിലെ പരിശീലന കേന്ദ്രത്തിൽ നടത്തുന്ന 6-മാസ ലൈബ്രറി ഇൻ ഇൻഫർമേഷൻ സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അധ്യാപകരെ നിയമിക്കുന്നു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ളവരായിരിക്കണം അപേക്ഷകർ. അധ്യാപന പരിചയം അഭികാമ്യം. വിരമിച്ച അധ്യാപകരെയും പരിഗണിക്കുന്നതാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡേറ്റയും യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും സഹിതം മറ്റന്നാൾ പകൽ 2 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണം. കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ ഒഴിവുണ്ട്. നീലേശ്വരം ക്യാമ്പസിലെ ഹിന്ദി വിഭാഗത്തിലാണ് 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവ്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതകളുള്ളവർക്ക് മറ്റന്നാൾ രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകാം. ഫോൺ നമ്പർ 8921-288-025. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് കേരള PSC കേരളത്തിലെ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലെ നിയമനത്തിനായി തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് സമർപ്പിക്കാം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 ആണ്. വിശദവിവരങ്ങൾക്ക് www.kannooryuniversity.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി വകുപ്പുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഇന്നും, ഫിസിക്സിൽ നാളെയും, കെമിസ്ട്രിയിൽ മറ്റന്നാളുമാണ് അഭിമുഖം. ഉദ്യോഗാർത്ഥികൾ കൃത്യം 10 മണിക്ക് എത്തിച്ചേരണം. എരഞ്ഞോളി പഞ്ചായത്ത് കുടുംബശ്രീ CDSൽ അഗ്രി CRP ഒഴിവ്. പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. കുടുംബശ്രീ അംഗമോ കുടുംബശ്രീ കുടുംബാംഗമോ ആയിരിക്കണം. കാർഷിക വൃത്തിയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം. വയസ്സ് 18-നും 45-നും ഇടയിൽ. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ VHSC. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം. ഈ മാസം 17-ാം തീയതി പകൽ 2 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അസൽ രേഖകളുമായി ഉദ്യോഗാർത്ഥികൾ ഹാജരാവണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കേരള ജൈവ കർഷക സമിതി സംസ്ഥാന ജൈവ കർഷക സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണം തെക്കേ ബസാറിലെ ഗുരുമന്ദിരത്തിൽ ഈ മാസം 11-ാം തീയതി രാവിലെ 10:30 നടക്കും. ലൈബ്രറി കൗൺസിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപനം നാളെ ഉച്ചയ്ക്ക് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. തളിപ്പറമ്പ് ചിന്മയ മിഷൻ കോളേജ് 1984-87 സാമ്പത്തിക ശാസ്ത്ര ബിരുദ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം മറ്റന്നാൾ രാവിലെ 10 മണി മുതൽ 7 പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കും. മട്ടന്നൂർ കിളിയങ്ങാട് മേറ്റടി ഈയാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന നടപ്പന്തൽ കുറ്റിയടിക്കൽ കർമ്മം ഈ മാസം 12 രാവിലെ 9 നടക്കും. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി വീട്ടിലേക്ക് ഒരോട്ടോ പദ്ധതി ഈ മാസം 10 വൈകുന്നേരം 5 കണ്ണൂർ ജില്ലാ കലക്ടർ വിഷ്ണുരാജ് പി ലോഞ്ച് ചെയ്യും. ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക സദസ് മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ ഇടയ്ക്കേപ്പുറം നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം.
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്.

മേക്ക് ഓവർ. അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

ഇടമുറിയാതെ പെയ്യുന്ന മഴ. തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. തന്റെ പഴയകാല ഓർമ്മകൾ നമ്മോട് പങ്കുവയ്ക്കുന്നു ശ്രീ കെ കെ രാഘവൻ കാഞ്ഞലേരി.
2: നമസ്കാരം.
3: നമസ്കാരം.
2: കെ കെ രാഘവൻ കാഞ്ഞലേരി അല്ലേ? നമ്മുടെ ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാവും, ഇതാരാണ് ഈ കെ കെ രാഘവൻ കാഞ്ഞലേരി എന്ന്. അത്ര പരിചയമുള്ളൊരു പേരല്ലല്ലോ. പരിചയമില്ലാത്തവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മാധ്യമമാണ് നമ്മുടെ റേഡിയോ മലബ.
3: അതെ അതെ.
2: കുറച്ച് വ്യത്യസ്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അങ്ങെന്ന് മനസ്സിലായിട്ടുണ്ട്. കുറേ പഴയ കാലത്തെ ഓർമ്മകൾ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. അത് എഴുത്തിലേക്ക് അക്ഷരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അറിയുകയാണ്. പുതിയ തലമുറയ്ക്ക് പഴയ ഒരു 5, 10, 20, 30 വർഷം മുമ്പത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അത് കേൾക്കുമ്പോഴാണ് പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളൊരു കൗതുകം വരിക.
3: അതെ.
2: ഈ കൗതുകമാണ് നമ്മുടെ ഒരു താല്പര്യം. പുതിയ ആളുകൾക്ക്, നമ്മുടെ റേഡിയോ മലബാർ കേൾക്കുന്നവർക്ക്, ഒരു 1950s നമ്മുടെ നാട് കൂത്തുപറമ്പൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. രാഘവട്ടൻ്റെ അനുഭവങ്ങളൊന്ന് ഓർത്തെടുത്തല്ലേ, എന്താണ്, ആരാണ് രാഘവട്ടൻ ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം.
3: ഞാൻ ജനിച്ചത് കാഞ്ഞിലേരിയാണെങ്കിലും അമ്മേൻ്റെ തറവാട് കാഞ്ഞിലേരിയാണ്. അതുകൊണ്ട് കാഞ്ഞിലേരി ജനിച്ച് അതിനുശേഷം കൂത്തുപറമ്പ് തൃക്കണ്ണാപുരം നരവൂരിലേക്ക് ആണ് അച്ഛൻ്റെ തറവാട്, അവിടത്തേക്ക് മാറി. അവിടുന്ന് ഒരു 5-ാം ക്ലാസ്സിൽ തൃക്കണ്ണാപുരം
2: ജനിച്ചത് പറയുമ്പോൾ ശബ്ദം കേട്ടിട്ട് അത്ര പ്രായം തോന്നിക്കുന്നില്ല. വർഷം ഏതാണ്?
3: 1952 ഞാൻ ജനിച്ചത്, 52. അതിനുശേഷം തൃക്കണ്ണാപുരം സ്കൂളിൽ പഠിച്ചു ഒരു വർഷം. ആ കൊല്ലത്ത് പിന്നെ പകുതി ആകുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ട് കാഞ്ഞിലേരിക്ക് വന്നു.
2: തൃക്കണ്ണാപുരം സ്കൂളിൽ എത്രാം ക്ലാസ് വരെ പഠിച്ചു?
3: 1-ാം ക്ലാസ്സിൽ മാത്രം. ഒരു 1-ാം ക്ലാസ്സിൽ 6 മാസമേ പോയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ആ സ്ഥലം വിറ്റിട്ട് അച്ഛൻ ഇങ്ങോട്ട് മാറി,
2: കാഞ്ഞിലേരിക്ക് മാറി.
3: അതെ, ആ വർഷം പോയി. 2-ാമത്തെ വർഷം 1-ാം ക്ലാസ്സിൽ കൂടെ ചേർന്നു, അങ്ങനെ പഠിച്ചു.
2: 1950s 1-ാം ക്ലാസ്സും നമ്മൾ ഇന്നത്തെ ഒരു 50 വർഷം കഴിഞ്ഞല്ലോ.

0: ഇരുന്നൂറ്റാണ്ട് കഴിഞ്ഞു. രാഘവട്ടന്റെ കുട്ടിക്കാലത്തെ ആ ക്ലാസ് മുറി അനുഭവങ്ങൾ, മാഷന്മാർക്ക് എങ്ങനെയായിരുന്നു, അവര് പാൻസ് ഇൻസൈഡ് ആക്കിയിട്ട് ഷർട്ടൊക്കെ ഇൻസൈഡ് ആക്കിയിട്ടാണോ വരിക, അല്ല എങ്ങനെയാണ് അതിന്റെ രൂപം?
1: സാധാരണ ഇപ്പോഴും നമ്മൾ കാണുന്ന രീതിയിലുള്ള ഡ്രസ്സ് തന്നെയാണ്. അതിൽ ഒരു മാഷ്, ആദ്യത്തെ ഹെഡ് മാഷ് കുഞ്ഞിക്കണം മാഷ്, കുഞ്ഞിക്കണം എന്ന പേര്. ആ മാഷിനെ പ്രത്യേകം ഓർമ്മിക്കാൻ കാരണം ചെവിയിൽ വല്ലാതെ രണ്ട് ചെവിയിലും നല്ലതുപോലെ രോമങ്ങളുണ്ട്, ഒരു വെടിയെടുത്തിട്ടേ വരിക. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള മാഷം പറയുന്നത് അത്ര.
0: അപ്പോൾ കുട്ടികളെല്ലാം പേടിച്ച് ഓടും?
1: പേടിച്ച് ആ ഓടും. അന്ന് സ്കൂളിൽ നാലാം ക്ലാസ് വരെ ഉള്ളു അവിടെ. അവിടെ ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്, പിന്നെ ഗ്രൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിലും പിന്നെ ചെറിയ ചെറിയ ഇതാണ്.
0: കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നോ?
1: ഇല്ല ഇല്ല, യൂണിഫോം ഒന്നും ഇല്ല, നമുക്കൊന്നും ഇല്ല. നമ്മളെല്ലാം കൗവീനം എടുത്തിട്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത്.
0: അന്ന് അങ്ങനെയാണോ പൊതുവേ കുട്ടികളെല്ലാം?
1: അധികം കുട്ടികളും പിന്നെ കയറി പറഞ്ഞ ഡ്രസ്സുകളും അതുപോലെയുള്ള ഇതെല്ലാം ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് വരിക.
0: ഉച്ചഭക്ഷണം എന്തൊക്കെ കിട്ടും?
1: ഉച്ചഭക്ഷണം അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. കായലേരി വന്നപ്പോൾ 11 മണി സമയമാകുമ്പോഴേക്ക് അമേരിക്ക എന്ന മറ്റൊരു പാൽപ്പൊടി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു.
0: അപ്പൊ അത് കലക്കി തരും.
1: അത് കല അതിന്റെ പണിയെല്ലാം ഞാൻ തന്നെ എടുക്കല്, ആരെയും വിടലില്ല. അതിന് കുറെ വയരുത്തുന്നു, കുറെ കുട്ടികൾക്ക് കൂടും.
0: ക്ലാസ്സിലൊന്നും ഇരിക്കാതെ ഇത് വെക്കലാണ്?
1: ആ, ക്ലാസ്സിൽ ഇരിക്കൽ കുറവാണ്. പാൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉച്ചയാകുമ്പോഴേക്ക് ഒരു കഞ്ഞിയുണ്ട്, അതും കിട്ടും. അത് സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്.
0: കഞ്ഞിക്ക് എന്തായിരിക്കും കറിയോ?
1: കഞ്ഞിക്ക് എന്തെങ്കിലും പയരോ അതുപോലുള്ള എന്തെങ്കിലും കറികള്.
0: ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടല്ലോ, സ്പോർട്സും ആർട്സ് ഒക്കെ, അതിലൊക്കെ എന്തെങ്കിലും പങ്കെടുക്കാറുണ്ടോ?
1: ഉണ്ട്.
0: എന്താന്ന്?
1: ചെറിയ ക്ലാസ്സിൽ ചെറുങ്ങനെ ബോൾ കളിക്കൽ മാത്രമേ ഉള്ളൂ. ചെറിയ ഹൈസ്കൂളിൽ എത്തിയപ്പോൾ പിന്നെ നാടകങ്ങളിൽ, സ്ഥിരമായിട്ട് നാടകങ്ങളെല്ലാം ഉണ്ട്. സി എൽ ജോസിന്റെ മണൽക്കാട് അതുപോലെ സിനിമ നാടകങ്ങളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്.
0: സ്കൂൾ വാർഷികത്തിന്?
1: സ്കൂൾ വാർഷികത്തിനും
0: കലോത്സവത്തിനും.
1: കലോത്സവത്തിനും സ്കൂൾ വാർഷികത്തിനും. അത് കണ്ണൂർ ജില്ലയിലും പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടത്തിൽ നല്ല
0: നല്ല ഓട്ടക്കാരനാണ്.
1: നല്ല ഓട്ടക്കാരനാണ്.
0: അന്ന് കളിച്ച നാടകത്തിന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കൂടെ കളിച്ചവരും അല്ലെങ്കിൽ എന്തെങ്കിലും
1: കൂടെ കളിച്ചവര്
0: പഠിപ്പിക്കുന്നൊക്കെ ആരായിരുന്നു?
1: ഒന്ന് കണ്ണാത്ത വാപ്പമാഷാണ് അതിന്റെ കാര്യമായ ആള്. അതില് ഒരു കുഷ്ഠരോഗിന്റെ ഒരു വേഷം എനിക്ക് തന്നിന്. അത് ആ രംഗം ശ്രേയില് വന്നപ്പോഴും മുഴുവൻ ആൾക്കാരും കരഞ്ഞിട്ട്, ടീച്ചർമാരെല്ലാം കരഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മുതൽ നീ ഇത്തരം രംഗങ്ങൾ എടുക്കാൻ പാടില്ല. ടീച്ചർമാർക്കും ഭയങ്കര ഇഷ്ടം തന്നെ ഇത്തരം എടുക്കാൻ പാടില്ല എന്നോട് പ്രത്യേകം പറഞ്ഞു. അതിലിപ്പോ ഒരാള് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, നമ്മള് കാർത്തിയൻ ടീച്ചർ. കാർത്തിയൻ ടീച്ചർ ഇപ്പൊ മട്ടന്നൂരാ
0: മറ്റുള്ളത്. പിന്നെ
1: അതിലൊരു ചില്ലുമേടയിലൊരു തന്നെ കല്ലെറിയല്ലേ എന്നുള്ളൊരു
0: കെ പി എസ് സി നാടകമാണ്.
1: അത് അന്നടുത്തത് ആ രംഗ അന്നടുത്തത്.
0: പിന്നെ കായിക മത്സരത്തില്
1: സ്പോർട്സില് പിന്നെ വോളിബോൾ കളിക്കലുണ്ട്, ഫുട്ബോൾ കളിക്കലുണ്ട്. അതിൽ പിന്നെ അത്ര പ്രഗത്ഭനല്ല.
0: ശിവരം 10ാം ക്ലാസ് അടന്ന് പാസ്സായി.
1: പാസ്സായി
0: പിന്നെ ഇങ്ങോട്ട് പോയി?
1: പിന്നെ പോയത് ആദ്യം ഒന്ന് കച്ചവടത്തിന് പോയി. ഒരു 3-4 വർഷം ചായ കച്ചവടം നടത്തി.
0: എവിടെയാ?
1: എടപ്പഴശ്ശി. എടപ്പഴശ്ശിയിൽ കുഞ്ഞിക്കണ്ണൻ പേര വീടിന്റെ തൊട്ട സ്ഥലത്ത്. ഇപ്പോഴവിടെ ഒരു മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണ്
0: 10ാം ക്ലാസ് കഴിഞ്ഞപാട് ചായ കച്ചവടത്തിന് പോയി. ഒരു 60-65 കാലായിരിക്കും.
1: അത് പറയുമ്പോഴാണ് വിഷമം. ഞാൻ എല്ലാ ക്ലാസ്സിലും 3 വർഷം ഇരുന്നിട്ടേ മുകളിലോട്ട് പോയി. പഠിച്ച് പഠിച്ചിട്ട് ഇരുന്ന് സ്ഥിരം അർപ്പിച്ചിട്ടാണ് മേലോട്ട് പോയത്. അപ്പൊ 66 സ്കൂളിൽ പോയിട്ട് 72 പുറത്തു
0: പോകുന്നുള്ളൂ. അപ്പോ ഒരു 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ വളരെ മുതിർന്ന കുട്ടി ആയിരിക്കും അല്ലേ ക്ലാസ്സിൽ? ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളും?
1: അല്ലല്ല, ഞാൻ ഏറ്റവും ചെറുണ്ടാവുക, എന്നെക്കാട്ടി വലിയവരായിരിക്കും. പക്ഷേങ്കിൽ മെടുത്തം കൊണ്ട് ഞാൻ മുതിർന്ന്.
0: അല്ല, പ്രായം കൊണ്ട്?
1: പ്രായം കൊണ്ട് മുതിർന്ന് ഞാനായിരിക്കും. പക്ഷേ
0: വലുപ്പത്തിലൊക്കെ
1: മറ്റുള്ളവരാണ്.
0: അന്ന് ചായക്കട ഒക്കെ നടത്തുമ്പോ ഇന്നിപ്പം ഒരുപാട് തട്ടുകടകളും ഫാസ്റ്റ് ഫുഡുകളും അങ്ങനെ പല പുതിയ കുറെ രൂപങ്ങൾ വരുന്നുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത കാലല്ലേ? എന്തായിരുന്നു അന്നത്തെ ചായക്കട അനുഭവം?
1: ചായക്കടയിന് ചായക്ക്
0: എത്ര പൈസ? ഒരു ചായക്ക്
1: 24 കാവർപ്പ്യ എന്നാ പറയാ, 24-25 പൈസ.
0: 25 പൈസ
1: അന്ന് ചായ ഒരു ചായക്ക്. ഒരു കഷ്ണം പുട്ടിന് 10 പൈസ. ചായയും പുട്ടും അധികം ഉണ്ടാവുള്ളു.
0: പുട്ടിന് കറി എന്താ?
1: കടലക്കറി.
0: എത്ര കടലക്കറിക്ക്?
1: കടലക്കറിക്കും ഇതുപോലെ തന്നെ 10 പൈസ മേടിക്കുക. പിന്നെ ചിലപ്പോഴും ഈ പപ്പടം ഉണ്ടാവും.
0: എണ്ണക്കടികളിൽ
1: നിന്ന് ആക്കൽ
0: കരിമേറ്റ പെട്ടും കടലയും തന്നെ.
1: പെട്ടും കടലയാ. വലിയ ദോശ അതുപോലുള്ള സാധനങ്ങള്. പിന്നെ പഴം ഉണ്ടാവും, ഇഷ്ടംപോലെ പഴങ്ങൾ കിട്ടാൻ.
0: പഴത്തിനും വലിയ വില കൊടുക്കേണ്ടി വരും?
1: ഇല്ല, ചെറിയ ചെറിയ പൈസ ഉള്ളൂ. ഇന്നത്തെ പോലെ ഒന്നും പൈസയില്ല.
0: നാട്ടുകാര് ചായ കുടിച്ചിട്ട് പൈസ തരാണ്ട് പോകും?
1: ഇല്ല ഇല്ല, പൈസ തരാണ്ട് പോക്കണ്ട. പക്ഷെ എനിക്ക് ഞാൻ 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആകെ കിട്ടാനുള്ളത് ഒരു 600 രൂപയാണ്.
0: കടം ചോദിക്കരുതൊക്കെ എഴുതി വെക്കും.
1: ഒന്നുമില്ല, ഒരു വസ്തുവില്ല. നമ്മള് അവരോട് ആ രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ അന്ന് ഏറ്റവും കച്ചവടം കിട്ടുന്നത് കൈതച്ചക്കന്റെ പാട്ടം എടുക്കുന്ന സമയമാണ്. അത് സമയത്ത് അവരെ കച്ചവടം മുഴുവൻ എനിക്ക് കിട്ടും. ഹോട്ടലിൽ ഉള്ളത് കൊണ്ട് രാവിലെയും വൈകിട്ടും എല്ലാം ഉള്ളത്. മാസത്തിലൊരു
0: നിങ്ങള് ഹോട്ടലുണ്ട്, ഭക്ഷണം ചോറൊക്കെ ഉണ്ട്.
1: ഹോട്ടലുണ്ട്.
0: എത്ര ഊണിന് വിലയെന്ന്?
1: 2 രൂപ മാറ്റാണ്.
0: അവിടെ ഈ കുട്ടി

0: കൂട്ടക്കാവിൽ തെയ്യത്തിനൊക്കെ നല്ല കച്ചവടം കിട്ടില്ല ഇവിടെ?
1: കൂട്ടക്കാവിലെ തെയ്യത്തിന്റെ സമയത്ത് കുറവായിരിക്കും,
0: അവിടെ ചന്തയുണ്ടാവും.
1: അവിടെ ചന്തയുണ്ടാവും. അതിന്റെ സമയത്ത് അവിടെ അപ്പുറം രണ്ട് പപ്പാട്ടനും വേറെ ഒരാളുണ്ടായിരുന്നു, അവർക്ക് രണ്ടാക്കും കച്ചവടം കിട്ടും. എൻ്റെ അടുത്ത് പൊതുവെ കുറവാണ്. അവർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമല്ലോ. ഈ കൈതച്ചക്കേൻ്റെ പൈസ നല്ലൊരു പൈസയാണ്, ഒരു മാസം കിട്ടുന്ന
0: പൈസയാണ്.
1: അവർ ഭക്ഷണം കഴിച്ചിട്ട് മാസത്തിലാണ് തരുക, നല്ലൊരു പൈസ കിട്ടും. ആ സമയത്താണ് ഞാനൊക്കൊരു വീട് എടുക്കണമെന്ന് തോന്നി. കുറച്ച് പൈസ എല്ലാം കയ്യിൽ വന്നപ്പോൾ
0: കല്യാണം കഴിച്ചില്ലേ?
1: ഇല്ല
0: ഒന്നും കല്യാണം കഴിച്ചില്ല. വീടെടുത്തിട്ടാണ് കല്യാണത്തെ കുറിച്ച് ആലോചിച്ചത്.
1: അച്ഛൻ നിർബന്ധിച്ചിന് സ്കൂൾ കഴിഞ്ഞ പാട് കല്യാണം കഴിക്കാൻ. ഞാൻ പറഞ്ഞ്
0: വീട്ടമ്മമാരെ
1: അനുഭവം എനക്കുണ്ടാറ്, അതുകൊണ്ട് ഞാൻ വീടായതിന് ശേഷം മാത്രമേ ഉള്ളൂ. ആ ഒരു വിഷമം എനിക്കുണ്ട്. അച്ഛൻ കല്യാണം കഴിയുന്നിടെ അച്ഛൻ മരണപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. ഞാൻ 80 വീട്ടിൽ കൂടി.
0: വീട്ടിൽ കൂടിയതിന് ശേഷം കല്യാണം
1: കഴിച്ചു.
0: കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു?
1: കല്യാണം കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാല് എനിക്ക് 32 വയസ്സുണ്ട്.
0: ഓ, ഇത്രയേ ഉള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് വലിയ പ്രായം അതല്ലേ?
1: അന്നത്തെ കാലത്ത് പ്രായം. പക്ഷേ എനിക്ക് വന്ന കുട്ടിക്ക് 15 വയസ്സായിട്ടുള്ളൂ. അവളെ കട്ടിയും ഒരു 16 വർഷം.
0: 15 വയസ്സ് എന്നൊക്കെ പറയാൻ പാടില്ല നമ്മളിപ്പോ.
1: അല്ല, ഇന്നല്ല, അല്ല, അത് അന്നല്ലേ. അതായത് 10 ക്ലാസ് എഴുതിയിട്ടില്ല പുള്ളി. ആ സമയത്ത് കല്യാണം.
0: എന്താ അവര് പേരെന്തായിരുന്നു?
1: അജിത.
0: എവിടെ
1: പേരാവര്?
0: പെണ്ണ് കാണാൻ പോയതൊക്കെ ഓർമ്മയുണ്ടോ?
1: ഓ, പെണ്ണ് കാണാൻ പോയല്ലോ ഓർമ്മയുണ്ട്.
0: എന്തായിരുന്നു ഓർമ്മിച്ചാല്? കൊറേ സ്ഥലത്ത് പോയിട്ടാ കിട്ടിയില്ല.
1: ആകെ 2-3 സ്ഥലത്തേ പോയിട്ടുള്ളൂ. അത് ഒന്ന് കൂത്തുപറമ്പിലാ പോയത്, മൂരിയാട്. അവിടെ പോയപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഒരു പ്രായമായ ഒരു സ്ത്രീ ഒരു കത്തിയാളും കൊണ്ട് ഇറങ്ങി വരുന്നതാണ്ട്. അപ്പോൾ എൻ്റെ ഒന്നിച്ചുള്ളതിനോട് പറഞ്ഞ് നമുക്ക് ഈ വീട് ഈ ബന്ധം വേണ്ട,
0: ലക്ഷണം
1: നോക്കി ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബന്ധം വേണ്ട. അവരെ നമ്മള് പിന്നെ ഇറങ്ങി പോന്ന്.
0: പിന്നെ അറിയാതല്ലേ അവർ ഇറങ്ങി വരുന്നത്?
1: അല്ല, പറഞ്ഞു നമ്മള് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ ഒരു
0: വിഷമം തോന്നി.
1: നമ്മള് ചെല്ലുന്ന സമയം അവർക്കും അറിയില്ലായിരിക്കും. നമ്മൾ അവിടുന്ന്
0: ഒന്നാമത്തെ എങ്ങനെ പോയി?
1: രണ്ടാമത്തത് കൂത്തുറമത്തിൻ്റെ ഓടിയാന്ന്. അത് എനിക്ക് അത്ര വേണ്ട. പിന്നെ ലാസ്റ്റിലേക്ക് പേരാവരാന്ന്. അത് എൻ്റെ ഒന്നിച്ച് പഠിച്ചൊരു കുട്ടിയാണ് നിനക്ക് കാണിച്ചു തരുന്നത്. നമ്മളൊന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച കുട്ടി, നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് പേരാവരാണ്. അപ്പോൾ ഓള് പറഞ്ഞ്
0: ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് വന്ന് കാണുന്നു,
1: കുട്ടീന് വന്ന് കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ
0: ആരൊക്കെ പോയി? രാഘവട്ടൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു?
1: ഞാനും എൻ്റെ ഒരു ചങ്ങായി മാത്രമേ ഉള്ളു. നമ്മൾ രണ്ടാളെ പോയിട്ടുള്ളൂ. അത് കുട്ടീനെ കണ്ട ഉടനെ ഞാൻ പറഞ്ഞ് ഇനി ഞാൻ വേറെ സ്ഥലത്ത് പോകുന്നില്ല, എനിക്ക് ഈ കുട്ടി മതി എന്ന്. അങ്ങനെ പോരഞ്ഞ്. അപ്പോൾ 10 ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത്.
0: പിന്നെ പഠിപ്പ് തുടർന്നു അവർ?
1: ഇല്ല.
0: അപ്പോൾ വീട്ടുകാരെ പോലും അങ്ങനെ കുറേ ചടങ്ങൊക്കെ ഇല്ലേ?
1: അത് ആ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അന്നത്തെ രീതിയിൽ വാഹനം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മളൊരു ജീപ്പിന് പോയി. പിന്നെ
0: കല്യാണം വീട്ടിൽ തന്നെ ആയിരുന്നു?
1: കല്യാണം വീട്ടിൽ തന്നെ.
0: ഇതൊക്കെയായിരുന്നു ആഘോഷം?
1: സാധാരണയല്ലേ, പണ്ടത്തെ പോലത്തെ ഒരു ഭക്ഷണം മാത്രം, വേറെ ആഘോഷങ്ങളൊന്നുമില്ല. ഇന്നത്തെ പോലെ തുള്ളലും പാടലും ചട്ടി
0: കളിക്കലൊന്നുമില്ല. കല്യാണത്തിന്റെ മുമ്പും പിമ്പും സൽക്കാരങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല?
1: പിമ്പ് ഒരു സൽക്കാരം ഉണ്ടായിരുന്നു,
0: വിരുന്നുപോക്ക് മാത്രം,
1: വിരുന്നവർക്ക് മാത്രം.
0: ഈ സമയത്ത് സിനിമക്കൊക്കെ പോവാറില്ലേ?
1: സിനിമക്ക് പോവാറുണ്ട്. അത് പഠിക്കുന്ന
0: സമയത്താണ്. പഠിക്കുന്ന സമയത്ത്?
1: പഠിക്കുന്ന സമയത്ത്.
0: വീട്ടുകാർ അറിയാതെ?
1: അല്ല, അറിയൂ. സിനിമക്കാ പോകുന്ന അറിയും, പൈസ ഉണ്ടെങ്കിൽ പോടുന്ന അറിയും.
0: പൈസ എവിടെ നിന്ന് സംഘടിപ്പിക്കും?
1: പൈസ ആ സമയത്ത്
0: പറഞ്ഞോളൂ.
1: കഴുങ്ങിന്റെ മേലേക്കായിരുന്നു സ്വഭാവം ഉണ്ട് എനിക്ക്. അടക്കാറിക്കാൻ
0: ഒരു ദുശ്ശീലം ഉണ്ടായിരുന്നു.
1: ദുശ്ശീലം എന്നല്ല, അന്ന് അവിടെ ഒരു നാരായണ മാഷം എന്ന് പറയാനുള്ള കോളാരി സ്കൂളിലെ ഒരു നാരായണ മാഷം. നാരായണ മാഷ പറമ്പിൽ ഇഷ്ടംപോലെ കഴുങ്ങിൻ്റെ അടുത്തടുത്ത്. അപ്പോൾ ആ കഴുങ്ങിൻ്റെ മുകളിൽ പിന്നെ അടക്ക പറിക്കാൻ മാഷ ഞാനെ പറിക്കട്ടെ അതിന് പറിച്ചോന്ന് പറയും. അത് കഴുങ്ങുമ്പോൾ ഒന്നുമ്മ കയറിയാൽ ഒരു 10-15 കഴുങ്ങിൽ മാറിയിട്ടേ ഞാൻ താഴെ
0: ഇറങ്ങുള്ളൂ. അതിവിദഗ്ധമായിട്ട് മാറി മാറി
1: മാറി മാറി പോകും. അന്ന് കഴുങ്ങ് അടുത്തടുത്ത കഴുങ്ങാന്ന്, പേടിക്കാന്നില്ല. അങ്ങനെ മാറി അടക്കെല്ലാം അടുത്തിടക്കൊണ്ട് മാഷ പൈസ തരും. അത് ഒരു ആഴ്ച കൊണ്ട് ഏകദേശം സിനിമ കണ്ട പൈസയാവും.
0: സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ?
1: സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ.
0: കവുങ്ങ് കയറി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എല്ലാം കൊട്ടകത്തിൽ സിനിമക്ക് വേണ്ടി ചെലവാക്കലാം.
1: അന്ന് പിന്നെ വേറെ ഒന്നും നമുക്ക് ചിന്ത ഇല്ലല്ലോ. കുടുംബം നോക്കാനോ മറ്റുള്ള ഒന്നും ചിന്ത ഇല്ലല്ലോ നമ്മളെ കയ്യിൽ.
0: മൊബൈൽ ഫോൺ ചാർജ് ചെയ്യേണ്ട കാര്യം ഒന്നില്ലല്ലോ.
1: അല്ല, അന്ന് ഫോണും ഇല്ലല്ലോ.
0: എവിടുന്ന ടാക്കീസ് എവിടെയായിരുന്നു?
1: കൂത്തുപറമ്പ് ശ്രീവത്സ.
0: ശ്രീവത്സ ടാക്കീസിന്റെ പേര്?
1: ആ, വത്സ അതിന്റെ പേര്.
0: ഇങ്ങനെ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു? ശൈലിയും
1: ശൈലിയല്ല, ശ്രീവത്സം. അതായത് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ കൂടി അങ്ങോട്ട് പോകുന്ന റോഡോ, ആ റോഡ് വന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇടത്ത് ഭാഗത്താന്ന് വരിക.
2: ശ്രീ കെ കെ രാഘവൻ കാഞ്ഞിലേരി തന്റെ പഴയകാല സ്മരണകൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
3: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
2: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
3: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
2: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
3: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
2: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.
4: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
5: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
6: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും രണ്ട് ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും.

0: വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാന്റിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9th സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13 ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3 പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
0: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ രണ്ടാം പകുതി 79th മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ രണ്ട് കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാലണ്ട് 90th മിനിറ്റിൽ കാനറികളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന്റെ അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. 6th കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
0: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് പടച്ചോന്റെ ചോറ് എന്ന ഉറൂബിന്റെ കഥ അവതരിപ്പിക്കുന്നു മുത്തുമ്മ എച്ച്, പിലാപ്പള്ളി, പാലക്കാട്.
3: ഒരു ചെറിയ ഉദ്യോഗവുമായി ഈ പട്ടണത്തിൽ വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ എവിടെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല. പട്ടണത്തിൽ ഞാൻ ആരെയും അറിയില്ല, ആരും എന്നെയും അറിയാൻ വഴിയില്ല. വല്ല ഹോട്ടൽ മുറിയിലും കഴിച്ചു കൂട്ടണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ പെട്ടിയും തൂക്കി ഫ്ലാറ്റ് ഫോമിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് പിമ്പിൽ നിന്നും ഒരാൾ ചുമലിൽ തട്ടി ചോദിച്ചു, നിക്കിയേ നായരെ, എന്തിരുത്ത് പന്നിപ്പാച്ചല ഇത്? ഞാൻ തിരിഞ്ഞു നോക്കി. നമ്മുടെ മൗലവി. ആ സമയത്ത് മൗലവിയെ അവിടെ കാണുമെന്ന് ഞാൻ തീരെ ഓർത്തിട്ടില്ല. എന്നല്ല, അനേക ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മൗലവിയെ പറ്റി തന്നെ ഓർത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അല്പം അമ്പരപ്പാണ് ഉണ്ടായത്. ആര്? മൗലവിയോ? അല്ല സൈത്താൻ. മൗലവി സ്വതസിദ്ധമായ പ്രതിപക്ഷ സ്വരത്തോടെ തുടർന്നു, എന്തിനു തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എനിക്ക് ഉദ്യോഗം കിട്ടിയ കഥ ഞാൻ മൗലവിയോട് പറഞ്ഞു. അങ്ങോട്ടൊന്ന് ചിരിച്ചു. ഇപ്പൊ തോന്നേണ്ടത് തോന്നി. എന്തേ മൗലവി, ഞമ്മള് വിചാരിച്ചു എന്റെ മോൻ ഇപ്പോഴും നാട് നന്നാക്കാൻ നടക്കാന്ന്. അത് ഇമ്മണി എളുപ്പം കൂടുന്ന പണിയാ. താനായിട്ടൊന്നും ചെയ്യേണ്ടല്ലോ, മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാ മതിയല്ലോ. അപ്പൊ എന്തിരുത്തിനെ ആ ചുളുവിലുള്ള പണി വിട്ടത്? അതൊക്കെ ഒരു കാലം മൗലവി, അതൊക്കെ കഴിഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ നേതാവൂല അല്ലേ? പോട്ടെ, ഇപ്പൊ അവിടെ താമസിക്കണോ? തീർച്ചയാക്കിയിട്ടില്ല, അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. വിരോധം ഇല്ലച്ചാ, നമ്മുടെ കൂടെ കൂടെ കിടക്കാനും ഇരിക്കാനും കുളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. വെപ്പും തീനും ഇല്ല, അതിന് ഹോട്ടലിൽ പോണെന്തേ? തിരക്കേടില്ല, മൗലവിക്ക് അസൗകര്യാവോ? ആ മൈന പറച്ചില് മാത്രം വേണ്ട, നമുക്ക് ഇത്തിരി സൗകര്യക്കേടാണെന്ന് കൂട്ടിക്കോ. എന്നാ നിങ്ങൾക്ക് കഴിഞ്ഞുകൂടണ്ടേ? പോരെ പഹയ. ഇതും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പ്രതിഷേധം വകവയ്ക്കാതെ പെട്ടി വാങ്ങി ചുമലിലേറ്റി മൗലവി നടന്നു കഴിഞ്ഞു. വഴുന്നീളെ ഞാൻ മൗലവിയെ പറ്റി ആലോചിച്ചു. ഈ മനുഷ്യനും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? എൻ്റെ ജ്യേഷ്ഠനും മൗലവിയും കൂടി ചില പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാറുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ മൗലവിയെ കൂടി കൂട്ടിയിരുന്നുവെന്ന് പറയുന്നതായിരിക്കും അധികം ശരി. ഇയാൾ ജ്യേഷ്ഠനെ എപ്പോഴും ശകാരിക്കുകയും ജ്യേഷ്ഠനെ മറ്റു വല്ലവരും ശകാരിച്ചാൽ അവരുമായി വഴക്കിന് നിൽക്കുകയും എല്ലാ പ്രവൃത്തിയും ഒരു വാശിയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്തിരുന്നതായി എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും പൊതുകാര്യത്തിന് വേണ്ടി പാഞ്ഞു നടന്നിരുന്ന മൗലവി എന്റെ പൊതുകാര്യ പ്രസക്തിയെ പരിഹസിച്ചിരുന്നു. നിക്ക് മോനെ, ഒന്ന് ചോദിച്ചോട്ടെ, അനക്ക് തിരക്കുണ്ടോ? എന്നെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തിയ മൗലവി ചോദിക്കും. തിരക്കുണ്ടെന്ന് വെച്ചാ പിന്നെ മതി. ഇല്ല, എന്തേ? എന്റെ മോൻ ഇപ്പൊ ഈ ദേശം മാത്രമേ നന്നാക്കാൻ വിചാരിച്ചിട്ടുള്ളൂ, അതോ അയൽദേശം കൂടി നന്നാക്കാൻ കരുതിയിരിക്കുന്നോ? തിരക്കിന്റെ സ്ഥിതി അറിയാൻ വേണ്ടി ചോദിച്ചതാ. മൗലവി, നിങ്ങൾക്കൊരു സാമൂഹിക ബോധമില്ലേ? നമ്മക്ക് അങ്ങനെ പലതും ഇല്ലായുണ്ടെന്ന് കൂട്ടിക്കോ. എന്റെ മോൻ ഈ ഉടുത്തുമുണ്ട് ആരും മങ്ങിയതാ? എന്റെ അച്ഛൻ. ഈ കുപ്പായം? അച്ഛൻ. അപ്പോ മേനൊന്നും മേങ്ങിയില്ല, അതുകൊണ്ട് ബല്ലിച്ചാ നയിച്ചുണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് മേങ്ങ, എന്നിട്ട് നാട് നന്നാക്കിയാലേ നല്ലത്. അല്ല, നിങ്ങളും ജ്യേഷ്ഠനും കൂടി സ്കൂളും പഞ്ചായത്ത് ബോർഡും ഒക്കെ നന്നാക്ക നടക്കുന്നതോ? വീരാന്ത്, മൗലി ഉടനെ പറഞ്ഞു. എൻ്റെ ഏട്ടൻ ഓരോ വല തോണ്ടി കൊണ്ടുവരും, അപ്പൊ പിന്നെ നമ്മൾ എന്തിരുത്താക്കാനാ? അയാൾ അങ്ങ് കളയാൻ കഴിയോ? പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഏതായാലും എന്നും അയാൾ എന്നെ എതിർത്തിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യനിതാ ഇപ്പോൾ എന്റെ പെട്ടിയും ചുമന്ന് മുമ്പിൽ നടക്കുന്നു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അന്ന് മുതൽക്ക് ഞാൻ മൗലവിയുടെ കൂടെ താമസവും തുടങ്ങി. ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ആ വീട്ടിൽ. സ്ഥിരതാമസക്കാരായിട്ട് ചിലപ്പോൾ നാല് പേരുണ്ടാകും. നാലാമത്തെ ആൾ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം വാടകയ്ക്ക് വാങ്ങിയതാണ് ആ വീട്. പക്ഷേ ആ മനുഷ്യൻ മാസത്തിൽ മൂന്ന് ദിവസമേ വീട്ടിലുണ്ടാകൂ. ആ സൗകര്യം മൗലവി ഉപയോഗപ്പെടുത്തിയതാണ്. എനിക്കും മൗലവിക്കും രാഷ്ട്രീയ നേതാവിനും പുറമേ അവിടെ ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു, മുഹമ്മദ്. അയാളെയും കൂടി മൗലവി റിക്രൂട്ട് ചെയ്തതാണ്. കൈതക്കൂമ്പ് പോലത്തെ ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ്. മുഷിഞ്ഞ വെള്ള ഷർട്ടുമായി ഒരു ചാരി കശേരയിൽ കിടന്ന് മനോരാജൻ വിചാരിക്കും. ആരോടും അധികമൊന്നും സംസാരിക്കില്ല. ജീവിതത്തിന്റെ തിരക്ക് കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ കൂനി കൂടി അങ്ങ് കടന്നുപോയി കളയാം എന്നൊരു മട്ടാണ് അവന്. മൗലവി രാഷ്ട്രീയ നേതാവിനെയും എന്നെയും എന്നതുപോലെ മുഹമ്മദിനെയും ശകാരിച്ചിരുന്നു. അനക്ക് എന്തിരുത്താണ്ടാ ഒന്ന് തിരുമ്പി കുളിച്ചാല്? മൗലവി ചോദിക്കാറുണ്ട്. കുളിക്കാം. ഇജ്ജ നിസ്കരിക്കാറുണ്ടടാ? മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല. ഇജ്ജ നിസ്കരിക്കാറുണ്ടോന്ന്? ചിലപ്പോ. മുഹമ്മദ്: അതെന്തേ, ഇജ്ജ പഠിച്ചവനെക്കാട്ടിലും ബല്യാനായോ? നിസ്കരിക്കാം. ഇക്ക് വേണ്ടിയിട്ട് ഇജ്ജ നിസ്കരിക്കണ്ട, അനക്ക് വേണമെന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാ മതി. നിസ്കരിക്കാം മൗലവി. എടാ പടുപ്പ് കയറി കെട്ടുപോണ്ട കേട്ടാ. മൗലവി ഒരു താക്കീതോടെ കടന്നുപോകും. അന്ന് വൈകുന്നേരം ചുറ്റാനുള്ളൊരു മുണ്ടൊഴികെ മുഹമ്മദിന്റെ എല്ലാ വസ്ത്രങ്ങളും വാങ്ങി മൗലവി കിണറ്റിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു. ആരും തടുത്തിട്ട് കാര്യമില്ല. ശകാരം കേൾക്കാൻ ഇച്ഛിക്കാത്ത പക്ഷം അപ്പോഴൊന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലത്. മൗലവി തുണി തിരുമ്പുക എന്ന് വെച്ചാൽ ആ വീട്ടിൽ മുഷിഞ്ഞു കിടക്കുന്ന എല്ലാ വസ്ത്രങ്ങളും തിരുമ്പുക എന്നാണ് അർത്ഥം. എന്റേതായാലും മുഹമ്മദിന്റേതായാലും നേതാവിൻ്റെതായാലും ശരി, അങ്ങോട്ട് വാരിക്കൊണ്ടുപോകും. ഈ പഹേരുള്ളിടത്ത് പിളേക്ക് വരാത്തത് പഠിച്ചവന്റെ വേണ്ടുക കൊണ്ട എന്ന് ചില അഭിപ്രായ പ്രകടനങ്ങളും കേൾക്കാം. മുഹമ്മദ് മൗലവിയുടെ ഒരു ബന്ധുവാണെന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. ഒരു ദിവസം ഞാൻ അക്കാര്യം മൗലവിയോട് തന്നെ ചോദിച്ചു. നിങ്ങളുടെ ചേലിക്ക് തന്നെ നമ്മുടെ ഒരു കുട്ടി ഇവിടെ തെണ്ടി നടക്കുമ്പോ നമ്മളിവിടെ പിടിച്ചാക്കി. പക്ഷേങ്കിൽ അമുക്കനാ, പണിയൊന്നും എടുക്കൂല. എത്രയോ നാഴിക അകലെ ജനിച്ച രണ്ട് ആത്മാക്കളാണ്. മുഹമ്മദിന്റെ ഉമ്മയും ബാബയും ആരാണെന്ന് ഇന്നും മൗലവിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഓ നമ്മുടെ ഒരു കുട്ടിയാ. എന്തു പൗണിയും മൗലവി ചെയ്യും. ചിലപ്പോൾ കണക്കെഴുത്ത്, ചിലപ്പോൾ കാര്യസ്ഥത, ചിലപ്പോൾ വേദാധ്യാപനം. ജീവിക്കാനുള്ള വക എങ്ങനെയും സമ്പാദിക്കും. മൗലവി ഉണ്ണുമ്പോൾ അത് ലോകം അറിയും. പട്ടിണി കിടക്കുമ്പോൾ താൻ തന്നെ അറിയാതിരിക്കാൻ ശ്രമിക്കും. കുട്ടികളും

കുടുംബവും നാട്ടിലാണ്. അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള തുക അയച്ചു കൊടുക്കും. പിന്നെ ഇത്തരത്തിൽ വന്നു കയറുന്ന നമ്മുടെ കുട്ടികളെ ഒക്കെ പുലർത്തും. മാസത്തിലൊരിക്കൽ കുടുംബത്തെ കാണാൻ പോവും. അന്ന് കുറച്ച് വറുത്ത വാഴക്കയോ ഈത്തപ്പഴമോ നെയ്യ് അലുവയോ വാങ്ങും. അതിൽ നിന്ന് ഒരു ഓഹരി എനിക്കും മുഹമ്മദിനും കിട്ടിയിരുന്നു. രാഷ്ട്രീയ നേതാവിനുള്ള ഓഹരി എടുത്തുവെച്ച് ചീഞ്ഞു നാറിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. ചിലപ്പോൾ ചീച്ചിൽ തുടങ്ങുമ്പോഴാണ് നേതാവ് വന്നു കയറിയതെങ്കിൽ അല്പമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിക്കാൻ അയാൾ നിർബന്ധനാണ്. മൗലവിയുള്ളപ്പോൾ ആ വീട്ടിൽ നല്ല അച്ചടക്കമാണ്. എല്ലാവർക്കും പേടിയായിരുന്നു, നേതാവിന് പോലും. ദിവസവും മൗലവി കൊണ്ടുവരുന്ന വർത്തമാന പത്രം ഞങ്ങളെല്ലാം വായിച്ചു കൊള്ളണം. വായിച്ചു എന്നറിയാൻ ചിലപ്പോൾ ചില പരീക്ഷയൊക്കെ നടത്തും. പരീക്ഷ സംബന്ധിച്ചുള്ള ശകാരങ്ങൾ പലപ്പോഴും കിട്ടിയിരുന്നത് മുഹമ്മദിനാണ്. ധാരാളം മനോരാജ്യം വിചാരിക്കാറുള്ള ആ ചെറുപ്പക്കാരൻ പത്രം വായിക്കാൻ ചിലപ്പോൾ മറന്നുപോവും. മൗലവിക്ക് സ്വന്തമായ ചില രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. അതിനോട് പൂർണ്ണമായി യോജിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. യോജിക്കണമെന്ന് മൗലവിക്ക് നിർബന്ധവുമില്ല. പക്ഷെ മൂപ്പർക്ക് അതുണ്ട്. അതുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊരു മട്ടാണ്. സാമൂഹിക കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായങ്ങളാണ്. മൗലവിയുടെ രണ്ട് പെൺമക്കളുടെയും മേക്കാത് കുത്തി തുളച്ചിട്ടില്ല. അതിനെപ്പറ്റി ആരോ ചോദിച്ചപ്പോൾ മൗലവി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇത്തിരി ദിവസം പാടും കഴിഞ്ഞിട്ട് ഓളെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണം. എന്തിന്? കാത് തന്നെ അങ്ങോട്ട് ചെത്തിച്ചോളാം. ഇത്തിരി വേദനാക്കണം എന്നല്ലേ ഉള്ളൂ. എന്തേ, പിന്നെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. മൗലവിയെ എല്ലാവർക്കും അറിയാം. അങ്ങനെ മനോരാജ്യക്കാരനായ മുഹമ്മദും ഉദ്യോഗസ്ഥനായ ഞാനും. അന്ന് എനിക്ക് 27 rupees 12 anna ശമ്പളമായി കിട്ടും. മൗലവിയും കൂടി കഴിഞ്ഞുകൂടി. അന്ന് രാത്രി 8 മണിയായിരുന്നു. മൗലവി പുറത്തുനിന്ന് വന്നിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. ഒരു വലിയ വാരസോപ്പുമായിട്ടാണ് വന്നു കയറിയത്. പത്രം മേശപ്പുറത്തേക്ക് എറിഞ്ഞ് ഷർട്ട് ഊരിയിട്ട് കയ്യിൽ കിടന്ന എല്ലാ മുഷിഞ്ഞ തുണിയും വാരിക്കൂട്ടി ഒരു ചുമടുമായി കിണറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ടു. പോകുമ്പോൾ മുഹമ്മദിനോട് തിരിഞ്ഞു നിന്നും ചോദിച്ചു, അട മമ്മദേ, അന്റെ ഈ തുണിയൊക്കെ ചിന്തേരിടുന്ന മെഷീനിൽ കൊടുത്താൽ എന്തിരുത്താ? മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല, ഞാനും മിണ്ടിയില്ല. മൗലവി പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മുഹമ്മദും പരസ്പരം നോക്കി വന്ന് അമർത്തി പിടിച്ചു ചിരിച്ചു. എന്നിട്ട് അന്നത്തെ പത്രത്തിലൂടെ കണ്ണോടിച്ചു. വാർത്തകൾ ഓരോന്നായി വായിച്ചു തീർത്തു. മുഹമ്മദ് നിശബ്ദനായിരുന്ന് കേൾക്കുകയാണ്. ജീവിത പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി വരികയാണ് എന്ന് ഞാൻ മുഹമ്മദിനോട് പറഞ്ഞു. നേരാണ്, ഇനിയുള്ള കാലം എങ്ങനെ കഴിഞ്ഞുകൂടും? കഴിഞ്ഞുകൂടുക തന്നെ എന്ന് മുഹമ്മദും പറഞ്ഞു. എപ്പോ? മുഹമ്മദ് എന്നും ഇങ്ങനെ കഴിയാനാണ് വിചാരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? നമ്മളെ പഠിച്ചവന് നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമില്ലേ? ഉണ്ടായിരിക്കാം. എല്ലാം പഠിച്ചവനാ തരുന്നത്, ചോറും പഠിച്ചവൻ തന്നെ. മുഹമ്മദ് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ കിണറ്റിനടുക്കിൽ നിന്ന് ബക്കറ്റ് നിലത്തി വെക്കുന്ന ശബ്ദം കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മൗലവി മുറിയിലേക്ക് കടന്നു വന്നു. മുഹമ്മദേ, ഇജ്ജിവിടെ ഒന്ന് വാ. മുഹമ്മദ് പിന്നാലെ ചെന്ന് മുറിന്റെ പൂട്ടൊന്ന് എടുത്തുകൊണ്ട് വാ. മുഹമ്മദ് എവിടെയൊക്കെയോ തപ്പി തിരിഞ്ഞ് പൂട്ടും താക്കോലും കൊണ്ടുവന്ന് മൗലവിയുടെ കയ്യിൽ കൊടുത്തു. ഇജ മുറിയിലൊന്ന് കടന്നു നിൽക്ക് മുഹമ്മദേ, മൗലവി മൃദു സ്വരത്തിൽ ആജ്ഞാപിച്ചു. മുഹമ്മദ് അതുപോലെ ചെയ്തപ്പോൾ മൗലവി പുറത്തു നിന്ന് വാതിലടച്ചു പൂട്ടി താക്കോൽ അറയിൽ തിരികിയിട്ട് പറഞ്ഞു, ഇജ്ജ് അവിടെ കടക്ക്, അനക്ക് പഠിച്ച ചോറ് കൊണ്ട് വന്ന് തരുന്നത് നമ്മളൊന്ന് കാണട്ടെ. അത് അന്ന് എന്റെ കണക്കിൽ നമുക്കും പഠിച്ചു തന്നെന്ന് കാണാലോ. മൗലവി കയ്യിലെ സോപ്പിൻ പത ഉടുത്ത തോർത്തിൽ തുടച്ച് വീണ്ടും കിണറ്റിനടുത്തേക്ക് പോയി. ഞാൻ അമ്പരന്ന് പോയി. എന്തേ ഇപ്പോഴുണ്ടായത്? മുഹമ്മദ് ബന്ധനസ്ഥനായിരിക്കുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജാലകത്തിനുള്ളിലൂടെ ഒന്ന് നോക്കി. പിമ്പിൽ കയ്യും കെട്ടിയ മുഹമ്മദ് മുറിയിൽ അങ്ങും ഇങ്ങും നടക്കുകയാണ്. മൗലവിക്ക് ഒരു കുലുക്കവുമില്ല. അങ്ങ് ഓരോ ശീല തിരുമ്പിക്കൊണ്ടുവന്ന് ആറാനിടും. വീണ്ടും കിണറ്റിനടുത്തേക്ക് പോകും. അങ്ങനെ തിരുമ്പലും കുളിയും കഴിഞ്ഞു വന്ന് ഈറം മാറ്റി മൗലവി ജാലകത്തിനടുത്ത് ചെന്ന് വിളിച്ച്, മുഹമ്മദേ, ഓ ചോറ് കിട്ടിയാ? ശബ്ദം. കിട്ടിയാ? ബെരിഞ്ചോറോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താണ്? മുഹമ്മദ് മിണ്ടുന്നില്ല. കിട്ടിയിട്ടില്ല അല്ലേ? എന്നാ കിട്ടും. പഠിച്ചം കൊണ്ട് അവിടെ കുത്തിയിരുന്നോ? രണ്ടാം മുണ്ടെടുത്ത് ചുമലിലിട്ട് അങ്ങോട്ട് എന്നെ വിളിച്ചു, ബരീൻ

നമുക്ക് ഹോട്ടലിൽ പോയി ചോറ് കഴിക്കാം. ഞാൻ മൗലവിയെ അനുഗമിച്ചു. എങ്കിലും മുഹമ്മദിനെ പറ്റിയുള്ള ചിന്ത എന്നെ അസ്വസ്ഥനാക്കിയിരുന്നു. അപ്പോ മൗലവി, എന്തേ മുഹമ്മദ് ജലക്കാണ്ട പോരെ നായര്, ഓന് പടച്ചവൻ കൊണ്ടുവന്ന് കൊടുക്കും, നിർത്തി പൊരിച്ച കോഴിയും ബിരിയാണിയും പാടെ. നമുക്ക് ഹോട്ടലുകാരൻ തന്നെ തരണം, മോൻ പോരെ. ഞാൻ ആ ആജ്ഞ അനുസരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഊൺ കഴിഞ്ഞപ്പോൾ മൗലവി പറഞ്ഞു, നിങ്ങൾ നടന്നോളേ, ഞമ്മൾ വരാം. ഞാൻ മടങ്ങിപ്പോന്നു. മുഹമ്മദ് അപ്പോഴും കൈ പിമ്പിൽ കെട്ടി മുറിയിലുലാത്തുകയാണ്. മുഹമ്മദേ, കാര്യം വിഷമമായല്ലോ. മൗലവി അപ്പുറത്തുള്ളത് ഞാൻ ഓർത്തില്ല, എന്നാൽ ഇത് പറയില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ വഴി? മൂപ്പൊരു വലിയ വാശിക്കാരനാ, ഇന്ന് ഏതായാലും പട്ടിണി, നാളത്തെ കഥ. എനിക്ക് മുഹമ്മദിന് നേരെ അലിവ് തോന്നി. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? മുഹമ്മദെ വിശക്കുന്നുണ്ടോ? ഇന്ന് എന്നും ഇല്ലാത്തൊരു വിശപ്പ്. ഞാൻ ജനൽക്കുള്ളിൽ കൂടെ വല്ലതും കൊണ്ടുവന്ന് തരട്ടെ? അയ്യോ, ആ മൂപ്പരറിഞ്ഞാൽ. മുഴുവനാക്കുന്നതിന് മുമ്പേ ഉമ്മറത്തു നിന്ന് കാൽപെരുമാറ്റം കേട്ടു. ഞാൻ അകന്നുപോയി. മൗലവി മുറിക്കകത്ത് ചെന്ന് ജനാല വാതിലിനുള്ളിലൂടെ നോക്കി. മുഹമ്മദേ, ഇറച്ചി നല്ല പാദം ഉണ്ടായിരുന്നോ? നിശബ്ദം. ചോറ് കിട്ടിയില്ലേ? എന്താണ്ടാ മിണ്ടാത്ത്? പടച്ചോൻ ചോറ് തന്നോ? ഇല്ല. എന്നിപ്പൊ തരും, കേറിക്കേണ്ട. മൗലവി പത്രം എടുത്തു നിവർത്തി, ഒരു ചുരുട്ട് വായിച്ചു, പുക വിട്ടുകൊണ്ട് ഒരിടത്ത് പോയി ഇരുന്നു. നാഴികകൾ കടന്നു പോവുകയാണ്. മുഹമ്മദിൻ്റെ സ്ഥിതി ആലോചിച്ച് എനിക്ക് വലിയ ബേജാറ്. ഞാനാണെങ്കിൽ ഊണ് കഴിച്ചും പോയി. മൗലവിക്കൊരു കുലുക്കവുമില്ല. ഈ മനുഷ്യൻ്റെ ചിലപ്പോഴത്തെ പ്രവൃത്തി മഹാധിക്കാരമായി പോകുന്നുണ്ട് എന്ന്

എന്താത് പഠിച്ചും ചോറ് തന്നോ? ഇല്ല. എന്നിപ്പൊ തരും. കേറിക്കേണ്ട. മൗലവി പത്രം എടുത്തു നിവർത്തി. ഒരു ചുരുട്ട് വായിച്ചു. പുകവിട്ടുകൊണ്ട് ഒരിടത്ത് പോയിരുന്നു. നാഴികകൾ കടന്നു പോവുകയാണ്. മുഹമ്മദിൻ്റെ സ്ഥിതി ആലോചിച്ച് എനിക്ക് വലിയ ബേജാറ്. ഞാനാണെങ്കിൽ ഊണ് കഴിച്ചും പോയി. മൗലവിക്കൊരു കുലുക്കവുമില്ല. ഈ മനുഷ്യൻ്റെ ചിലപ്പോഴത്തെ പ്രവൃത്തി മഹാധിക്കാരമായി പോകുന്നുണ്ട് എന്ന്

0: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
3: മധുരഗീതങ്ങൾ

ഇന്ന് മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും ഗായകനും നടനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന LPR വർമ്മ എന്നറിയപ്പെടുന്ന ലക്ഷ്മീപുരം കൊട്ടാരം പൂരം തിരുനാൾ രവിവർമ്മയുടെ ഓർമ്മ ദിനം. അദ്ദേഹത്തിന് റേഡിയോ മലബാറിൻ്റെ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഏതാനും ചില ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കർണാടക സംഗീതം അഭ്യസിച്ച ഇദ്ദേഹം 20 വയസ്സു മുതൽ തന്നെ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. കേരള തിയേറ്റേഴ്സ്, KPSE തുടങ്ങിയ നാടക സമിതികൾക്കു വേണ്ടി സംഗീത സംവിധാനം ചെയ്തു. 1960 പുറത്തിറങ്ങിയ സ്ത്രീ ഹൃദയമാണ് ആദ്യ ചിത്രം. തന്റെ 33 വയസ്സിലിറങ്ങിയ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി സംഗീതം ചിട്ടപ്പെടുത്തിയത്. ആകെ 15 ചിത്രങ്ങൾക്കാണ് അദ്ദേഹം സംഗീതമേകിയത്. ഉപാസന, വീടിനു പൊന്മണി വിളക്കുനീ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. കേൾക്കാം, സ്ത്രീ ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി P ഭാസ്കരൻ രചന നിർവഹിച്ച് AM രാജയും ജിക്കി കൃഷ്ണവേണിയും ചേർന്ന് പാടിയ ഗാനം.

ഇനി കേൾക്കാം പി എ തോമസ്, ശശികുമാർ എന്നിവരുടെ സംവിധാനത്തിൽ 1964 പുറത്തിറങ്ങിയ കുടുംബിനി എന്ന ചിത്രത്തിലെ ഗാനം. അഭയദേവാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ആലാപനം പി ലീല.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ LPR വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരപ്പനാട് രാജവംശത്തിലാണ് LPR വർമ്മ ജനിച്ചത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പഴയ തെക്കുംകൂർ ആസ്ഥാനമായിരുന്ന ചങ്ങനാശ്ശേരിയിൽ വടക്കൻ കേരളത്തിൽ നിന്നും വന്നു താമസിച്ചവരാണ് LPRന്റെ മുൻതലമുറക്കാർ. ചങ്ങനാശ്ശേരി പുഴവാതിൽ ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ മംഗളാഭായിയുടെയും വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെയും മകനായി 1927 February 18 കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ അദ്ദേഹം ജനിച്ചു.

0: കെ ജെ യേശുദാസും പി ലീലയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വയലാർ രാമവർമ്മ. ചിത്രം സ്ഥാനാർത്ഥി സാറാമ. 1966 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.
1: അഞ്ജന ചോലയിലെ ആയിരമിതളുൾ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ LPR വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ തന്നെയാണ് അദ്ദേഹം ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. ചങ്ങനാശ്ശേരി പെരുന്ന NSS സ്കൂളിൽ SSLC വരെ പഠിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ മാവേലിക്കര വീരമണി അയ്യരുടെയും മധുര കേശവ ഭാഗവതരുടെയും ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചു. അവിടെ നിന്നും അദ്ദേഹം ഗാനഭൂഷണം പാസായി. 1966 പുറത്തിറങ്ങിയ മേയർ നായർ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വയലാറിന്റേതാണ് വരികൾ. SR പുട്ടണ്ണയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് ഭാവഗായകൻ

വയലാറിന്റെ ധാരാളം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എൽ പി ആർ ആയിരുന്നു. സംഗീത സംവിധായകൻ എന്ന നിലയിലും ഗായകൻ എന്ന നിലയിലും കേരളത്തിലെ സംഗീത രംഗത്ത് തിളങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗായകൻ പി ജയചന്ദ്രനെ അനശ്വരമാക്കിയ ഉപാസന എന്ന ഒറ്റ ഗാനം മതി എൽ പി ആറിന്റെ മഹത്വമറിയാൻ. 1973 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തൊട്ടാവാടി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. വയലാർ രാമവർമ്മയാണ് വരികൾ എഴുതിയിരിക്കുന്നത്.

തന്റെ അവസാന കാലഘട്ടത്തിൽ സംഗീത ഗവേഷണത്തിൽ മുഴുകിയിരുന്നു. കേരള സംഗീതത്തിന്റെ ആലാപന ശൈലികളെ പറ്റിയുള്ള പ്രബന്ധ രചനയിലായിരുന്നു അദ്ദേഹം. വയലാറുമായി ചേർന്ന് ഇദ്ദേഹം ഒരുക്കിയ മറ്റൊരു അനശ്വര ഗാനം കൂടിയുണ്ട്, അജ്ഞാത സഖി ആത്മസഖി എന്ന ഗാനം. 1967 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉള്ളതു മതി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ഗാനം പാടി അനശ്വരമാക്കിയത് കെ ജെ യേശുദാസ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ എൽ പി ആർ വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയലാർ കൂട്ടുകെട്ടിൽ നിരവധി ഗാനങ്ങളാണ് ഇരുവരും ചേർന്ന് ചിട്ടപ്പെടുത്തിയത്. വയലാർ നമ്മെ വിട്ടുപോകുന്നതിന്റെ തലേനാൾ വരെ എൽ പി ആറിന്റെ വീട്ടിലായിരുന്നു വയലാർ വിശ്രമിച്ചിരുന്നത്. ഗായകനെന്ന നിലയിൽ അദ്ദേഹം എ എം രാജയോടൊപ്പം ഗാനം ആലപിക്കുകയുണ്ടായി. അഭയദേവിന്റെ ഗാനരചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീതം പകർന്നത്. കേൾക്കാം 1954 MRS മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവൻ വരുന്നു എന്ന ചിത്രത്തിലെ ഗാനം.

1969 ദേശീയ പുരസ്കാരവും 1978 ശാസ്ത്രീയ സംഗീതത്തിന് സംഗീത നാടക അക്കാദമി അവാർഡും 1985 നാടക സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡും കൂടാതെ ഉള്ളതുമതി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ബോംബെയിൽ നിന്ന് സ്പെഷ്യൽ ഒരു അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മായാറാണി വർമ്മയാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. പ്രേംകുമാർ, ശോഭാനന്ദന വർമ്മ, ബീന, രാജ്കുമാർ എന്നിവരാണ് മക്കൾ. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം സന്ധ്യാവന്ദനം. ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. കേൾക്കാം നീലാംബരി എന്ന് തുടങ്ങുന്ന ഗാനം.

കുടുംബിനി എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനം നേരത്തെ കേട്ടുവെങ്കിലും ഇതിലെ സിഒ ആൻഡോ പാടിയ വീടിന് പൊന്മണി വിളക്കുനീ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം എൽ പി ആറിന്റെ എക്കാലത്തെയും ശ്രദ്ധേയമായ ഗാനങ്ങളിലൊന്നാണ്.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961101975 77, മറ്റൊരു നമ്പർ 94966646.
2: മധുരഗീതങ്ങളിൽ LPR വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി നാടകങ്ങൾക്കും ഏതാനും ആൽബങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. കൂടാതെ 1988 മോഹൻലാൽ വിശ്വനാഥ ഭാഗവതരായി അഭിനയിച്ച മലയാള ചലച്ചിത്രമായ അയിത്തത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. 1967 ഒള്ളതുമതി എന്ന ചിത്രത്തിനു വേണ്ടി കുമാരനാശാൻ ഗാനരചന നിർവഹിച്ച് LPR വർമ്മ സംഗീതം നൽകി. AP കോമളയും രേണുകയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം.

എൽ പി ആർ വർമ്മയുടെ ശ്രദ്ധേയമായ നാടകഗാനങ്ങളിൽ ഒന്നായിരുന്നു. സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിനു വേണ്ടി വയലാർ എഴുതിയ പറന്നു പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ എന്ന ഗാനം സംഗീത സംവിധാനം നിർവഹിച്ച് അദ്ദേഹത്തിന്റെ സ്വരത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ്. ആ ഗാനം വീണ്ടും 2025 പുറത്തിറങ്ങിയ പറന്നു പറന്നു പറന്നു ചെല്ലാൻ എന്ന ജിഷ്ണു ഹരീന്ദ്ര സംവിധാനം ചെയ്ത ചിത്രത്തിൽ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ വീണ്ടും കേൾക്കാൻ നമുക്ക്

പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും ഗായകനും നടനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന എൽ പി ആർ വർമ്മ എന്നറിയപ്പെട്ടിരുന്ന ലക്ഷ്മീപുരം കൊട്ടാരം പൂരം തിരുനാൾ രവിവർമ്മയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈണം നൽകിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മ വിട്ടുപിരിഞ്ഞ എൽ പി ആർ വർമ്മ എന്ന അനുഗ്രഹീത കലാകാരനെ റേഡിയോ മലബാറിന്റെ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.

0: മധുരഗീതങ്ങൾ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച

0: അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ഗ്രോവ്സ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാ ദശരഥനേകദാസങ്കലിതാനന്ദമമാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ
0: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:40

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 നാടകനേരം. നാടകം ഭാനുമതി മുഴുവൻ ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ഉച്ചയ്ക്ക് 12 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം, കാവ്യസൗരഭം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പൂന്താനത്തെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാവസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീതനിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടുപിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂലൈ 6, മിഥുനം 22, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. അമേരിക്ക ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ട സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. ഇന്ന് 11 എറണാകുളം ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ കമ്പനി അധികൃതർ പങ്കെടുക്കില്ല. 10 ഉന്നത അധികൃതർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 5 ചാമ്പ്യന്മാരായ ബ്രസീലിനെ 2-1 കീഴടക്കി നോർവെ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിലേക്ക് കുതിച്ചു. എർലിൻ ഹാലൻഡ് 2 നേടിയപ്പോൾ നെയ്മർ പെനാൽറ്റിയിലൂടെ 1 നേടി. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്നത്. 2002 അവസാന കിരീടം. കിലിയൻ എംബാപ്പയുടെ മികവിൽ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. പരാഗ്വേയെ 1 പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം വെള്ളിക്കട്ടികൾക്കും ശ്രീരാമ പാദുകങ്ങൾക്കും പുറമെ കാണിക്കയായി സമർപ്പിച്ച സ്വർണം പൂശിയ രാംചരിത് മാനസവും കാണാതായി. തന്റെ കുടുംബം സമർപ്പിച്ച 5 കോടി വിലമതിക്കുന്ന സ്വർണം പൂശിയ രാമചരിത മാനസ ഗ്രന്ഥം പ്രധാന പ്രദർശന സ്ഥലത്ത് കാണാനില്ലെന്ന് മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കൂടിയായ വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ S. ലക്ഷ്മി നാരായണൻ പറഞ്ഞു. 2024 ഡിസംബറിന് ശേഷം അത് പ്രദർശന സ്ഥലത്ത് നിന്ന് കാണാതായെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഗ്രന്ഥം പഴയ സ്ഥാനത്ത് പുനഃസ്ഥാപിക്കണമെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്നും പറഞ്ഞു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് സംഭവത്തിൽ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയുടെ പ്രസ്താവനയോട് യോജിക്കുന്നതായി സർസംഘചാലക് മോഹൻ ഭാഗവത്. രാമക്ഷേത്ര വിവാദത്തിൽ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് നാഗ്പൂരിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ BJPക്കെതിരെ ശിവസേന UBT അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ. ഹിന്ദുത്വം ദുരുപയോഗിച്ച് ക്ഷേത്രം കൊള്ളയടിക്കുന്നവരെ ഹിന്ദുക്കൾ വെറുതെ വിടില്ലെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. ചോദ്യചോർച്ച ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരം 16 പിന്നിട്ടു. ജന്തർ മന്ദിറിലെ CJPയുടെ സമരവേദിയിൽ 8 നിരാഹാര സത്യാഗ്രഹം തുടരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ശരീരഭാരം 6 കുറഞ്ഞു. നീറ്റ് ചോദ്യചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഉത്തരാഖണ്ഡിലെ റിയാകുമാരിയുടെ പിതാവും കാർഗിൽ യുദ്ധ പോരാളിയുമായ മുൻ സൈനികൻ രാജേഷ് ധാപ്പയും ഞായറാഴ്ച സമരത്തിന് പിന്തുണയുമായി എത്തി. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പിഴവാണ് മകളുടെ മരണകാരണമെന്ന് ധാപ്പ പറഞ്ഞു. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കമുള്ള പരസ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കപ്പെട്ട സാഹചര്യത്തിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്നും പരസ്യങ്ങൾ ഉടനടി നീക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം മെറ്റ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി വിശദീകരണം തേടും. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഉള്ളടക്കമുള്ള ടെലിഗ്രാം ചാനലിന്റെ വിവരങ്ങൾ പണം വാങ്ങി പരസ്യമായി ഇൻസ്റ്റാഗ്രാം നൽകുന്നുവെന്ന വിവരം BBC പുറത്തുവിട്ടതിനു പിന്നാലെയാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് പ്രകൃതിവാതക വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം സുഗമമായ പശ്ചാത്തലത്തിൽ വളം പ്ലാന്റുകൾ, റിഫൈനറികൾ, വ്യവസായ ഉപഭോക്താക്കൾ തുടങ്ങിയവർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് നീക്കിയത്. 9 പ്രകൃതിവാതക വിതരണത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനമിറക്കിയത്. അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250 വാർഷികം

ആഘോഷിക്കുന്ന വേളയിൽ കുടിയേറ്റക്കാർക്ക് ഐക്യദാർഢ്യവുമായി ലിയോ 14-ാമൻ മാർപ്പാപ്പ. യൂറോപ്പിലേക്കുള്ള ആഗോള കുടിയേറ്റത്തിന്റെ കവാടമായ തെക്കൻ ഇറ്റലിയിലെ ലാംപെദൂസ ദ്വീപ് മാർപ്പാപ്പ സന്ദർശിച്ചു. അമേരിക്കയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിനത്തിൽ വാഷിംഗ്ടണിലെ നാഷണൽ മാളിലെ ചടങ്ങിലാണ് ട്രംപിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രഖ്യാപനം.

ചെയ്യണമെന്നും കമ്മ്യൂണിസ്റ്റുകാരെ ഉന്മൂലനം ചെയ്യുമെന്ന് അമേരിക്കൻ പൗരർ പ്രതിജ്ഞ ചെയ്യണമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ചൈനയിലെ ഇറാൻ സ്ഥാനപതി അബ്ദുൾ റസാ റഹ്മാനി ഫാസിൽ ശനിയാഴ്ച പറഞ്ഞു. എന്നാൽ തങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണനയും ഇളവുകളും നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ബെയ്ജിംഗിലെ വേൾഡ് പീസ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു എസും ഇറാനും തമ്മിലുള്ള അടുത്തഘട്ട സാങ്കേതിക ചർച്ചകൾക്ക് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വേദിയായേക്കുമെന്ന് റിപ്പോർട്ട്. സ്വിറ്റ്സർലൻഡിലെ ബിർജൻസ്റ്റോക്ക് റിസോർട്ടും പരിഗണനയിലുണ്ടെങ്കിലും ഇസ്ലാമാബാദിനാണ് കൂടുതൽ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ശനിയാഴ്ചയാകും കൂടിക്കാഴ്ച. 20% എഥനോൾ ചേർത്ത പെട്രോൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഭൂട്ടാൻ വിസമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേന്ദ്രം. ഭൂട്ടാനിലേക്ക് E20 പെട്രോൾ കയറ്റുമതി ചെയ്യാനുള്ള പദ്ധതിയില്ലെന്നും ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. E20 ഉപയോഗിച്ചതുകൊണ്ട് വാഹനങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിട്ടതായ റിപ്പോർട്ടുകളും സർക്കാർ തള്ളി. 20% എഥനോൾ കലർത്തിയ E20 പെട്രോളിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ ഞായറാഴ്ച പ്രതിഷേധ സമരം നടന്നു. വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുന്നെന്നും ഫ്യുവൽ ഫിൽറ്ററിനുൾപ്പെടെ കേടുണ്ടാകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ വാഹന ഉടമകൾ തങ്ങളുടെ ദുരനുഭവങ്ങളും പങ്കുവച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന VBG-RAMJI പദ്ധതി നടത്തിപ്പിനുള്ള ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ കേന്ദ്രം നൽകി. കേരളത്തിന് 925.33 കോടിയാണ് ലഭിക്കുന്നത്. തൊഴിലാളികൾക്ക് 15 ദിവസത്തിനകം വേതനം നൽകണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. പുതിയ സാമ്പത്തിക വർഷത്തിലെ 3 മാസം കഴിഞ്ഞിട്ടും പദ്ധതി വിഹിതത്തിലെ ആദ്യ ഗഡു സർക്കാർ നൽകാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ 180,000 പദ്ധതികളുടെ നിർവഹണമാണ് മുടങ്ങുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 24 മണിക്കൂറിനുള്ളിൽ 12 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st ക്ലാസ് ഇന്ന് തുടങ്ങും. സംസ്ഥാന പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ മുഖ്യ അലോട്ട്മെന്റിൽ 359,860 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. വിവിധ വിഭാഗങ്ങളിൽ 81,375 സീറ്റ് ഒഴിവുണ്ട്. ഈ മാസം 13 മുതൽ ഓഗസ്റ്റ് 5 വരെ സപ്ലിമെന്ററി പ്രവേശനം നടക്കും. സ്പോർട്സ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടകളിലെ സപ്ലിമെന്ററി ഘട്ടം 10th പൂർത്തിയാകും. തുടർന്ന് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ മെറിറ്റിലേക്ക് മാറ്റി പ്രവേശനം നടത്തും. പ്രവേശന നടപടികൾ ആഗസ്റ്റ് 5 അവസാനിക്കും. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന 13-കാരിയുടെ പരാതി വ്യാജം. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് തെളിഞ്ഞു. പ്രണയ നൈരാശ്യമാണ് വ്യാജ ആരോപണം ഉന്നയിക്കാൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക വിവരം. 13-കാരിയുടെ വ്യാജമൊഴിയുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. സഹപാഠികളും പുറത്തുനിന്നുള്ളവരുമടക്കം 10 ഉപദ്രവിച്ചെന്ന പരാതിയിൽ കൂടൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത 20-കാരനാണ് മർദ്ദനമേറ്റത്. പുതിയ കർമ്മപദം ആരംഭിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും പിൻകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്നും പുതിയ കാലത്ത് സാമൂഹിക പ്രതിബദ്ധത കൈവിടാതിരിക്കണമെന്നും കലക്ടർ P. വിഷ്ണുരാജ് അഭിപ്രായപ്പെട്ടു. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം പാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 100 മേനി കൈവരിച്ച സ്കൂളുകൾക്കുള്ള ഉപഹാര സമർപ്പണവും ജില്ലാ കലക്ടർ നിർവഹിച്ചു. PK പ്രവീൺ MLA അധ്യക്ഷത വഹിച്ചു. മലയോര ഹൈവേയിൽ നിന്ന് വാളത്തോട് കരിക്കോട്ടക്കരി ഇരിട്ടി അയ്യപ്പൻകാവ് മണത്തണ വഴി മാനന്തവാടിയിലേക്ക് പുതുതായി അനുവദിച്ച KSRTC ബസ് ഓട്ടം തുടങ്ങി. കരിക്കോട്ടക്കരി ടൗണിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മഹാരാഷ്ട്രയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരികയായിരുന്ന സ്വർണ വ്യാപാരിയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി കാറുമായി കടന്ന് 20 ലക്ഷം രൂപ വിലയുള്ള 180 ഗ്രാം സ്വർണം കവർന്ന കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പേർക്കെതിരെ പനമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 3 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധി ഒഴിഞ്ഞ് കൂടുതൽ സർവീസുകൾ പുനരാരംഭിച്ചതോടെ

0: കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. മെയ്യിലെ കണക്ക് പ്രകാരം മുൻമാസത്തേക്കാൾ 26,733 അന്താരാഷ്ട്ര യാത്രക്കാർ കൂടി. 44,982 പേരാണ് മെയ്യിൽ കണ്ണൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് യാത്ര ചെയ്തത്. അഴീക്കൽ ലൈറ്റ് ഹൗസിന് സമീപം തെരുവുനായ ശല്യം തുടരുന്നു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെ വഴിയാത്രക്കാരും വീട്ടിലുള്ളവരും അടക്കം 8 പേരെ തെരുവുനായ കടിച്ചു. പരിക്കേറ്റ ഒരാൾ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയ ചാമ്പ്യന്മാർ. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ശ്രീലങ്ക എ ടീമിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ എയ്ക്ക് വിജയം. 10 വിക്കറ്റിനാണ് സന്ദർശകരുടെ ജയം. ഫോർമുല 1 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീയിൽ ഫെരാരിയുടെ ചാൾസ് ലെക്ലർക്കിന് കിരീടം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. രാത്രി 12:30 മത്സരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാടകനേരം.

യുദ്ധാനന്ദൻ ഹസ്തിനാപുരിയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിൻ്റെ പരിദേവനങ്ങൾ. മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്ന പറച്ചിലുകൾ. ഒപ്പം പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരതസിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ. 100 മക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി. അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾവനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം. റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ഗാന്ധാരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ഭാനുമതി അശ്വിനി കവണശ്ശേരി, വൃഷാലി സൂര്യ ഇടവന. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.

വേണ്ട, ആരും വേണ്ട, പോയിക്കോളൂ. പരിചാരകരോ പാചകക്കാരോ കാവൽക്കാരോ ആരും തന്നെ വേണ്ട. പിന്നൊരു കാര്യം, സന്ദർശകരുമരുത്. ദീപങ്ങളെല്ലാം അണിച്ചേക്ക്.

വാതിൽപ്പടിയിലെ ദീപനാളത്തിലേക്ക് ഇനി എണ്ണ പകരേണ്ടതില്ല. അത് സ്വയം കത്തിത്തീരട്ടെ. അകത്തും അതുപോലെയാണല്ലോ, മുഴുവനായും കത്തിത്തീർന്ന ജന്മം. എന്തൊരു വെളിച്ചമായിരുന്നു ആ ദീപശിഖയ്ക്ക്! ആരൊക്കെ എണ്ണ പകർന്നു! പ്രോജ്വലിച്ചു കൊണ്ടിരുന്ന ആ അഗ്നിജ്വാലകൾ അന്തഃപുരത്തിനപ്പുറവും അന്ധകാരം അകറ്റിയിരുന്നു. അന്തഃപുരത്തിനപ്പുറം ഹസ്തിനാപുരമാകെ കുലവധുവായി ധർമ്മപത്നിയായി യുവറാണിയായി പിന്നെ എന്തൊക്കെയോ ആയിരുന്നല്ലോ ഈ ഭാനുമതി. സുയോധന പത്നി ഭാനുമതി. സുയോധനൻ അങ്ങനെ അധികമാരും വിളിച്ചു കേട്ടിട്ടില്ല. ഏവർക്കും ദുര്യോധനൻ തന്നെ.

0: ആരാണത്? പരിചാരികമാർ പോയില്ലേ? ഓ, അത്താഴത്തിനായിരിക്കും.
1: ഒന്നും വേണ്ടെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ആരും ഇനി ഇങ്ങോട്ട് വരികയും വേണ്ട. സ്വസ്ഥത തരില്ലേ നിങ്ങൾ? ഇനി ആരും വരാതിരിക്കാൻ കാവൽക്കാരെയും നിർത്തണോ ഞാൻ?
0: അല്ലെങ്കിലും ഭാനുമതിക്ക് കാവൽ നിൽക്കാൻ ഇനി ആരാ? പരിചാരകരെ പോലും പിൻവലിച്ച് കാണും.
1: ഇത് വലിയ കഷ്ടമായല്ലോ.
2: ഭാനുമതി, നീ വൃഷാലിയാണ്.
0: ഓ, നീയാണോ?
2: ഭാനുമതി ഈ ഇരുട്ടിൽ തനിച്ച്.
0: ഭാനുമതി ഇരുട്ടിലായില്ലേ? തനിച്ചുമായില്ലേ വൃഷാലി?
2: ഭാനുമതി,
0: നീ ഇപ്പോ എന്തിനാ വന്നത്? ഓ, നീയെന്ന് ഇനി വിളിക്കാമോ?
2: അതെന്താ, ഇന്നലെ വരെ അങ്ങനെയല്ലേ വിളിച്ചത്?
0: ഇന്നലെ വരെ പോലെയല്ലല്ലോ ഇനി അങ്ങോട്ട്.
2: പിന്നെ
0: മഹാറാണിയാകുമെന്ന് കേട്ടു. കുന്തിദേവിയുടെ മൂത്ത മകൻ കർണന്റെ പത്നിയല്ലേ? മകൻ മരിച്ചെങ്കിലും മകന്റെ ഭാര്യയുണ്ടല്ലോ.
2: ഭാനുമതി,
1: അറിഞ്ഞിരുന്നെങ്കിൽ അധികാരത്തിലിരുത്തി ആശ്രിതരായി കഴിയുമായിരുന്നു എന്നല്ലേ പാണ്ഡവരഞ്ചുപേരും കരഞ്ഞു പറഞ്ഞത്? പരിചരിക്കാൻ അവർക്ക് അവസരം നൽക. ജ്യേഷ്ഠനല്ലേ പോയുള്ളൂ? ജ്യേഷ്ഠപത്നി വൃഷാലി ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജ്യേഷ്ഠന് കിട്ടേണ്ട ആദരവ് കൂടി വാങ്ങ്.
2: ഭാനുമതി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
1: ചരിത്രം, ഹസ്തിനാപുരിയുടെ ചരിത്രം.
0: വളരെ പഴയതൊന്നുമല്ല, ഇളയമ്മ കുന്തിദേവിയുടെ ചരിത്രം.
1: പാണ്ഡുമഹാരാജാവിന്റെ മരണശേഷം കുന്തിദേവി മഹാറാണിയായ പോലെ വൃഷാലിക്കും ആവാം.
3: ഒരിക്കലും ആവില്ല. കുന്തിദേവിയല്ല വൃഷാലി.
0: അല്ല, അങ്ങനെയല്ല, അമ്മയെന്ന് വിളിക്ക്. ഭാരതം ഭരിക്കുന്ന മഹാരാജാവിന്റെ അമ്മ മഹാറാണിയെ അമ്മയെന്ന് വിളിക്കാൻ വൃഷാലിക്ക് അധികാരമുള്ളതല്ലേ? അധികം ആർക്കും കിട്ടാതെ അധികാരം.
2: അധികാരം, എന്റെ ഭർത്താവിന് നിഷേധിച്ച അധികാരം എനിക്ക് വേണ്ട ഭാനുമതി.
1: വൃഷാലി,
2: അങ്ങിനിയും വൃഷാലിയെ മനസ്സിലാക്കിയില്ല അല്ലേ?
0: അധികാരങ്ങളും സ്ഥാനമാനങ്ങളും അപ്രതീക്ഷിതമായി കൈവരുമ്പോ ആരുടെ മനസ്സും മാറും?
2: മാറിയേക്കാം,

0: പക്ഷേ വൃഷാലിയെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. അങ്ങ് സംശയിച്ചത് സത്യമാണ്. കുന്തിദേവി വന്നിരുന്നു. ജ്യേഷ്ഠപത്നി സ്ഥാനവും മഹാറാണി പദവിയും വാഗ്ദാനമായി തന്നതും സത്യം. പക്ഷേ അത് പ്രഥമപുത്രനോട് ചെയ്ത മഹാ അപരാധത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടായിരുന്നില്ല. പിന്നെ മഹാറാണി പദത്തിന് മത്സരിക്കുന്ന ദ്രൗപദിക്കും ബലന്തരയ്ക്കുമിടയിൽ ഒരു സമവായ സ്ഥാനം. വൃഷാലി ജ്യേഷ്ഠനെ കൊന്നു നേടി അധികാരം വേണ്ടെന്ന് യുധിഷ്ഠിരൻ, നൂറ്റവരെയെല്ലാം കൊന്ന് യുദ്ധം ജയിച്ച ഭീമന് രാജപദവി നൽകി വനവാസത്തിനൊരുങ്ങി യുധിഷ്ഠിരൻ, അധികാരമൊഴിഞ്ഞതിലല്ല, ഭീമൻ രാജാവായാൽ ബലന്ധര മഹാറാണിയാകുമെന്ന വ്യാകുലതയാണ് പാഞ്ചാലിക്ക്. കുടുംബത്തിൽ പുത്രഭാര്യമാരുടെ തർക്കം തീർക്കാൻ ഒരു ക്ഷണം. ഏതിന്റെ പേരിലാണെങ്കിലും വച്ചു നീട്ടിയ പദവികളിലേക്കില്ല വൃഷാലി.
1: വൃഷാലി,
0: അങ്ങയുടെ ഭർത്താവിന്റെ ദാനമാണ് കർണന്റെ ജീവിതം. അഭിമാനം മറക്കരുത് അതൊരിക്കലും. അദ്ദേഹം എന്നും പറയുമായിരുന്നു, ഭാനുമതി, ഭർത്താവിനെ അനുസരിക്കുന്നവൾ തന്നെയാ ഈ വൃഷാലി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും.

0: ഭാവി തലമുറയ്ക്ക് ഭാരതവർഷം പകർന്നു നൽകിയ മാതൃകാ വനിതാരത്നങ്ങൾ, ത്യാഗത്തിന്റെ, കഥനത്തിന്റെ, നഷ്ടങ്ങളുടെ പ്രതീകങ്ങളായി സ്ത്രീരത്നങ്ങൾ അനവധിയാ. പക്ഷേ കുന്തിദേവിക്ക് എന്ത് പ്രതീകമാണ് കൽപ്പിക്കുക? പെറ്റിട്ട കുഞ്ഞിനെ പേടകത്തിലാക്കി നദിയിലൊഴുക്കിവിട്ട ഒരു സ്ത്രീയെ എന്ത് വിശേഷണം നൽകി ഭാവി ഭാരതത്തിന് മാതൃകയാക്കാൻ സമർപ്പിക്കണം?
1: ഭാനുമതി,
0: നിന്റെ ഭർത്താവിനോട് ചെയ്ത ക്രൂരതയൊന്നും ദുര്യോധനൻ അവരുടെ മക്കളോട് ചെയ്തിട്ടില്ല. വൃഷാലി,
2: ചമ്പാപുരിയിൽ നിന്ന് ഹസ്തിനാപുരിയിലേക്ക് വന്നതു മുതൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് അപമാനങ്ങൾ മാത്രമായിരുന്നു. രാജകുമാരന്മാർക്കൊപ്പം അഭ്യസനം പാടില്ലെന്ന് പറഞ്ഞ് ഗുരു ദ്രോണർ.
0: എന്നിട്ടെന്താ, ഗുരുവിന്റെ അരുമ ശിഷ്യനേക്കാൾ കേമനായി പകരം വീട്ടിയില്ലേ കർണൻ?
2: പഠിച്ച വിദ്യകൾ ഓരോന്നും അജേയതയുടെ അനിഷേധിത ഉറപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് അകം നിറഞ്ഞ് സന്തോഷിക്കാനായില്ല. അപമാനപ്പെടുത്താൻ അഭ്യാസ കാഴ്ചയിലെ മത്സരവേദിയിൽ മറ്റൊരു ഗുരു, കൃപാചാര്യർ. കുലം ചോദിച്ച് തിരിച്ചയച്ചു തേരാളിയുടെ മകൻ, കുതിരലായത്തിൽ കിടക്കേണ്ടവൻ. പുരുഷാരത്തിന്റെ പരിഹാസച്ചിരിയിൽ നെഞ്ച് തകർന്ന് തലകുനിച്ചിറങ്ങേണ്ടി വന്നത് അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ കഴിഞ്ഞിരുന്നില്ല.
0: പുരുഷാരത്തിന്റെ പരിഹാസച്ചിരികളെ അംഗരാജനുള്ള വാഴ്ത്തുപാട്ടായി മാറാനും അധികം സമയം വേണ്ടി വന്നില്ല.
2: സത്യം, മരണത്തേക്കാൾ ഭയാനകമായ അപമാനക്കയത്തിൽ നിന്നാണ് ഭാനുമതി അങ്ങയുടെ പതി യുവരാജ സുയോധനൻ രക്ഷിച്ചത്. അതും അദ്ദേഹം ഒരിക്കലും മറന്നിരുന്നില്ല.
0: ഉപകാരസ്മരണ ഉചിതം തന്നെ. പക്ഷേ ആ ഉപകാരസ്മരണയാണ് വൃഷാലി നിന്റെ പ്രിയപ്പെട്ട കർണന്റെ ജീവനെടുത്തതും.
2: ഭാനുമതി,
0: യുദ്ധവൃത്താന്തങ്ങൾ അറിയുന്ന പരിചാരകർ പറഞ്ഞറിഞ്ഞതാണ്.
2: എന്ത്?
0: ആചാര്യ ദ്രോണർ തുടങ്ങിയ രാത്രിയുദ്ധം, പാണ്ഡവപക്ഷത്തെ ഭീമസേനന്റെ ഹിഡുംബി പുത്രൻ ഘടോൽകജൻ കുരുസൈന്യത്തെ മുച്ചോടും മുടിച്ച് മുന്നേറുമ്പോ കർണനോട് പലരും പറഞ്ഞു ഘടോൽകജനെ കൊല്ലാൻ. ആരു പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടും ഘടോൽകജനെ കൊല്ലാതെ വിട്ടു കർണൻ. ഒടുവിൽ സുയോധനന്റെ ആജ്ഞ അനുസരിച്ച് ആ കാട്ടാളനുമേൽ വൈജയന്തി പ്രയോഗിച്ചു.
2: ഘടോൽകജൻ മരിച്ചപ്പോൾ ദുഃഖിക്കാൻ രണ്ടുപേർ മാത്രം. ഒന്ന് ഭീമസേനൻ, അത് സ്വാഭാവികം, മകനല്ലേ. പക്ഷെ രണ്ടാമത് കർണനായിരുന്നു. കൗരവപ്പടയാകെ ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന് കാരണക്കാരനായ കർണൻ വേദനിച്ചു.
0: ആ ജന്മശത്രുവായ അർജുനനെ വധിക്കാനായി മാറ്റിവെച്ച ദിവ്യാസ്ത്രമായിരുന്നു ഘടോൽകജനുമേൽ പ്രയോഗിച്ചതെന്ന് സുയോധനൻ പിന്നീട് അറിഞ്ഞത് കർണൻ പറഞ്ഞതുമില്ല. ആജ്ഞ അനുസരിക്കുമ്പോൾ സംഭവിക്കുന്നത് അർജുനന്റെ അതിജീവനവും തന്റെ സുനിശ്ചിത നാശവുമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ കർണൻ എന്റെ ഭർത്താവിന് വേണ്ടി.
1: ഭാനുമതി,
0: ഒരംഗരാജ്യവും പകരമാവില്ല വൃഷാലി. ആ ത്യാഗത്തിന് മുന്നിൽ ഒരു സിംഹാസനവും സമാശ്വാസമാവില്ല. എനിക്കറിയാമത്.

0: ഗഡോൽകജന്റെ മരണത്തിൽ കൗരവപ്പടിയെപ്പോലെ പാണ്ഡവരും സന്തോഷിച്ചെന്ന് കേട്ടു.
1: അതും ശരിയാണ്. ഗഡോൽകജൻ അർജുനന്റെ ബലിമൃഗമാണെന്ന് ഉദ്ബോധിപ്പിച്ചു കേശവൻ.
0: അങ്ങും കേശവന്റെ ആരാധികയായിരുന്നല്ലോ.
1: തീർച്ചയായും, വസുദേവകൃഷ്ണനെ കാണാനും കൈകൂപ്പാനും ആഗ്രഹിച്ചിരുന്നു. സന്ധി സംഭാഷണത്തിനെത്തുമ്പോ സദ്യ ഒരുക്കി കാത്തിരുന്നു. സദ്യ കഴിക്കാനെത്തിയില്ല, പക്ഷേ പുത്രവധുവിനെ കാണാൻ വന്നു. ലക്ഷ്മണിയോടൊപ്പം ഞാനും കണ്ടു കേശവനെ.
0: നിഗൂഢതകളെ സമർത്ഥമായി ഒളിപ്പിക്കുന്ന ആ സ്മിതം ആരാധകരുടെ അനുഭൂതി തന്നെ. ആ അനുഭൂതി അവിശ്വസനീയമാണ്. അല്ലെങ്കിൽ രഥചക്രമുയർത്താൻ ആയുധം താഴെ വെച്ചിറങ്ങി വന്ന അദ്ദേഹത്തിന് നേരെ അസ്ത്രമയക്കാൻ മടിച്ച അർജുനന് ആജ്ഞ കൊടുക്കുമായിരുന്നില്ലല്ലോ.
1: വൃഷാലി, നീ പറഞ്ഞത് ശരിയാണ്. കുലപ്പേരിന്റെ ഒഴിയാബാധയുമായി അപമാനിതനായിക്കൊണ്ടിരിക്കെ കൃപരും ദ്രോണരും ദ്രൗപദിയും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായി കേശവൻ തന്നെ അറിയിച്ച സത്യം, കുന്തിദേവിയുടെ മാതൃത്വം, പിന്നെ ഭാരത ചക്രവർത്തി പദം, പ്രലോഭനങ്ങളിൽ വഴങ്ങാത്തപ്പോ പരലോകപ്രാപ്തി, മാനക്കേടിന്റെ അപമൃതിയിൽ പ്രാണൻ പകർന്നവർ തന്നെ പ്രാണനെടുത്തു, അതും അവിശ്വസനീയ.
0: പ്രലോഭനങ്ങൾ കൊണ്ട് ഇളക്കാനാവുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട്. അത് കേശവനും ബോധ്യമായി. പക്ഷേ പ്രിയപ്പെട്ട ഭാനുമതി, അങ്ങയുടെ ആരാധ്യപുരുഷൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച പ്രലോഭനങ്ങളിൽ കുലദോഷമകറ്റുന്ന കുന്തിദേവിയുടെ ദിവ്യമാതൃത്വവും കുരുപാണ്ഡവരെ ആകെ ആശ്രിതരാക്കിയുള്ള ഭാരതവർഷത്തിന്റെ സിംഹാസനവും മാത്രമായിരുന്നില്ല,
1: പിന്നെ
0: ദ്രൗപദിയുടെ ഭർത്തൃപദം.
1: വൃഷാലി,
0: കരുത്തനായ കർണന്റെ പത്നീപദവും അലങ്കാരവും അഹങ്കാരവും തന്നെ പാഞ്ചാലിക്ക്.
1: വൃഷാലി, നീ
0: ഭാരത സിംഹാസനവും ദ്രുപദരാജപുത്രിയുടെ പട്ടമഹിഷി സ്ഥാനവും ഉപേക്ഷിച്ചു ദരിദ്രയായ ഈ വൃഷാലിക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ എനിക്ക് വേണ്ടി.
1: കരയാതെ സോദരി, കരയാതെ. ജീവിച്ചിരുന്ന ഭർത്താക്കന്മാരെക്കാൾ ശ്രേഷ്ഠരായി തോന്നുകയാ അവർ നമുക്ക് നഷ്ടപ്പെട്ടപ്പോ. പലതും അവർ പറഞ്ഞില്ല ആരോടും. എല്ലാം എല്ലാം ഉള്ളിലൊതുക്കി കഴിഞ്ഞില്ലേ.
0: ഭാനുമതി, ദുശളെ കണ്ടുപോ നിങ്ങൾ?
1: കണ്ടു. വൈധവ്യം നൽകിയ ഭ്രാതാവിനോട് എന്റെ ഭർത്താവിനോട് വെറുപ്പ് തോന്നരുതെന്ന് പറയാൻ. പക്ഷേ ദുശ്ശള കരഞ്ഞില്ല. കരയാൻ കണ്ണീരുണ്ടായിരുന്നില്ല എന്റെ അനുജത്തിക്ക്.

0: ചിലത് ചോദിച്ചു എന്നോട്.
1: ചോദ്യങ്ങളോ?
0: അതെ, 105 പേരുടെ ഏക സഹോദരിയെ വിധവയാക്കിയതിന് നിന്റെ കേശവൻ എന്തായിരുന്നു ന്യായീകരണമെന്ന്.
1: കേശവനോടുള്ള അങ്ങയുടെ ഭക്തി ദുശ്ചളേക്കറിയാമല്ലോ.
0: അറിയാം. ചക്രവ്യൂഹത്തിൽ നിന്നുള്ള പ്രത്യാഗമന വിദ്യ അറിയാത്ത അഭിമന്യുവെ വ്യൂഹം ഭേദിക്കാനയച്ച യുധിഷ്ഠിരന് എന്ത് ശിക്ഷ നൽകി?
1: അതുമാത്രമല്ലല്ലോ, പ്രഥമ കൗരവപുത്രനായ ലക്ഷ്മണനെ കൊന്നത് അഭിമന്യുവല്ലേ? അങ്ങയുടെ പ്രിയപുത്രൻ ലക്ഷ്മണൻ പിന്നെ ദുശാസനന്റെ മകൻ ഭരതനെയും കൊന്നു അർജുനപുത്രൻ.
0: ഭരതലക്ഷ്മണന്മാരെക്കാൾ പ്രിയം കേശവനെന്നും അർജുനപുത്രനായിരിക്കുമല്ലോ. മരുമകനല്ലേ, ഭാരതത്തിന്റെ ഭാവി കിരീടാവകാശി.
1: ദുശ്ശള ദുഃഖിക്കും. വീരചരമമല്ലല്ലോ, ചതിയായിരുന്നില്ലേ? രാത്രി കൃത്രിമമാണെന്നറിയാതെ യുദ്ധസന്നദ്ധനല്ലാതെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴല്ലേ ജയദ്രഥനെ വധിച്ചത്?
0: ഏതു വധമാണ് ന്യായമാർഗത്തിൽ വൃഷാലി? കൊല്ലേണ്ടതെങ്ങനെയെന്ന് ചോദിച്ച് പാഞ്ചാലപുത്രൻ ശിഖണ്ഠിയെ കവചമാക്കി ഹുളിയം പെയ്തുകൊണ്ടല്ലേ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത്? മകൻ അശ്വത്ഥാമാവ് മരിച്ചെന്ന് സത്യവ്രതനായ യുധിഷ്ഠിരൻ വിളിച്ചു പറഞ്ഞ് തേർത്തട്ടിൽ ബോധരഹിതനായി വീണ് കിടക്കുമ്പോഴല്ലേ ദ്രോണാചാര്യരെ വീഴ്ത്തിയത്? ആയുധം കൊണ്ട് വീഴ്ത്തിയ ശത്രുവിന്റെ ഭൗതിക ശരീരത്തോട് ആദരവ് കാട്ടണമെന്ന യുദ്ധനീതി കാറ്റിൽ പറത്തിയല്ലേ ദുശ്ശാസനന്റെ നെഞ്ചു തകർത്ത് പാഞ്ചാലിക്ക് വേണ്ടി ഹൃദയരക്തമെടുത്തത്? ഊരുഭംഗമരുതെന്ന യുദ്ധനിയമം ലംഘിച്ചല്ലേ എന്റെ ഭർത്താവിനെ വീഴ്ത്തിയത്? ന്യായമാർഗത്തിന്റെ വ്യതിചലനങ്ങൾക്ക് നേർ സാക്ഷ്യങ്ങൾ ഇനിയും വേണോ? വേണോ?
1: ഭാനുമതി, ന്യായപക്ഷവും ധർമ്മപക്ഷവും അന്യായം ചെയ്തവർക്കുള്ള വിശേഷണമല്ലേ കേശവന്റെ ന്യായവാദങ്ങൾ?
0: കേശവനും കണക്കിന് കൊടുത്തു അമ്മ എന്നാണ് അറിഞ്ഞത്.
2: വൃഷാലി, അമ്മ അന്തപുരത്തിലല്ലേ?
1: അതെ, ആശ്വസിപ്പിക്കാൻ കൂടെയുണ്ട് കുന്തിദേവി.
2: ആശ്വാസം, പാവ അമ്മ. വൃഷാലി, വരൂ, നമുക്കമ്മയെ കാണാം.

0: ആരാണ്? കുന്തി, നീ പോയില്ലേ? പോയിക്കൊള്ളാൻ പറഞ്ഞതല്ലേ ഞാൻ?
1: അമ്മേ.
0: മകളെ, ഭാനുമതി
1: കൂടെ വൃഷാലിയും ഉണ്ട്.
0: വൃഷാലി, നീ പോയില്ലേ? അവരുടെ കൂടെയല്ലേ നീ വേണ്ടത്? ഏ, യാത്ര ചോദിക്കാൻ വന്നതാവും അല്ലേ?
1: അമ്മേ,
0: വല്യമ്മ, ഇനി അങ്ങനെ വേണം വിളിക്കാൻ.
1: അമ്മേ, വൃഷാലി.
0: വൃഷാലിയല്ല, ഏടത്തി. ഇനി അങ്ങനെയേ വിളിക്കാവൂ. ഹസ്തിനാപുരത്തിന്റെ മൂത്ത മകൻ സുയോധനനും യുധിഷ്ഠിരനും ഏട്ടൻ കർണനാ.
2: അമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ. കർണൻ ഇവിടുത്തെ ആശ്രിതനായിരുന്നു, അങ്ങയുടെ മകന്റെ സേവകനായിരുന്നു.
3: ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത ബഹുമതികളൊന്നും ഇനി വേണ്ട.
2: കാരണം അദ്ദേഹത്തിന് അതിഷ്ടമാവില്ല.
0: ജീവിച്ചിരിക്കെ തന്നെ അറിഞ്ഞിരുന്നു എന്നാ കേട്ടത്. കേശവനും കുന്തിയും പറഞ്ഞു രാധേയനല്ല കൗന്ദേയനാണെന്ന്. പക്ഷേ
3: ആ തുറന്നു പറച്ചിലുകളൊക്കെ ആത്മാർത്ഥത കൊണ്ടൊന്നും അല്ലല്ലോ അമ്മേ. നമ്മളെ നശിപ്പിക്കാനുള്ള മാർഗം തേടിയതല്ലേ?
4: ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങി.
3: അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു.

0: ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
1: വൃഷാലി, കരയാനല്ലാതെ മറ്റൊന്നും അറിയാതെ ഒരു ചോരക്കുഞ്ഞിനെ നിറഞ്ഞൊഴുകുന്ന നദിയിൽ ഉപേക്ഷിച്ച ക്രൂരതയോളം വരില്ലല്ലോ അത്.
2: രണ്ടും കർണന് തന്നെ. പാവം, എത്രമാത്രം ആത്മസംഘർഷം അനുഭവിച്ചിട്ടുണ്ടാകും അവൻ. ഒന്ന് തുറന്ന് പറയാൻ പോലും ആകാതെ.
0: അമ്മേ.
2: മോളെ വൃഷാലി, പുതിയ പദവികൾ നിനക്ക് തന്നിട്ടാ കർണൻ പോയത്.
0: അമ്മേ, കൗരവസേനാനിയുടെ വിധവ എന്ന പദവി മാത്രം മതി ഈ വൃഷാലിക്ക്.
3: അമ്മ കുരുക്ഷേത്രത്തിൽ
2: പോയിരുന്നു.
3: ഇളയമ്മ എന്തെങ്കിലും പറഞ്ഞോ? സോദരപുത്രനെയല്ലേ ശപിച്ചത്?
2: ചിതറിത്തെറിച്ച മക്കളുടെ ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ സമനില തെറ്റിപ്പോയി. പാതിയടഞ്ഞ കണ്ണുകൾ.
3: ഉൾക്കണ്ണു കൊണ്ടുള്ള കാഴ്ചകൾ. പക്ഷേ നേരിട്ട് കണ്ട ഞങ്ങൾ.
4: ഭാനുമതി, ഉൾക്കണ്ണിലാണ് പലപ്പോഴും കാഴ്ചകൾ നന്നായി തെളിയുക.
2: പക്ഷേ സുയോധനൻ അത് അംഗീകരിച്ചിരുന്നില്ല മക്കളെ. ഭർത്താവിനോടുള്ള കടപ്പാട് തീർന്നപ്പോ മക്കളെ മറന്നു. എന്റെ മോൻ അങ്ങനെയാ പറഞ്ഞത്.

0: മഹാരാജാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അദ്ദേഹത്തെപ്പോലെ ആദ്യം വരച്ചിട്ടായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കൂടി കാഴ്ചയാകണമായിരുന്നു അമ്മ.
1: നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ മക്കളെ?
2: കുറ്റപ്പെടുത്തിയത് ഞങ്ങളല്ലമ്മേ. പുരവാസികളും പൗരജനങ്ങളും പുത്രസ്നേഹത്താൽ അന്ധത ബാധിച്ചവരെന്ന് അമ്മയെയും അച്ഛനെയും. പുത്രസ്നേഹം
0: ഭാനുമതി,
2: അടർക്കളത്തിലേക്ക് പോകാൻ ഓരോ ദിവസവും യാത്ര ചോദിക്കാൻ വരുമ്പോ അമ്മ നൽകിയ അനുഗ്രഹം എന്താ? യഥോധർമ്മ തഥോജയ. ഒരായുഷ്കാലം മുഴുവൻ അഭ്യസിച്ച് നേടിയ ആയോധന ബലത്തെക്കാളും ശക്തിയുണ്ട് പെറ്റമ്മയുടെ അനുഗ്രഹത്തിനെന്ന് എപ്പോഴും പറയുമായിരുന്നു അദ്ദേഹം. ഒടുവിൽ നൽകാൻ തീരുമാനിച്ചു. അനിയന്മാരെല്ലാവരും മരിച്ച് അവസാന യുദ്ധത്തിന് പോകാൻ നേരം.
0: അവിടെയും മാർഗം മുടക്കാനെത്തിയത് കേശവൻ.
1: ഭാനുമതി, എല്ലാം അവസാനിച്ചു, ഇനി വീണ്ടും ചികഞ്ഞെടുക്കുന്നില്ല. ഗാന്ധാരിയുടെ മനസ്സ് മാത്രം ആർക്കും അറിയില്ല.
0: അങ്ങനെ പറയരുതമ്മേ. ഭാനുമതിയെ കുറ്റപ്പെടുത്തുകയും അരുത്. ദുശാസനൻ മുതൽ ദുശ്ശള വരെ അമ്മയുടെ 100 മക്കൾക്കും അമ്മയായിരുന്നു ഭാനുമതി. അനിയന്മാർ, അവരുടെ ഭാര്യമാർ, ജ്യേഷ്ഠപത്നിയല്ല, അമ്മയായി തന്നെ കണ്ടു. ഭാനുമതി അവർക്കും നൽകിയത് മാതൃവാത്സല്യമാണ്.
2: വൃഷാലി, ഭാനുമതി പക്ഷേ എവിടെയും പ്രകീർത്തിക്കപ്പെട്ടില്ല. പുത്രവധുവിന്റെ വിരഹം, ദുഃഖം, ശപഥം, ശാപം എല്ലാം ഈ രാജസഭ പലവരും കേട്ടതല്ലേ? കരഞ്ഞ് കലങ്ങി കലിതുള്ളി വന്നപ്പോ അമ്മയും അടിയറവ് പറഞ്ഞു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. പാഞ്ചാലിയെ പോലെ ഭാനുമതിയും പുത്രവധുവാണമ്മേ, പുത്രവധു.
1: മോളെ,
2: അമ്മയ്ക്കറിയോ, മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനോട് ക്ഷമിക്കാൻ അറിയില്ല. അതെ,

0: പ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖം മറക്കാനായിട്ടില്ല അദ്ദേഹത്തിന്.
1: ഭാനുമതി മതി
2: തടയേണ്ട വൃഷാലി, അവൾ ആവോളം പറയട്ടെ. മക്കളെ, മക്കളെ സ്നേഹിക്കാത്തവളെന്ന് മാത്രം കുറ്റപ്പെടുത്തരുത്. അത്രയെങ്കിലും ഈ വൃദ്ധ മാതാവിനോട് ദയ കാട്ടുക.
0: അമ്മേ, ഇനി എന്ത് ദയ? ഈശ്വരന്മാർക്ക് പോലും തോന്നാത്ത ദയ ഇനി നമുക്ക് കിട്ടിയിട്ട് എന്തിനാ? ഈ വലിയ വീട്ടിൽ അധികാരമാറ്റത്തിന്റെ ആഘോഷം തുടങ്ങിയില്ലേ? അധികാരത്തിന്റെ അഹങ്കാരത്തിൽ അവരുടെ ക്രൂരതകൾ ഇനിയും തലപൊക്കി വരില്ലേ?
1: ക്രൂരതകൾ കേട്ട് കേൾവി പോലുമില്ലാത്ത പൈശാചികത, പരാജിതനായി വീണുകിടക്കുന്നവന്റെ നെഞ്ചു തകർത്ത് രക്തപാനം ചെയ്യുക, തുടയെല്ലുകൾ തകർത്ത് തീരാ വേദനയുടെ ഭീകരാവസ്ഥയിലേക്ക്.
0: മതി വൃഷാലി, മതി. കേൾക്കണ്ട, കേൾക്കണ്ട, എനിക്ക് താങ്ങാനാവില്ല അതൊന്നും.
1: ഭാനുമതി, തളരാതെ.
2: മോളെ ഭാനുമതി, മോളെ
1: ഇങ്ങനെ കരയാതെ, തളരാതെ.
0: വൃഷാലി, ഞങ്ങൾ ശത്രുപക്ഷത്താ, പക്ഷെ നീ നീ അങ്ങനെയല്ല. കർണനെന്ന് കൗന്ധേയനാ.
1: ഭാനുമതി, ഞാൻ എത്രയോ തവണ പറഞ്ഞതാണത്, സുയോധന പത്നി എന്നതിൽ നിങ്ങൾ അഭിമാനിക്കും പോലെ സൂതപുത്രനായ കർണന്റെ പത്നിയായി തന്നെ ഞാനും അഭിമാനിക്കുന്നു.
3: വലിയ വലിയ പദവികൾ അദ്ദേഹത്തിന്റെ മുന്നിലും വന്നിരുന്നുവല്ലോ, എന്നിട്ട് അതൊക്കെ സ്വീകരിച്ചോ?
1: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാകില്ല ഒരു ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്. കർണപത്നി വൃഷാലിക്കും പറയാൻ അതുതന്നെ. ഭാനുമതിയുടെ സാഹോദര്യത്തിനപ്പുറമല്ല പ്രഥമ പാണ്ഡവ പത്നി സ്ഥാനം ഈ വൃഷാലിക്ക്.
2: മോളെ,
1: കപടമാണമേ ആ സ്നേഹം. മകനാണെന്ന് പറഞ്ഞ് കൂടെ കൂട്ടാൻ അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നുവല്ലോ, അപ്പോഴൊന്നും സത്യം വിളിച്ച് പറയാതെ.
0: കുന്തിദേവി കർണനെ കണ്ടിരുന്നുവത്രേ യുദ്ധത്തിനു മുൻപ്.
3: അതിനു മുൻപ് കേശവനും കണ്ടു. സുയോധനനോടൊപ്പം നിന്ന് കൊല്ലാൻ നോക്കുന്നത് സ്വന്തം സോദരരെയെന്ന് ഓർമ്മിപ്പിച്ചു. ഓർമ്മിപ്പിക്കാൻ യോഗ്യതയുള്ള ആള് കേശവൻ. സ്വന്തം അമ്മാവിന്റെ നെഞ്ചിൽ കയറിയിരുന്ന് മുഷ്ടിപ്രഹരം കൊണ്ട് കംസനെ കാലപുരിക്കയച്ച കേശവൻ ഉപദേശിക്കാൻ പറ്റിയ ആള് തന്നെ.
2: ജനിച്ച നിമിഷം പെറ്റമ്മയെ കാണാൻ കണ്ണനും സാധിച്ചില്ല, കർണനെ പോലെ.
0: പക്ഷേ പെറ്റിട്ട കുഞ്ഞിനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചില്ലേ ആ അമ്മ? സോദരപത്നി ദേവകി ചെയ്ത കരുണ പോലും കാണിച്ചില്ല കുന്തിദേവി.
2: മക്കളെ, ഇനി അതൊക്കെ വെറും കഥകൾ, കാലചക്രത്തോടൊപ്പം വിസ്മൃതിയിലാവുന്ന കഥകൾ.
3: നഷ്ടങ്ങളൊന്നും കഥയല്ലല്ലോ അമ്മേ. വ്യാസ ഭഗവാനോട് പ്രാർത്ഥിച്ച് വരപ്രസാദമായി ലഭിച്ച അമ്മയുടെ ഏകമകൾ ദുശ്ശളിയുടെ അവസ്ഥ എന്താണ്? സോദരന്മാർ ഒന്നും രണ്ടോ ഒന്നും അല്ലല്ലോ സ്വന്തമായി ഉണ്ടായിരുന്നത്.
2: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു. പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ. അമ്മയായി, സോദരിയായി, ഭാര്യയായി, മകളായി, എല്ലാം സ്ത്രീകൾ.
0: എന്തിന്റെ പേരിലാണമ്മേ ഈ കൂട്ടക്കുരുതി? യുദ്ധം സാധാരണമാണ്. അച്ഛന്റെ കലിംഗരാജ്യവും യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അധികാര തർക്കം, അതും സഹോദരന്മാർ തമ്മിൽ.
3: അന്യായമായ അധികാരവാദം തന്നെ ഒടുവിൽ ജയിച്ചില്ലേ ഭാനുമതി?
0: ജയിച്ചു. ജയിപ്പിച്ചതാര്? ആനകളുടെ കരുത്തുള്ള ഭീമനോ വില്ലാളി വീരനായ അർജുനനോ?
3: അല്ല, കേശവൻ.
0: സംശയമെന്താ, കേശവൻ തന്നെ.

0: കേശവനെ പോലെ ഒരു സോദരപുത്രൻ ഉണ്ടായതാണ് കുന്തിദേവിയുടെ ബലം.
1: ശരിയാ, ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയ പാണ്ഡവർക്ക് ഉത്തേജനമായിരുന്നു കേശവൻ.
0: ഗാന്ധാരി ദേവിക്കും ഉണ്ടായിരുന്നു ഒരു സോദരൻ. കേശവനെ പോലെ എപ്പോഴെങ്കിലും വിരുന്നുകാരനായി വരുന്നതല്ല, സോദരിക്കൊപ്പം തന്നെ സ്ഥിരമായി താമസിക്കുന്ന ശകുനി.
2: ഭാനുമതി,
0: സത്യമാണമ്മേ, അമ്മയുടെ മക്കളെ വഴി തെറ്റിച്ചത് അമ്മാവൻ ശകുനിയെന്നാ എല്ലാവരും പറയുന്നത്.
2: നീ എന്തൊക്കെയാ പറയുന്നത്? ഗാന്ധാരം വിട്ട് ഹസ്തിനപുരത്തേക്ക് വന്നത് എനിക്ക് തുണയാകാനാ.
0: എന്നിട്ട് തുണയായി. ഈശ്വരൻ മാത്രം തുണ.
1: ഭാനുമതി, ഗാന്ധാരി ദേവിയുടെ സോദരനെ അടച്ചാക്ഷേപിക്കല്ലേ? ചതുരംഗക്കളിയിലെ അജയനായതുകൊണ്ട് തന്നെയാ അമ്മാവൻ ജേതാവായത്. ഇനി കുന്തിദേവിയുടെ സോദരപുത്രന്റെ കാര്യം. അവതാര പുരുഷനായി എന്തൊക്കെ അധർമ്മങ്ങളാ ചെയ്തു കൂട്ടിയത്?
2: ശപിച്ചു. സഹികെട്ട് ഞാൻ ശപിച്ചു ആ അവതാര പുരുഷനെ. പക്ഷെ മോളെ, ആയിരങ്ങൾക്കാശ്രയമായ ആരാധനാമൂർത്തി കേശവനെ ശപിച്ച നീചസ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
0: ഒരിക്കലുമില്ലമ്മേ. ഗാന്ധാരി ശാപം അനിവാര്യമാണെന്ന് ലോകം പറയും.
2: എല്ലാം നഷ്ടമായ ഒരമ്മയുടെ തകർന്ന മനസ്സിൽ നിന്ന് ശാപവചനങ്ങൾ ഉതിർന്നു വീണു. രണഭൂമിയിൽ എന്റെ മക്കളുടെ ശിഥിലമായ ശരീരഭാഗങ്ങൾ കണ്ടും പറഞ്ഞും പൊട്ടിക്കരയുന്ന അവരുടെ ഭാര്യമാർ ആ നിലവിളി കാതിലൂടെ അടങ്ങാത്ത അലയാഴി പോലെ മനസ്സിൽ നിറഞ്ഞപ്പോ ശപിച്ചു. അവതാരമാണെന്നോ ആശ്രിത രക്ഷകനാണെന്നോ ഓർത്തില്ല.

0: അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കുമായിരുന്നു.
1: പക്ഷേ എന്റെ മക്കളാണ് യുദ്ധത്തിന് കാരണമെന്ന കേശവനും പറയുന്നത്.
2: അസത്യം പറഞ്ഞു സമർത്ഥിക്കാനുള്ള കഴിവ് കേശവന് പണ്ടേ ഉണ്ടായിരുന്നല്ലോ.
0: നഷ്ടം കേശവനും ഉണ്ട്. മരുമകൻ അഭിമന്യുവും അകാല മൃത്യുവരിച്ചു.
2: സോദരിമാരുടെ ഭർത്താക്കന്മാരൊന്നും മൃത്യുവരിച്ചില്ല.
3: എന്നാൽ ഇവിടെയോ മക്കളും പോയി ഭർത്താക്കന്മാരും പോയി.
4: വൃഷാലി
0: അമ്മേ, പാഞ്ചാലി അല്ല വൃഷാലി, സുഭദ്രയല്ല സുപ്രിയ. കർണപത്നിമാർക്ക് വൈധവ്യം സമ്മാനിച്ചവർ തന്നെ അർജുന പത്നിമാർക്ക് ദീർഘ സൗമംഗല്യം നൽകി.
1: മക്കളെ, അധർമ്മചാരികളുടെ ഭാര്യാപദം ഏൽക്കേണ്ടി വന്ന നിർഭാഗ്യവതികളാണെന്ന് പരിതപിക്കുന്നുവോ നിങ്ങൾ?
0: ആര് പറഞ്ഞു അധർമ്മചാരികളെന്ന്? അമ്മയുടെ മക്കൾ അഭിമാനികളായിരുന്നു. അവരുടെ ഭാര്യാപദം ഞങ്ങൾക്കും അഭിമാനമാ.
2: തീർച്ചയായും. ഒരു നൂറായുസ് ജീവിച്ചിരുന്നില്ലെങ്കിലും ആദർശത്തിന്റെ ആൾരൂപങ്ങളായി തന്നെയാ അമ്മയുടെ മക്കൾ അനശ്വരതയിലായത്.
1: വൈകല്യം ബാധിച്ച മാതാപിതാക്കൾ, മക്കൾക്കത് ശാപമാണ്, നിർഭാഗ്യമാണ്.
2: ആരാണമ്മേ വികലാംഗർ? കാഴ്ചയില്ലാത്തതാണോ വൈകല്യം? അമ്മേ, ശരീരത്തിന്റെ വൈകല്യത്തെക്കാൾ ഭയാനകമാണ് മനസ്സിന്റെ വൈകല്യം.
5: അതവൾക്കാ പാഞ്ചാലിക്ക്.
0: മോളെ, ശരിയല്ലേ വൃഷാലി പറഞ്ഞത്? പുത്തൻ മാളികയിലെ അകത്തളങ്ങളിൽ ജലാശയമൊരുക്കി പൂക്കൾ വിതറി പ്രതല സമാനമാക്കുക. ചതിയറിയാതെ കാൽ തന്നെ വീണപ്പോ അതിഥിയെ നോക്കി കൈകൊട്ടി ചിരിക്കുക. തീർന്നോ? കൊട്ടാരത്തിലിരിക്കുന്ന പാവം അച്ഛനെയും ആക്ഷേപിച്ചില്ലേ കുരുടന്റെ മകനും കുരുടനെന്ന്? അമ്മേ, ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞ അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീചയോട് പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ്, അമ്മയുടെ മകൻ സുയോധനൻ. പാവമാണ് അദ്ദേഹം.

0: അമ്മയെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അച്ഛനെയും ഒരുപാട് ഒരുപാട് സ്നേഹമാണ് അമ്മേ അദ്ദേഹത്തിന് നിങ്ങളോടെല്ലാവരോടും.
1: ആ സ്നേഹം ആരറിയാൻ ഭാനുമതി? സർവനാശത്തിനും കാരണക്കാരൻ എന്നല്ലേ വിശേഷണം?
2: സൂതികമാരുടെ ശുശ്രൂഷയിലല്ലോ ഗാന്ധാരിക്ക് മക്കളെ പിറന്നത്. അടിവയറ്റിൽ വളർന്നു വന്ന മാംസഖണ്ഡം കനം കൂടി അസഹ്യമായപ്പോ പ്രാണവേദനയിൽ ബോധരഹിതയായി വീണത് മാത്രം ഓർമ്മയുണ്ടായിരുന്നു. സൂതികാലയത്തിലെ വെറും നിലത്ത് തളം കെട്ടിയ ചോരയുടെ നനവേറ്റ് ബോധം വീണ്ടു കിട്ടി. പ്രാണൻ പോയില്ലെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോ എല്ലാ വേദനയും മറന്ന് പരതി ഞാൻ. പിറന്നത് ഇരട്ടകളാകുമെന്ന് തോന്നലായിരുന്നു. പക്ഷെ തലകുനിച്ചു നിൽക്കുന്ന പരിചാരികമാരിലൊരാൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ എന്റെ കുഞ്ഞിനെ കാണിച്ചു തന്നു. കൈകാലുകളില്ലാതെ, ശിരസും ഉടലും വേർതിരിയാതെ ഒരു മാംസപിണ്ഡം.
0: അമ്മേ,
2: നിന്റെ പതിയുടെ പിറവി നീച ജന്മമല്ല മോളെ, സർവാദരണീയനായ വ്യാസഭഗവാന്റെ അനുഗ്രഹമാ. തപം കൊണ്ടും ധ്യാനം കൊണ്ടും സമാർജിച്ച ദിവ്യ ചൈതന്യമാണ് അരൂപിയായ നിശ്ചേതനങ്ങളായ മാംസകഷ്ണങ്ങൾക്ക് മനുഷ്യാകാരവും പ്രാണനും പകർന്നത്. അത് നീച ജന്മമെന്ന് പറയുന്നവർ അധിക്ഷേപിക്കുന്നത് ഗാന്ധാരിയെയല്ല, വ്യാസഭഗവാനിയാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളൊന്നും അബദ്ധജന്മങ്ങളല്ല, അബദ്ധജന്മങ്ങളല്ല, അല്ല.
1: അമ്മേ, ക്രൂരതയുടെ മൃഗരൂപങ്ങൾക്ക് ആ പിറവിയിൽ ഭയം ജനിക്കുക സ്വാഭാവികം. ഭയവിഹ്വലരായി നിലവിളിച്ചത് തങ്ങളുടെ അന്തകന്റെ വരവിനെ ഭയന്നിട്ടാ. എന്താ, അങ്ങനെയല്ലേ പറയേണ്ടത്?
3: ആര് പറയാൻ?
1: സഹതാപത്തിന്റെ സഹയാത്രിക മഹാറാണി കുന്തിദേവി.
2: വൃഷാലി പറഞ്ഞതും ശരിയാ, പരാതികളുമായി എന്നും കുന്തി വരും. മഹാരാജാവും ഭീഷ്മപിതാമഹനും പരിഹരിക്കുകയും ചെയ്യും അവൾക്ക് അനുകൂലമായി. ദുര്യോധനന്റെ ഉപദ്രവം, എന്റെ മക്കളുടെ ശകാരം, അതൊക്കെയാ പരിദേവനങ്ങൾ. പക്ഷേ ഭീമസേനന്റെ വികൃതികളിൽ എന്റെ മക്കൾ ചോരയൊലിപ്പിച്ചും കണ്ണീരൊലിപ്പിച്ചും വന്നാൽ സഹതാപം. അച്ഛനില്ലാത്ത മക്കളെന്ന പരിഗണന. സുയോധനന്റെ ഇളം മനസ്സിൽ പകയുടെ വിത്ത് വിതറുകയായിരുന്നു കുരുസഭയിലെ പരാതി പരിഹാര വേദികൾ.
1: പാണ്ഡവരോടുള്ള പക.
2: പാണ്ഡവരോട് മാത്രമായിരിക്കില്ല, അവന്റെ ഈ അമ്മയോടും.
1: അമ്മേ,
0: ശാസിച്ചിട്ടേയുള്ളൂ, ശിക്ഷിച്ചിട്ടേയുള്ളൂ എന്റെ ഉണ്ണികളെ. ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല ഈ അന്ധമാതാവ്. എന്റെ മക്കൾ അങ്ങനെയാവും കരുതുക, അവരെ കുറ്റപ്പെടുത്താനും ആവില്ല. അഗതികളായവരെ തുണക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു മക്കളെ ഞങ്ങൾ.
3: അയ്യോ അമ്മേ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരിക്കലും അത്തരമൊരു ചിന്തയുണ്ടായിട്ടില്ല. അവകാശപ്പെട്ട സ്നേഹവാത്സല്യങ്ങൾ അച്ഛനില്ലാത്തവർക്കായി പകുത്തു നൽകേണ്ടി വന്ന അമ്മയുടെ നിസ്സഹായാവസ്ഥ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരിക്കലെന്നോട് പറഞ്ഞു, ഭാനുമതി, നമുക്ക് മക്കൾ രണ്ടല്ല, 102 ദുശ്ശാസനൻ മുതൽ ദുശ്ശള വരെ നിന്റെ മക്കളാണ്. അമ്മേ, ഇങ്ങനെ ചിന്തിക്കുന്ന അമ്മയുടെ മകൻ തിരിച്ചറിവില്ലാത്തവനല്ലമ്മേ, അച്ഛനമ്മമാരുടെ ഉള്ളമറിയുന്നവനാ. സത്യം
2: മോളെ.
1: ജ്യേഷ്ഠപത്നി എന്നും അമ്മ തന്നെ. പുരാണത്തിലെ ഗ്രാഹ്യമാകാം യുവരാജനെ കൊണ്ട് അങ്ങനെ പറയിച്ചത്.
3: വൃഷാലി,
4: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാ മടവിം വിദ്ധി ഗച്ഛതാദ യഥാസുഖം.
1: രാമായണമാണ്. രാമനെ ദശരഥനായിട്ട്, അതായത് ജ്യേഷ്ഠൻ പിതാവ് തന്നെ. സീത, ഞാൻ സുമിത്രാദേവി, നിന്റെ അമ്മ.
3: വൃഷാലി, എന്താ രാമായണ കഥാഖ്യാനം?
1: എൻ്റെ ഒരു സംശയമാണ്. വാത്മീകി മഹർഷിയുടെ വിഖ്യാത കൃതിയിലെ ഉജ്ജ്വല ശ്ലോകം, ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠഭാര്യയെ അമ്മയായും കാണണം.
2: അതെ, അങ്ങനെ തന്നെയല്ലേ?
3: ദുശ്ശാസനൻ മുതൽ ദുശ്ശള വരെ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ എന്നെ.
1: പക്ഷേ എല്ലാവരും അങ്ങനെയാണോ? സഹദേവൻ മുതൽ ഭീമൻ വരെ ജ്യേഷ്ഠപത്നിയായ പാഞ്ചാലിയെ കാണേണ്ടത് അമ്മയായിട്ടല്ലേ? എന്നിട്ട് അമ്മയെ പത്നിയാക്കിയതോ പാപമല്ലാത്തത്?
2: വൃഷാലി,
1: അമ്മ പറഞ്ഞതാ ധർമ്മപക്ഷത്തിന്റെ സദാചാര ബോധം. ഇല്ല, മറുപടിയില്ല.
2: അഞ്ചു പേർക്കുമായാണല്ലോ പാഞ്ചാലി.
1: ന്യായീകരണങ്ങൾ അനവധിയുണ്ടാകും. കാരണം അവരാണല്ലോ ധർമ്മനീതിയുടെ കാവലാൾ.
3: ശരിയാണ്, ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും?
1: പൗരജനങ്ങളെല്ലാം അങ്ങനെ ചിന്തിക്കില്ല ഭാനുമതി.
3: അധമപക്ഷം, അധർമ്മപക്ഷം, അവിടെ വിധവകൾ പെരുകിയാലെന്ത്, നിലവിളികൾ ഉയർന്നാലെന്ത്, അല്ലേ?
1: വിധവകൾ പെരുകുന്ന, നിലയ്ക്കാത്ത നിലവിളികൾ ഉയരുന്ന ദുരന്ത സൃഷ്ടാക്കൾക്ക് നേരെ അമ്മേ ഗാന്ധാരി, നിങ്ങളുടെ നയനങ്ങൾ ഇനിയെങ്കിലും തുറക്കുക.
0: ലോകാരാധ്യനായ വസുദേവകൃഷ്ണനെ ശപിച്ചവൾ എന്ന ദുഷ്പേര് കൂടി സ്വന്തമാക്കി ഈ വൃദ്ധ മാതാവ്.
3: അത് ദുഷ്പേരല്ലമ്മേ, മഹാഭാരതം ഭാവി ലോകത്തിന് നൽകുന്ന സന്ദേശമാണത്. സ്ത്രീജനവിലാപങ്ങൾക്ക് നിമിത്തമാകുന്നവർക്കുള്ള ശിക്ഷ. ശാന്തിദൂതരെന്ന് ചമഞ്ഞ് സർവനാശം വിതയ്ക്കുന്ന യുദ്ധമുഖങ്ങൾ തുറക്കുന്നവർക്കുള്ള ശിക്ഷ. ആ ശിക്ഷകൾക്ക് അവതാര പുരുഷനും അതീതനല്ല. ഗാന്ധാരി ശാപത്തിന്റെ കാവ്യനീതിയാണതെന്ന് ബോധ്യപ്പെടുന്ന ഒരു തലമുറ വരിക തന്നെ ചെയ്യും.
1: ഭാവി തലമുറയുടെ പ്രകീർത്തനത്തിനു വേണ്ടി വർത്തമാനകാല ദുരന്തങ്ങൾ, ഇതെന്ത് ലോകനീതി?
2: നീതി കാലദേശ ഭേദങ്ങളാണ്. ഇന്നിന്റെ നീതിയല്ല നാളെയുടേത്, ഒരാളുടെ നീതിയല്ല മറ്റൊരാൾക്ക്.
3: അമ്മേ, എല്ലാ നീതികൾക്കും മേലെയാണ് യാഥാർത്ഥ്യങ്ങൾ, ജീവിതം എന്ന യാഥാർത്ഥ്യം.
2: മകളെ, യാഥാർത്ഥ്യങ്ങളോട് സമരമല്ല, സമരസപ്പെടുകയാണ് വേണ്ടത്.
1: ശരിയാണ്, സമരസപ്പെടലിന്റെ ആഘാതമേൽക്കാനും തയ്യാറാവുക.
2: ആഘാതമോ?
1: അതെ, ഭരണസാരഥ്യമേറ്റു. വകുപ്പ് വിഭജനമായി രാജമന്ദിരങ്ങളുടെ വീതം വെയ്പ് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്.
3: വൃഷാലി!
1: അതേ സോദരി, സമരസപ്പെടലിന്റെ മറ്റൊരാഘാതം, അതിന് തയ്യാറാവുക.
2: മോളെ,
1: യുവരാജ ഭീമസേനൻ ആവശ്യപ്പെട്ടിരിക്കുന്ന രാജമന്ദിരം അങ്ങയുടേത്, സുയോധനന്റെ ഈ കൊട്ടാരം.
2: വൃഷാലി,
1: സത്യമാണമ്മേ, ശത്രുവിന്റെ ശില്പഭാവന അംഗീകരിക്കുന്നു ശക്തിയുടെ ഭീമരൂപം.
2: കൊന്നിട്ടും പക തീർന്നില്ലേ അവന്?
1: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ. തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
2: ഭാനുമതി, മോളെന്താ ഒന്നും പറയാത്തത്? നിന്റെ വിഷമം അമ്മ കാണുന്നുണ്ട്.
3: ഇല്ലമ്മേ, ഭാനുമതിക്ക് വിഷമമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഗന്ധവും ശബ്ദവും ഇല്ലാത്ത ഈ കൊട്ടാരം വെറുത്തു തുടങ്ങിയതാ. ഇപ്പോഴാ ഭീമസേനൻ വരുമെന്നറിഞ്ഞപ്പോ ആശ്വാസമായി. ഭാനുമതിക്ക് വിഷമമൊന്നുമില്ല.
1: ഭാനു,
3: ആരൊക്കെയാ? ബലന്ധരയുണ്ടാവും. പാഞ്ചാലി എന്നും ഉണ്ടാവില്ലല്ലോ.

0: ഗഡോൽക്കച്ചന്റെ അമ്മ ഹിടുമ്പി വരുവോ? ഏ ഇല്ല, അതിന് സാധ്യതയില്ല. അല്ലേ അല്ലേ വൃഷാലി?
1: നീ ഒന്ന് പൊട്ടിക്കരയരുതോ ഭാനുമതി.
0: എന്തിന്? ഞാൻ ധീരനായ സുയോധന പത്നിയല്ലേ, വർഷങ്ങളായി ഹസ്തിനാപുരം ഭരിച്ച യുവരാജന്റെ ഭാര്യയല്ലേ. പിന്നെ എന്തിനു കരയണം? എന്നെ കരയിപ്പിക്കാനാണല്ലോ എല്ലാവരും മത്സരിക്കുന്നത്, അല്ലേ അമ്മേ? ഇല്ല, ഭാനുമതി കരയില്ല, ആരും അത് മോഹിക്കണ്ട. നഷ്ടപ്പെടലുകൾ തീരണ്ട, ഇനിയും ആവട്ടെ. കൊട്ടാരം, പിന്നെ ഈ ആഭരണങ്ങൾ, പരിചാരികമാർ, എല്ലാം പോട്ടെ. അന്തപുരത്തിൽ ആഹാരവും അന്തിയുറക്കവും അതും പുതിയ രാജാക്കന്മാർ നിഷേധിക്കും, അല്ലേ?
1: മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നേ?
0: സഹിച്ചോളാം അമ്മേ, മകൻ ലക്ഷ്മണന്റെ ഉടലറ്റ ശിരസ് കണ്ട് സഹിച്ചില്ലേ? അനുജന്മാർ 99 പേരും വീണിട്ടും ആ വിയോഗ ദുഃഖം സഹിച്ചല്ലേ അമ്മയുടെ മകൻ അവസാന യുദ്ധത്തിന് പോയത്? സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് 2 PM 1 PM സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം. ആവും.
2: മഹാറാണി കുന്തിയുടെ ഔദാര്യമുണ്ടായിരുന്നു കൂടെ കഴിയണമെന്ന്. വരില്ലെന്ന് പറഞ്ഞു ഞാൻ. ഇനി മഹാരാജാവിനൊപ്പം അന്തപുരമായാലും ആരണ്യകമായാലും ശിഷ്ടകാലം മഹാരാജാവിനൊപ്പം.
3: ആരണ്യകം
2: വാനപ്രസ്ഥം. യുദ്ധഗതി എന്തായാലും അദ്ദേഹം അത് നിശ്ചയിച്ചിരുന്നു, വിദുരനോട് പറയുകയും ചെയ്തു. പക്ഷേ വിദുരൻ പറഞ്ഞ് കുന്തി അറിഞ്ഞു പോവരുതെന്ന അപേക്ഷയും.
0: അപേക്ഷയോ ആജ്ഞയോ?
3: ഭാനുമതി,
0: ആജ്ഞയാവും. മക്കളെയെല്ലാം കൊന്നവരുടെ ഭരണത്തണലിൽ ആശ്രിതവാസം, ചങ്ങലകളില്ലാത്ത ബന്ധനം.
3: അമ്മയെന്ത് തീരുമാനിച്ചു?
2: വിദുരൻ അദ്ദേഹത്തെയും കണ്ടു. യാത്ര വേണ്ടെന്ന് വെക്കണ്ട, മാറ്റിവെക്കാമെന്ന്. വാക്ചാതുരിയിൽ സമർത്ഥനാണല്ലോ വിദുരർ.
0: അമ്മേ, അമ്മ തനിച്ചാവില്ല, ഞാനും.
2: പാടില്ല മോളെ. നീ പറഞ്ഞില്ലേ ശതസുതന്മാരെ കുറിച്ച്? ദുശാസനനും അനിയന്മാരും മാത്രമേ ഇല്ലാതായുള്ളൂ, അവരുടെ ഭാര്യമാരുണ്ട്. അവർക്കും ഭാനുമതിയാണ് അമ്മ. അവരെ നീ തന്നെ നോക്കണം. ഈ അമ്മയ്ക്ക് വേണ്ടി മോള് ആ ത്യാഗം കൂടി?
0: ത്യാഗമല്ലമ്മേ, ഭാഗ്യം. ഭാനുമതിയുടെ ഭാഗ്യം. അമ്മ വിഷമിക്കരുത്, അമ്മയുടെ മക്കൾക്കെല്ലാം ഞാനുണ്ടാകും. ലക്ഷണയെ പോലെ തന്നെ ഞാൻ അവരെ നോക്കും. വൃഷാലി, തളരുമ്പോ നീയോ ഉണ്ടാകണം കൂടെ.
3: ഇല്ലാതെ പിന്നെ? അപമാന ശരങ്ങളേറ്റ് നിലം പതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ. ഭാനുമതിയും വൃഷാലിയും ആ മാതൃക തുടരും.
1: മക്കളെ,
0: അമ്മ എന്തിനാ കരയുന്നേ? വാനപ്രസ്ഥമോ സ്വർഗാരോഹണമോ ഇഷ്ടമുള്ളത് എന്തും ആഗ്രഹിച്ചോ, ആ മഹാപ്രയാണത്തിന് തടസ്സമാകുന്ന അസ്വസ്ഥതയുടെ ഒരു കണിക പോലും മനസ്സിലുണ്ടാവില്ല. ഇത് ഭാനുമതിയുടെ ഉറപ്പ്.
2: ആശ്വാസമായി മകളെ. നഷ്ടങ്ങളുടെ തമോഗർത്തങ്ങളിൽ നിബദിച്ചു പോയ ഈ വൃദ്ധ മാതാവിന് പ്രതീക്ഷയുടെ ഒരു തുള്ളി വെളിച്ചം കാണായിപ്പോ. കാഴ്ചയുടെ വെള്ളി വെളിച്ചത്തിനു നേരെ നയനബന്ധനം നടത്തിയ ഗാന്ധാരിക്ക് തെളിമയോടെ കാണാം ഗാഢ സൗഹൃദത്തിന്റെ ഉൾവെളിച്ചം.
0: അമ്മേ,
2: മക്കളിങ്ങടുത്തേക്ക് വാ. എന്റെ കൈകൾ മുറുകെ പിടിക്ക്, അങ്ങനെ അങ്ങനെ ചേർത്ത് പിടിക്ക്
1: അമ്മേ.
2: മകളെ വൃഷാലി, കർണനെ പോലെ നിനക്കും ദാനശീലം. ജ്യേഷ്ഠപത്നി സ്ഥാനവും മഹാറാണി പദവിയും ദാനമായി നൽകിയില്ലേ നീ എന്റെ മക്കൾക്ക് വേണ്ടി?

0: പറഞ്ഞു, ആ കൊട്ടാരവും നീ ഉപേക്ഷിക്കുന്നു. മക്കളെ, പുത്രവധുക്കളായി നിങ്ങളെ ലഭിച്ചതിൽ ഈ അമ്മ അഭിമാനിക്കുന്നു. ആ അഭിമാനമാണ് ഒരു തുള്ളിവെട്ടം, പ്രതീക്ഷയുടെ ഒരു തുള്ളി വെളിച്ചം.
1: അമ്മേ,
0: മോളെ വരൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ.

0: അമ്മേ, അമ്മേ വീഴല്ലേ.
1: വൃഷാലി, ഇതുപോലെ വീഴ്ചകളിൽ താങ്ങായി ഉണ്ടാവണം നീ. ഭാനുമതി, വലിയ ഭാരമേൽപ്പിക്കുകയാ നിന്നെ.
2: അമ്മേ,
1: കുറേ സംസാരിച്ചു, ഇനി ഞാൻ ഉറങ്ങട്ടെ, സ്വസ്ഥമായി ഉറങ്ങട്ടെ. മക്കളെ, നിങ്ങൾക്ക് ഈ അന്തമാതാവിന്റെ അനുഗ്രഹങ്ങൾ.
2: അമ്മേ, അങ്ങയുടെ അനുഗ്രഹങ്ങളും ശാപങ്ങളും മഹാഭാരതത്തിൽ മഹത്തായ ഏടുകളാണ്. അമ്മമാരും വിധവകളും ബാലികമാരും വിലപിക്കുമ്പോൾ അവർക്ക് ആശ്വാസമാകും ആ അനുഗ്രഹ കഥകൾ. ഒപ്പം പെണ്ണിന്റെ കവിളിൽ കണ്ണീർ ചാലു വീഴ്ത്തുന്നവർക്കുള്ള ശിക്ഷയാകും അങ്ങയുടെ ശാപകഥകൾ. ഗാന്ധാരി ദേവി എന്റെ അമ്മ മാത്രമല്ല, അബലകളെന്ന് മുദ്രകുത്തപ്പെടുന്ന ഓരോരുത്തരുടെയും അമ്മയാണ്. ഹസ്തിനാപുരത്തിലെ യുദ്ധാനന്തര പ്രതിസ്ഥാനത്തിരിക്കുന്ന പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ അക്ഷരാകാരം പൂണ്ട് ഒരു നാൾ പ്രതിധ്വനിക്കും. അതാവർത്തിച്ചറിയുന്ന അനുവാചകരുടെ ഉള്ളിൽ നാം ഒക്കെ പുനർജനിക്കും. തിന്മയുടെ പ്രതിരൂപങ്ങളായല്ല, നന്മയുടെ, ന്യായത്തിന്റെ പ്രകാശ വലയത്തിൽ കൗരവപക്ഷവും കൗരവമാതാവും. ഇത് ഭാനുമതിയുടെ പ്രതീക്ഷ, സുയോധന പത്നി ഭാനുമതിയുടെ പ്രവചനം.
3: അടിച്ചമർത്തപ്പെട്ട ആത്മരോഷങ്ങൾ അഗ്നിപർവ്വതങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ്. പ്രതിനായക പത്നിയുടെ പ്രതിബിംബം പോലും പ്രതിഫലിക്കാത്ത രാജഗൃഹ പരിസരത്ത് നിന്നോ ആ അഗ്നിജ്വാലകളുടെ പ്രചണ്ഡ പ്രവാഹം ആരംഭിക്കുകയാണ്. ധർമ്മപക്ഷത്തിൻ്റെ സത്യസാക്ഷ്യങ്ങളുടെ അസ്ഥിവാരമിളക്കിക്കൊണ്ട് ചോദ്യശരങ്ങൾ തൊടുക്കുകയാണ് ഭാനുമതി. മഹാഭാരതത്തിൻ്റെ അഗാധതയിൽ കഥാതന്തു തേടി മുങ്ങിനിവർന്നവരിൽ പലരും ഭാനുമതിയെ കണ്ടിരുന്നില്ല. പരിഗണനാർഹമായ പരാമർശമാണോ ഭാരതകഥയിൽ ഭാനുമതിക്കുമെന്ന തിരിച്ചറിവാണ് ഈ ശബ്ദശില്പത്തിന് പിന്നിലെ ചേതോവികാരം. ആ ശ്രമം സഫലമായെന്ന ചാരിതാർത്ഥ്യത്തോടെ ഭാനുമതിക്ക് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നാടകരചന കൃഷ്ണകുമാർ, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണശ്ശേരി, അഭിനയം അശ്വിനി കവണശ്ശേരി, ഭാനുമതി, ചന്ദ്രലേഖ മല്ലശ്ശേരി, ഗാന്ധാരി, സൂര്യ ഇടവന, വൃഷാലി.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
5: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
6: ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

HSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

പ്രേമം പുരുഷന്റെ ഉള്ളിൽ ചാരായം. വന്നു മുട്ടല്ലേ നിങ്ങൾ വന്നു മുട്ടല്ലേ ഈ വല്യപ്പനെ തിരി നിന്നോട്ടെ. ഒന്നും മാറി നിൽക്കാ പിള്ളാരെ. അയ്യടി മനമേ അടിക്കയ്യടി മനമേ ഈ വല്യപ്പനിപ്പം പഴയ പോലൊന്നും വയ്യടി മനമേ മനമേ മനമേ മനമേ.

അത്തയ്ക്കും മുണ്ടിനും ചെലവ് ചുരുക്കിയ ചട്ടക്കാരി പെണ്ണ് ഞരമ്പിന്റെ കെട്ടികൾ അയക്കണ പെണ്ണേ ചട്ടക്കാരി.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവ

0: ലവ് ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ സെക്കൻഡ് ഫ്ലോർ ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
1: 9447371836.
0: 8078502836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ജസീല കളരിക്കണ്ടി എഴുതിയ കഥ യോഗഭാഗ്യം, അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: ഇരുട്ട് കണ്ടൻ പൂച്ചയെപ്പോലെ പതിയിരിക്കാൻ തുടങ്ങിയിട്ട് രാവേറെയായെങ്കിലും നന്ദനയുടെ അരികിലെത്തിയ നിദ്രാദേവി പിണങ്ങി മാറി നിൽക്കുകയാണ്. കുഞ്ഞുനാളിൽ മുത്തശ്ശിയുടെ മാറിന്റെ ഇളം ചൂട് പറ്റിച്ചേർന്ന് പഠിച്ചെടുത്ത സരസ്വതി മന്ത്രം മുഴുവൻ പല ആവർത്തി ഉരുവിട്ടു. ചെരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടും കിടന്ന് ശയനപ്രദക്ഷിണം ചെയ്തു. സമയരഥത്തിലെ കിളികൾ മാത്രം ഇടയ്ക്കിടെ അവളെ ഒളിഞ്ഞു നോക്കി പരിഹാസച്ചിരിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു. പുറത്ത് ആരോടൊക്കെയോ ഉള്ള പക തീർക്കാനെന്ന പോലെ വൃശ്ചികക്കാറ്റ് വീശിയടിക്കുന്നു. ജനൽപ്പാളികൾ അതേറ്റുപിടിച്ച് പ്രകമ്പനം കൊള്ളുന്നു. വേണ്ടെന്ന് മനസ്സ് പല ആവർത്തി ഉരുവിട്ടെങ്കിലും യാന്ത്രികമായി അവൾ എഴുന്നേറ്റ് ജനാല തുറന്നു. വീശിയടിക്കുന്ന തണുത്ത കാറ്റിൽ ആടിയുലയുന്ന മരച്ചില്ലകൾക്കിടയിലൂടെ അവൾ ദൂരേക്ക് മിഴികൾ ഓടിച്ചു. കണ്ണുകൾ ഉഴറി നോക്കി. ഇല്ല, ആ ബസ് സ്റ്റോപ്പിലെ സിമെന്റ് ബെഞ്ച് ശൂന്യമായി കിടക്കുന്നത് അരണ്ട നിലാവെളിച്ചത്തിലും അവൾക്ക് കാണാമായിരുന്നു. ഉള്ളിൽ ഒരു പിടച്ചിൽ, നിരാശയിൽ പൊതിയുന്ന ഒരു നോവ് അവളെ വല്ലാതെ കാർന്നു തിന്നാൻ തുടങ്ങി. അടർന്നു വീഴുന്ന കണ്ണീർത്തുള്ളികളെ അവഗണിച്ചുകൊണ്ട് സീൽക്കാര ശബ്ദവുമായി വന്നണഞ്ഞ കാറ്റ് ജനാലകൾ കൊട്ടിയടച്ചു. തളർന്ന മനസ്സോടെ അവൾ വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു. കണ്ണുകൾ ഇറുകി അടച്ചു. പുലരുളി തന്റെ ദൗത്യവുമായി ഏറെ ദൂരം താണ്ടിയപ്പോഴും കിട്ടാക്കനിയായി എത്തിയ നിദ്രയുടെ മടിത്തട്ടിൽ മയങ്ങിക്കിടക്കുകയാണ് നന്ദന. തലമുടിയിലൂടെ വിരലൊടിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന അമ്മയുടെ വാത്സല്യ സ്പർശനത്തിൽ പുളകിതിയായെങ്കിലും കൊച്ചുകുഞ്ഞിനെപ്പോലെ വീണ്ടും ചിണുങ്ങി ചുരുണ്ടുകിടന്നു.
2: സൂര്യൻ മൂർധാവിലെത്തിയെന്റെ കുട്ടിയെ, ഒന്നണീറ്റു വന്നേ. എന്തുറക്കായത്? ഉറങ്ങാൻ വേണ്ടി മാത്രാണോ നീ വീട്ടിലേക്ക് വരുന്നേ? അച്ഛൻ രാവിലെ മുതൽ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് മുകളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ നന്ദു,
1: എന്നും പറഞ്ഞ് സുനന്ദ മുറിയിൽ നിന്നും ഇറങ്ങി. കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിർച്ചൂടി അമ്മ അടുത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവും സൗരഭ്യവുമാണ്. ഹോസ്റ്റലിൽ എന്നും അവൾക്ക് നഷ്ടമാവുന്നത് അമ്മയുടെ ഈ സുഗന്ധമാണ്. ആലസ്യത്തിൽ പൊതിഞ്ഞൊരു നീണ്ട കൂട്ടുവായുടെ അകമ്പടിയോടെ അവൾ എഴുന്നേറ്റു. നോട്ടം വീണ്ടും ജനാലയുടെ നേരെ പാറി വീണെങ്കിലും മനസ്സിനെ താഴിട്ടു പൂട്ടിക്കൊണ്ട് അവൾ താഴേക്കിറങ്ങി. പ്രഭാതത്തിലെ കലപില ശബ്ദങ്ങളുമായി അടുക്കള സജീവമാണ് എന്നതൊഴിച്ചാൽ മറ്റെല്ലാം ശാന്തം. സാറാമ്മച്ചിയും അമ്മയും കൂടി പാചക കളരിയിലാണ്. വർഷങ്ങളായി അമ്മയുടെ കൈസഹായിയാണ് സാറാമ്മച്ചി. പ്രായത്തെ വെല്ലുന്ന ആരോഗ്യവും വാതോരാതെ സംസാരവുമുള്ള ഒരു സാധു സ്ത്രീ. ആരോരുമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്ഥലം മാറ്റത്തിനനുസരിച്ച് കൂടുമാറുമ്പോഴൊക്കെ സാറാമ്മച്ചിയും ഞങ്ങൾക്ക് കൂട്ടായി. ഏതു പ്രദേശത്തിന്റെയും ഭൂമിശാസ്ത്രം പഠിച്ചെടുക്കാൻ പുള്ളിക്കാരിക്ക് രണ്ടു ദിവസം മതിയെന്ന് പറഞ്ഞ് അച്ഛൻ എന്നും കളിയാക്കും. എങ്കിലും ഈ ദേശാടനത്തിൽ അമ്മയ്ക്ക് വലിയ തുണ തന്നെയാണ് സാറാമ്മച്ചി.
2: നന്ദനയെ കണ്ടതും, മോളെ നന്ദു, നല്ല ആവി പറക്കുന്ന പുട്ടും വറുത്തരച്ച കടലക്കറിയും പപ്പടും വേഗം വാകുഞ്ഞേ, അച്ഛനെ കൂടി വിളിച്ചോളൂ.
1: ഭാവാഭിനയത്തോടു കൂടിയുള്ള വിവരണം കേട്ടപ്പോൾ നന്ദനയ്ക്ക് ചിരി അടക്കാനായില്ല. സിറ്റൌട്ടിൽ അവധി ദിവസത്തിന്റെ ആലസ്യം കട്ടൻ കാപ്പിയോടൊപ്പം പത്രത്താളുകളിൽ അലിയിച്ചെടുക്കുന്ന രവികുമാറിന്റെ പിന്നിലൂടെ ചെന്ന് അവൾ കണ്ണട പെട്ടെന്നൂരി കൈക്കലാക്കി.
2: KSEB എഞ്ചിനീയറാണ് പോലും. എന്റെ പൊന്നച്ച, ഇത്രയും നല്ല മന്ദമാരുതനുണ്ടായിട്ടും എന്തിനാ ഈ വയസ്സൻ ഫാനിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ?
1: മോഹൻലാൽ പറയുന്നത് കേട്ടിട്ടില്ലേ, വൈദ്യുതി അമൂല്യമാണ്, പാഴാക്കി കളയരുത്. ഇതും പറഞ്ഞ് ഇടതുതോൾ പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തു.
2: മതി പത്രം വായിച്ചത്, എഴുന്നേറ്റ് നമുക്ക് പുട്ടടിക്കാം,
1: എന്നും പറഞ്ഞ് അവൾ രവിയുടെ രണ്ടു കൈകളും പിടിച്ചു വലിച്ചുകൊണ്ട് ചാരുകസേരയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. മകളുടെ കുസൃതികൾക്ക് മുന്നിൽ അനുസരണയോടെ അദ്ദേഹം പത്രം മാറ്റിവെച്ച് പുഞ്ചിരിയോടെ എഴുന്നേറ്റു. ഉച്ച കഴിഞ്ഞ് അച്ഛനും അമ്മയും പുറത്തുപോയതോടെ നന്ദന അവളുടെ ലോകത്ത് തനിച്ചായി. സാറാമ്മച്ചി വെടിപൊട്ടിയാൽ അറിയാത്ത ഉച്ച ഉറക്കത്തിലും പുതിയ സ്ഥലത്തേക്ക് അച്ഛന് സ്ഥലം മാറ്റം കിട്ടിയിട്ട് മാസങ്ങളാവുന്നതേയുള്ളൂ. അച്ഛന്റെ ഇടയ്ക്കിടെയുള്ള കൂടുമാറ്റം പഠനത്തെ ബാധിക്കരുതെന്ന് കരുതി അവളുടെ അധ്യയനങ്ങൾ എന്നും ഹോസ്റ്റലിൽ തളച്ചിട്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇവിടം നന്ദന എന്നും ഒരു വിരുന്നുകാരി മാത്രമാണ്. സാറാമ്മച്ചി പറഞ്ഞുകൊടുക്കുന്ന അയൽപ്പക്ക വിശേഷങ്ങളിൽ ഒതുങ്ങും അവളുടെ നാട്ടറിവ്. പട്ടണത്തിൽ നിന്നും അല്പം മാറി 3 കോടിയൊരു വഴിയുടെ ഓരത്തായിരുന്നു അവരുടെ പുതിയ വീട്. മണിക്കൂറുകളുടെ ദൈർഘ്യം ഓർമ്മിപ്പിക്കുന്ന ബസ് സർവീസുകൾ ഒഴിച്ചാൽ റോഡ് എപ്പോഴും വിജനമായിരിക്കും. വീടിന് നേരെ നോക്കിയാൽ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. അവിടെ എപ്പോഴും ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ പ്രാകൃതമായെങ്കിലും ഒരുങ്ങിയിരിക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണിനെ കഴിഞ്ഞ വരവിലും നന്ദന ശ്രദ്ധിച്ചിരുന്നു. മാറത്തടുക്കി പിടിച്ച ഒരു പാവക്കുഞ്ഞുമായി നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണാം. യുവത്വം കത്തിനിൽക്കുന്ന ശരീരവും കണ്ണിൽ പൂത്തിരി കത്തിച്ച ചിരിയും ശാന്തഭാവവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. അമ്മൂട്ടിയെന്നാണ് നാട്ടുകാർ അവളെ വിളിക്കുന്നത്. അവളുടെ പേരാണോ അത്, അതോ പാവക്കുഞ്ഞിനെ അവൾ വിളിക്കുന്ന പേരാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഓരോ പേരോ അറിയാതെ ആരോ ഒരു നാൾ ആ ബസ് സ്റ്റോപ്പിൽ ഉപേക്ഷിച്ചതാണെന്ന് സാറാമ്മച്ചിക്ക് കിട്ടിയ അറിവ്. കഴിഞ്ഞ ദിവസം വിശപ്പ് സഹിക്കാതായപ്പോഴായിരിക്കും പാവം ഇവിടേക്ക് കയറി വന്നത്. അമ്മ വിളമ്പിക്കൊടുത്ത ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്നത് കൗതുകത്തോടെ നോക്കിയിരുന്നപ്പോഴാണ് അവളുടെ ശരീരത്തിൽ അവിടവിടായി ചില മുറിപ്പാടുകൾ നന്ദനയുടെ കണ്ണിൽ പെട്ടത്. ഇതെന്തുപറ്റി എന്ന അവളുടെ ചോദ്യത്തിന് വേദന നിറഞ്ഞ ചിരിയായിരുന്നു മറുപടി. കയ്യിലെടുത്ത ചോറുരുള പ്ലേറ്റിലേക്കിട്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോയി. വിഷമിച്ചു നിന്ന നന്ദനയുടെ ചെവിയിൽ ശബ്ദം താഴ്ത്തി അമ്മ കേൾക്കാതെ സാറാമ്മച്ചി പങ്കുവച്ച കഥകൾ അവളുടെ ഉള്ളം പൊള്ളിച്ചു. സൂര്യൻ അസ്തമിക്കുന്നതുവരെ മാത്രമേ പാവം അമ്മൂട്ടിക്ക് ആ ബസ് സ്റ്റോപ്പ് ഒരു താവളമാകുന്നുള്ളൂ. അന്തിയിരുട്ടിയാൽ അവൾ പലരുടെയും വികാരശമനത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ്. കൂരമ്പുകൾ പോലെ കാതുകൾ തുളച്ചെത്തിയ ഈ കഥകൾ അവളുടെ ഉള്ളിലെ സ്ത്രീത്വത്തെ മുഴുവൻ കീറി മുറിച്ചു. ഇതിനെതിരെ ആരും പ്രതികരിക്കില്ലേ എന്ന അവളുടെ ആത്മരോഷത്തിന് നിയമപാലകർ പോലും ചൂടും ചോരും കാണിക്കുന്നത് ഈ സാധുവിനോടാണെന്ന നഗ്നസത്യത്തിനു മുന്നിൽ അവൾ കൂടുതൽ ഞെട്ടി. എന്തെന്നില്ലാത്ത അനുകമ്പയാൽ അവളുടെ കണ്ണുകൾ മിഴിനീർ ചാലുകൾ തീർത്തു. ഇന്നലെ രാത്രി അവൾ അറിഞ്ഞു. പകൽ മുഴുവൻ ചിരിച്ചു നടക്കുന്ന അമ്മൂട്ടിയുടെ പ്രതിഷേധം നിറഞ്ഞ ദയനീയമായ നിലവിളിയും പിടിവലിയും അകന്നകന്നു പോകുന്ന ഒരു മനുഷ്യമൃഗത്തിന്റെ വാഹനത്തിന്റെ ശബ്ദവും ആ നിലവിളി ഏറെ നേരം അവളുടെ ഉറക്കം കെടുത്തിയിരുന്നു. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടും ബസ് സ്റ്റോപ്പിലെ സിമന്റ് ബെഞ്ച് ഒഴിഞ്ഞു കണ്ടപ്പോ നന്ദനയുടെ ഉള്ളിൽ ഉത്കണ്ഠയേറി. അവൾ പതുക്കെ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് നടന്നു. റോഡ് വിജനമായിരുന്നു. അവിടെ നിലത്ത് ഒരു മൂലയിൽ നനഞ്ഞ തുണിക്കഷ്ണം കൂട്ടിയിട്ടതുപോലെ ചടഞ്ഞിരിക്കയാണ് പാവം അമ്മൂട്ടി. പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് അനന്തതയിലേക്ക് നോക്കി ആരോടോ പരാതി പറയുകയാണ് അമ്മൂട്ടി. അമ്മൂട്ടി, നന്ദന അടുത്തു ചെന്ന് അവളുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. ഇന്നലെ നന്ദനയുടെ ചോദ്യങ്ങളൊന്നും തന്നെ അവളുടെ ബോധമണ്ഡലത്തിലില്ലായിരുന്നു മറുപടി കൊടുക്കാൻ. പിച്ചിക്കീറി പഴന്തുണി കെട്ടുപോലെ ഇരിക്കുന്ന അമ്മൂട്ടി നന്ദനയുടെ നെഞ്ചിലൊരു ഭാരമായി. അതിന്റെ ശക്തിയിൽ പുരുഷജന്മത്തോട് മുഴുവനുമുള്ള പകയും അവജ്ഞയും അവളുടെ ഉള്ളിൽ നുരഞ്ഞു പതഞ്ഞു. മിണ്ടാപ്രാണിക്ക് തുല്യമായ സ്വപ്നങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഈ സാധുവിനെ കടിച്ചുകീറിയ കാമവെറിയന്മാരെ നിങ്ങൾക്ക് മാപ്പില്ല. അധികാര കൈകൾ തന്നെ ചൂഷണം ചെയ്യുന്ന ഈ ലോകത്ത് ആരുണ്ട് ഇവൾക്ക് തുണ? വാടിത്തളർന്ന അമ്മൂട്ടിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കാനുള്ള ശക്തി നന്ദനയ്ക്കില്ലായിരുന്നു. ഒടുവിൽ അവളൊന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അമ്മൂട്ടിയെ പതുക്കെ എഴുന്നേൽപ്പിച്ച് കൈപിടിച്ച് വീട്ടിലേക്ക് നടന്നു. അവൾ അടുക്കളയിൽ നിന്നും ഒരു പ്ലേറ്റ് നിറയെ ചോറും കറികളും വിളമ്പി. കൂടെ പൂന്തോട്ടത്തിലേക്ക് വാങ്ങിവെച്ച കീടനാശിനിയെടുത്ത് വിറക്കുന്ന കൈകളോടെ സാമ്പാറിനൊപ്പം ചേർത്ത് ചോറിൽ നന്നായി ചേർത്ത് കുഴച്ച് ഉരുളകളാക്കി അമ്മൂട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. അവസാനത്തെ അന്നമാണെന്നറിയാതെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അവൾ ഓരോ ഉരുളയും രുചിയോടെ കഴിച്ചു. ഇനി ഒരു കാട്ടാളനും കടിച്ചു കീറി ആർത്തിമാറ്റാൻ ഈ അമ്മൂട്ടി വേണ്ട. വേദന തിന്ന് ഇവൾ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. സകല ദൈവങ്ങളോടും മാപ്പു ചോദിച്ചുകൊണ്ട് കണ്ണുനീരോടെ അവസാനത്തെ വറ്റുകൂടി നന്ദന അമ്മൂട്ടിയെ കഴിപ്പിച്ചു. ഒടുവിൽ അവളെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് പാവക്കുട്ടിയെയും ചേർത്തി പിടിച്ച് അമ്മൂട്ടി പടിയിറങ്ങി. ആ കാഴ്ച അവൾ ചാരിതാർത്ഥ്യത്തോടെ നോക്കി നിന്നു. നന്ദന ആ രാത്രി സുഖമായുറങ്ങി. എന്തുകൊണ്ടോ ജനാല അവൾ തുറന്നതേയില്ല. രാവിലെ അമ്മ വിളിച്ചുണർത്തിയത് പുതിയ വാർത്തയുമായിട്ടായിരുന്നു. നന്ദു, ആ അമ്മൂട്ടി റോഡരികില് മരിച്ചു കിടക്കുന്നു. ആ കുപ്പത്തൊട്ടിയിൽ നിന്നെങ്ങാനും വല്ലതും വാരിക്കഴിച്ചിട്ടാണെന്നാ ആൾക്കാർ പറയുന്നേ. പാവം, അതിൻ്റെ ഒരു യോഗം. അമ്മയുടെ ആത്മകഥം കേട്ടപ്പോൾ നന്ദന ഉള്ളിൽ വിളിച്ചു കൂവി. യോഗമല്ല അമ്മക്കിലെ, അവളുടെ ഭാഗ്യമാണ്. ആ ഭാഗ്യം അവൾക്ക് കൊടുത്തത് ഞാനാണമ്മേ. കശ്മലന്മാർ കുടഞ്ഞെറിയാത്ത ലോകത്തിലാവട്ടെ അമ്മൂട്ടിയുടെ സ്വപ്നസഞ്ചാരം. ദൈവങ്ങളെ, മാപ്പ്, മാപ്പ്.
0: ജസീല കളരിക്കണ്ടി എഴുതിയ യോഗഭാഗ്യം എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി അനീഷ് കെ.

തിമിർത്ത് പെയ്യുന്നു. നാളെ വിദ്യാലയങ്ങൾക്ക് അവധി പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും ഫോണിൽ ഗെയിം കളിക്കുന്നു. കിഴക്കുഭാഗത്തെ തുറന്നിട്ട ജനൽവാതിലിലൂടെ തണുപ്പ് അകത്തേക്ക്. പുറത്തു നടക്കുന്നതൊന്നും വകവെക്കാതെ ഇരുവരും ബെഡിൽ ഒരേ ഇരിപ്പ്. നിസ്സഹായതയോടെ അവൾ അടുക്കളയിൽ നിന്നും പലതും പിറുപിറുത്തുകൊണ്ടേയിരുന്നു. മുകളിൽ ഇരുണ്ട മാനം വിതുമ്പുന്നു. പൊട്ടിയ ഓടിൻ വിടവിലൂടെ മഴത്തുള്ളികൾ വരാന്തിയിൽ ഇറ്റിറ്റു വീണു. എല്ലാം ചതിച്ചത് പടിഞ്ഞാറ് വശത്തെ മൂവാണ്ടൻ മാവാണ്. ജെ സി ബി വന്നപ്പോൾ കുറേ മരങ്ങൾ മുറിച്ചു. അമ്മയുടെ സമ്മതം കിട്ടാത്തതുകൊണ്ട് ഇതുമാത്രം പറമ്പിൽ ശേഷിച്ചു. ശക്തമായ കാറ്റില്ലെങ്കിലും മാങ്ങയ്ക്ക് ഒരു ഓടെന്ന നിലയിൽ ആറെണ്ണമെങ്കിലും തകർന്നിട്ടുണ്ട്. സമയം 12 കഴിഞ്ഞു. ഉച്ച ഊണിന് ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അടുപ്പിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. കൂട്ടത്തിൽ കത്തിക്കുവാൻ കരുതിയ വിറകും ഓലമടലും. സന്തുഷ്ട ജീവിതമായിരുന്നു അരവിന്ദിൻ്റേത്. ഭാര്യയും ആണും പെണ്ണുമായി 2 മക്കൾ. മൂത്തവന് 12 ഇളയവൾക്ക് 9 കളി തമാശകൾക്കിടയിലായിരുന്നു വീടെന്ന ആഗ്രഹം അവൾ മുഴിഞ്ഞത്. അന്നവൾ അംഗനവാടിയിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. ഇതിനിടയിൽ പരിചിതയായ കൗൺസിലറുടെ മുന്നിൽ ആഗ്രഹം പ്രകടമാക്കിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനയിൽ ഇടം പറ്റി. സ്വപ്നസൗധത്തിൻ്റെ പ്ലാൻ നോക്കിക്കൊണ്ട് രാജീവൻ മേസ്ത്രി ഒരിക്കൽ പറഞ്ഞതായിരുന്നു 14 ലക്ഷമെങ്കിലും വേണ്ടിവരുമെന്ന്. പൊടുന്നനെയാണെങ്കിലും ഉരുത്തിരിഞ്ഞ ആഗ്രഹം എങ്ങനെ സാധിച്ചെടുക്കുമെന്ന ആകുലത അരവിന്ദിനെ വല്ലാതെ വിഷമിപ്പിച്ചു. പഴയ ഒരു സിനിമാ ഗാനത്തിൻ്റെ വരികൾ പോലെയായിരുന്നു അയാളുടെ ജീവിതം. നയാ പൈസയില്ല, കയ്യിൽ നയാ പൈസയില്ല. മാസങ്ങൾ അധികമൊന്നും നീങ്ങിയില്ല. കേശവൻ മേസ്ത്രിയുടെ മേൽനോട്ടത്തിൽ കുറ്റിയിട്ട് അടിത്തറയുടെ പണികൾ ആരംഭിച്ചു. സ്വരൂപിച്ച തുകക്ക് പുറമെ സഹകരണ ബാങ്കിലെ ലോണും കൂട്ടിച്ചേർത്തു. പോരാത്തതിന് സുഹൃത്തുക്കളുടെ സാമ്പത്തിക സഹായങ്ങളും. 650 സ്ക്വയർ മീറ്ററിൽ നിർമ്മിച്ച വീട് പുരോഗമിക്കുംതോറും എല്ലാവരിലും കൗതുകവും അസൂയയും കുന്നുകൂടി. അടുക്കള വരാന്ത കൂടി വാർക്കാമായിരുന്നു. മെറ്റൽ റൂഫിൽ പാകിയ ഓടു നോക്കി അവൾ പറഞ്ഞു, ഇതിന് പണം തികയാത്തത് കൊണ്ടാണ് ഓട് മേഞ്ഞതെന്ന കാര്യം അല്പസമയത്തേക്ക് അവൾ മറന്നതായി അരവിന്ദ് മനസ്സിലാക്കി. എന്തായാലും 8 ലക്ഷം കടമാണെന്ന കാര്യം ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ. ശക്തമായ കാറ്റ് വീണ്ടും ആഞ്ഞു വീശുകയാണ്. ഇനിയും മാങ്ങ വീഴുമോ എന്ന ആശങ്ക ബാക്കി വെച്ച് അവൾ അവിടെ നിന്നും അല്പം മാറി നിന്നു. മഴക്കാറ് കിഴക്കൻ ഭാഗത്തേക്ക്. മഴയ്ക്കും അല്പം ശമനം വന്നു. വിശന്ന വയറുമായി മക്കൾ 2 പേരും അടുക്കളയിലേക്ക്. കുക്കറിൽ നിന്നും വിശിൽ 2 പ്രാവശ്യമേ മുഴങ്ങിയിട്ടുള്ളൂ. ഇനി ഒന്നുകൂടി വേണം പാത്രം താഴെ വെക്കുവാൻ. പാഴ്ത്തുണികൾ കൂട്ടിച്ചേർത്ത് അവൾ ചോറുപാത്രത്തിൻ്റെ അരികിലേക്ക്. ആവി പോവാതെ ചോറ് മൂവരുടെയും മുന്നിൽ വിളമ്പുമ്പോൾ അവൾ ചോർച്ചയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരുന്നു. അരവിന്ദ് തല തെല്ലുയർത്തി. അവൾ കരുതി വഴക്കു പറയാനാണെന്ന്. അതാണ് പ്രകൃതം. ഒരു കാര്യം ഒന്നിൽ കൂടുതൽ പറയുന്നത് അരവിന്ദനെ പലപ്പോഴും ചൊടിപ്പിച്ചിട്ടുണ്ട്. കൈ കഴുകാൻ നേരമാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. മകൾ ഓടിപ്പോയി നോക്കി. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അച്ഛാ, 2 ആളുകൾ വന്നിട്ടുണ്ട്. മുറ്റത്ത് ഫയലുമായി നിന്നതിൽ നിന്നും ഒരാൾ ചോദിച്ചു, അരവിന്ദില്ലേ? വന്നവരുടെ ഉദ്ദേശം അറിയാതെ അവൾ പറഞ്ഞു, കൈ കഴുകുന്നുണ്ട്, ഇപ്പോൾ വരും. 4 മാസത്തെ കുടിശ്ശികയുണ്ട്. ഈ വർഷം 1 തുകയും അടച്ചില്ല. 10 മാർച്ച് ആകുമ്പോഴേക്കും കുടിശ്ശികയും പലിശയും അടക്കണം. വന്നവരിൽ 2-ാമൻ്റെ വക. കളി തമാശകളെല്ലാം ഇടിമിന്നൽ പോലെ നീങ്ങി. ബാങ്കിൽ നിന്നും വന്നവർ അവരുടെ ജോലി മുഴുവിപ്പിച്ച് റോഡിലേക്ക്. മാസം 6,500 രൂപ കൃത്യസമയത്തടച്ചെങ്കിൽ അവർ വരില്ലായിരുന്നു. പതിഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു.

0: എന്തു ചെയ്യാനാ? രണ്ട് ദിവസം ജോലി ചെയ്താൽ ഒരു മാസം ലീവല്ലേ അവളുടെ വക. ഇടവിട്ട് വരുന്ന അസുഖം മാറാതെ കൃത്യമായി ജോലി ചെയ്യുവാൻ സാധിക്കുമോ? ഇതിനൊക്കെ ഒരറുതി വരും. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ. പാതി തിന്ന ചോറുപാത്രം നോക്കി അവൾ ചോദിച്ചു, എന്തേ മുഴുവൻ തിന്നാതെ? ഉള്ളിലുള്ള വിഷമമൊതുക്കി അരവിന്ദ് അവളെ നോക്കി ചെറു പൊഞ്ചിരി തൂക്കി. അയലിൽ തൂക്കിയിട്ട ഷർട്ടും ഇട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, മഴ തീർന്നിട്ട് വെളിയിലേക്ക് പോകാൻ കഴിയില്ല. കയ്യിൽ കരുതിയ സഞ്ചിയുമായി അയാൾ കടയെ ലക്ഷ്യമാക്കി നടന്നു. അവളുടെ ശ്രദ്ധ വീണ്ടും കനത്ത് ഇരമ്പിയാർത്തു പെയ്യുന്ന മഴയിലേക്ക്. പിന്നീട് ആത്മകഥമെന്നോണം പറഞ്ഞു, ഈ മഴയ്ക്ക് ഇനിയെങ്കിലും കുറവുണ്ടാവുമോ?
1: അനീഷ് കെ പി ചേലോറ എഴുതിയ പെയ്തൊഴിയാതെ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് യാഗേഷ് എളയാവൂർ. സർഗജാലകത്തിൽ വീണ്ടുമൊരു കഥയാണ്. ഗിരിജൻ ആചാരി തോന്നല്ലൂർ എഴുതിയ കഥ മാതൃദേവോ ഭവ. അവതരിപ്പിക്കുന്നത് ഇന്ദിരാ പിള്ള വള്ളിക്കുന്നം.
2: ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവന്റെ വേദന അതവന്റെ മാത്രം ദുഃഖമാണ്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയപ്പോൾ താങ്ങും തണലും അമ്മയായിരുന്നു. കഷ്ടപ്പാടിന്റെയും ദുരിതങ്ങളുടെയും കാണാക്കയങ്ങളിൽ സഹതാപത്തിന്റെ മുഖം മൂടി ചാർത്തി വീട്ടിലെത്തിയവരുടെ സ്നേഹത്തിൽ അറിയാതെ മതിമറന്നുപോയി. പക്ഷേ അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു, യൗവനം വിട്ടുമാറാത്ത അമ്മയുടെ മേനി മാത്രം. പക്ഷേ അമ്മ ഒരിക്കലും ആ വഴിയെ പോകാൻ ചിന്തിച്ചിരുന്നില്ല. ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം കളിച്ച് വൈകി വീട്ടിലെത്തുമ്പോൾ അമ്മ ഇറത്തി നിൽക്കുന്നു, ആകെ പ്രാകൃതമായ രൂപത്തിൽ. കയ്യിൽ ചോര, ശരീരമാകെ വിറപ്പൂണ്ട് നിൽക്കുന്നു. അമ്മേ, അമ്മേ, എന്തു പറ്റി അമ്മേ? കയ്യിൽ ചോര, എന്താ പറ്റിയത്? തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അമ്മ വീടിൻ്റെ തെക്കേ മുറിയിലേക്ക് കൈ ചൂണ്ടി. ഓടിച്ചെന്ന് നോക്കി, അവിടെ രക്തത്തിൽ കുളിച്ച ഒരാൾ കിടക്കുന്നു. അച്ഛൻ്റെ കൂട്ടുകാരൻ രമേശൻ ചേട്ടൻ പല പ്രാവശ്യം വെട്ടേറ്റിട്ടുണ്ട്. വിറയ്ക്കുന്ന കാലടികളോടെ അടുത്തു ചെന്ന് നോക്കി, ആൾ മരിച്ചിരിക്കുന്നു. ഒരു 12 വയസ്സുകാരനെങ്കിലും എല്ലാം താൻ ഊഹിച്ചെടുക്കുകയായിരുന്നു. ഇവനൊക്കെ അച്ഛൻ്റെ പേരിൽ തനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്ന പലഹാരപ്പൊതിയും കപട വാത്സല്യവും എന്തിനായിരുന്നുവെന്ന് അവൻ്റെ മനസ്സിൽ മിന്നലാട്ടം നടത്തി. അയാളുടെ അരികിൽ ഒരു വാക്കത്തിയും കിടപ്പുണ്ടായിരുന്നു, അയാളുടെ ജീവൻ അപഹരിച്ച ആയുധം. മെല്ലെ ആ ആയുധം കയ്യിലെടുത്തു, അമ്മയുടെ അരികിലെത്തി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എൻ്റെ പൊന്നു മോനെ, അമ്മയ്ക്ക് അത് ചെയ്യേണ്ടി വന്നടാ. ഞാൻ അയാളെ കൊന്നു. എന്നെ ബാക്കി പറയുവാൻ അവൻ അമ്മയെ സമ്മതിച്ചില്ല. അമ്മയുടെ വായു പൊത്തി. വേണ്ട അമ്മ, ഇനി ഒന്നും പറയണ്ട, അമ്മ വിഷമിക്കേണ്ട. അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ് കൊടുത്തത്. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. അമ്മ പോയി കുളിക്കൂ, ആ ചോരക്കറകളെല്ലാം പോകട്ടെ. അമ്മ ഒന്നും ചെയ്തിട്ടില്ല, ഞാനാണ് കൊന്നത് ഇവനെ. എൻ്റെ അമ്മയെ കയറി പിടിക്കുവാൻ വന്ന ഇവനെ ഞാനാണ് കൊന്നത്. മോനെ വേണ്ട, അമ്മ പോലീസിൽ പറഞ്ഞോളാം, ശിക്ഷ ഏറ്റോളാം. നിനക്ക് ഇനി ഒരുപാട് ജീവിതമുണ്ട്. എൻ്റമ്മേ, ഇതിലും കൂടുതൽ പീഡനം അവിടെ എൻ്റെ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വരും. ഞാൻ ചെറുപ്പമാണ്, എന്നെ ദുർഗുണ പാഠശാലയിലൊക്കെ അവർ വിടും. എൻ്റെ അവസ്ഥ മനസ്സിലാക്കി ശിക്ഷയും കാര്യമായി ഉണ്ടാവില്ല. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കത് ചെയ്യണം. പോയി കുളിക്ക്, വസ്ത്രമെല്ലാം മാറ്റി ധരിക്ക്. ഈ പാതകത്തിൽ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല. ഞാനാ ഇത് ചെയ്തത്, മനസ്സിലായോ? അവൻ്റെ വാക്കുകളുടെ മൂർച്ചയിൽ അവിടെ നിന്ന് മാറി കുളിക്കാൻ പോയി. അപ്പോഴും അവരുടെ ഉള്ളിലെ ആധി മാറിയിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മകൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച അവർ കേട്ടു. ഞാൻ കൊന്നു, അയാളെ ഞാൻ കൊന്നു. അവർ ഉമ്മറത്തേക്ക് വരുമ്പോൾ മകൻ മുറ്റത്ത് നിന്ന് അട്ടഹസിക്കുകയാണ്. ഞാൻ അവനെ കൊന്നു, അവനെ കൊന്നു. അവൻ്റെ അശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരെല്ലാം ഓടി വരുന്നുണ്ട്. വന്നവരെയെല്ലാം അവൻ ആ മുറി ചൂണ്ടിക്കാണിച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ അവർ അമ്പരുന്നു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവം പയ്യൻ വിഷ്ണു. അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും അല്ലലറിയാതെ അമ്മ ശാന്തി അവനെ വളർത്തി. പഠിത്തത്തിലും മിടുക്കൻ, ഒന്നും പറയാതെ ശാന്തി ഇറയത്തിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആശ്വാസവാക്കുകളുമായി അടുത്തുള്ള ഏതാനും സ്ത്രീകളും. ആരോ പോലീസിൽ വിവരം അറിയിച്ചു. വൈകാതെ പോലീസ് വാഹനം ആ വീടിൻ്റെ മുന്നിലെത്തി. കയ്യിൽ വാക്കത്തിയുമായി നിൽക്കുന്ന വിഷ്ണുവിനെ അവർ കണ്ടു. പോലീസുകാർ അവൻ്റെ അടുത്തേക്ക് ചെന്നു.

0: അവനോട് സംസാരിച്ചു. യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ മനയ കള്ളക്കഥ അവരോടും പറഞ്ഞു. പോലീസ് മൃതദേഹം മാറ്റാനും മറ്റു നടപടികളും പൂർത്തിയാക്കി അവനെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി. സർവനിയന്ത്രണങ്ങളും വിട്ട ശാന്തി ഓടി വന്നു. മോനെ, നീ പോകണ്ട, അമ്മ പോയിക്കോളാം. അവൾ പോലീസുകാരുടെ അടുത്ത് കൈകൂപ്പി പറഞ്ഞു, സർ, ഞാനാണിത് ചെയ്തത്. എന്റെ മോനെ വിടണം, അവൻ പാവമാ. ഒരു പോലീസുകാരൻ ദേഷ്യപ്പെട്ടു, മതി മതി, നിങ്ങൾ വേറെ പണി നോക്ക്. എല്ലാ അമ്മമാരും ഇങ്ങനെയാ, മക്കളെ ലാളിച്ച് വഷളാക്കും, എന്നിട്ട് ഇതുപോലെ ഇവനെ പോലെ കുരുത്തൊക്കെ ഒടുപ്പിക്കുമ്പോൾ ന്യായം പറയാൻ വരും. പോ പോ. അവനെയും വഹിച്ചുകൊണ്ട് ആ വണ്ടി ചീറിപ്പാഞ്ഞുപോയി. വർഷങ്ങൾ കടന്നുപോയത് എത്ര വേഗമാണ്! വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനിപ്പോൾ ഇരിക്കുന്നത് അമ്മയെ അടക്കം ചെയ്ത മണ്ണിൻ്റെ അരികിലാണ്. തന്നെ പോലീസ് കൊണ്ടുപോയതിനു ശേഷം അമ്മയുടെ മാനസിക നില മാറിയതും പെട്ടെന്നായിരുന്നു. എല്ലാവരോടും പറയുമായിരുന്നു, എനിക്ക് വേണ്ടിയായി എൻ്റെ മോൻ ജയിലിൽ പോയത്, ഞാനും അയാളെ കൊന്നത്, പാവം എൻ്റെ കുട്ടി. അമ്മയുടെ വാക്കുകളെല്ലാം ഒരു ഭ്രാന്തിയുടെ വാക്കുകളായി എല്ലാവരും കണ്ടു. ഒടുവിൽ ഒരു നാൾ എല്ലാം ഉപേക്ഷിച്ച് അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. മൃതദേഹം കാണിക്കുവാൻ തന്നെ കൊണ്ടുവന്നു. ആ മുഖത്ത് അന്ത്യചുംബനം നൽകി. പിന്നെ യാന്ത്രികമായി സംസ്കാര ചടങ്ങുകളിൽ കർമ്മി പറഞ്ഞു തന്ന കാര്യങ്ങൾ ചെയ്തു. പിന്നെ തെക്കേ തൊടിയിലെ ചിതയിലേക്ക്, ആ ചിതയിൽ അഗ്നി പകർന്നിട്ട് നേരെ പോലീസ് വണ്ടിയിലേക്ക്. ഇപ്പോൾ ശിക്ഷയുടെ കാലാവധി തീർന്ന് ദാ താനിവിടെ തികച്ചും ഒറ്റപ്പെട്ടവൻ. അവൻ മെല്ലെ എഴുന്നേറ്റു. അമ്മയുടെ ദേഹം എരിഞ്ഞിറങ്ങിയ ആ മണ്ണിൽ തൊട്ട് നമസ്കരിച്ചു. അമ്മേ, ഈ മകൻ പോകുന്നു. ജീവിതത്തിന് പുതിയൊരു ലക്ഷ്യം തേടി അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാവ് കൂടെ ഉണ്ടാവണം. എവിടെ നിന്നോ ഒരു ഇളം കാറ്റ് വന്ന് അവനെ മെല്ലെ തഴുകി കടന്നുപോയി. അരൂപിയായ അച്ഛൻ്റെയും അമ്മയുടെയും സാമീപ്യവുമായി അത് അവന് വലയം ചെയ്തുകൊണ്ടേയിരുന്നു. അവൻ മെല്ലെ മുന്നോട്ട് നടന്നു, ജീവിതത്തിന്റെ പുതിയ പച്ചപ്പുകൾ തേടിയുള്ള യാത്ര.
1: ഗിരിജനാചാരി തോന്നല്ലൂർ എഴുതിയ മാതൃദേവോ ഭവ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ഇന്ദിര പിള്ള വള്ളിക്കുന്നം. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പെസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ

0: ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസിന്റെ ക്ഷണപ്രകാരം മെൽബണിലേക്ക് പോകുമെന്നും സന്ദർശനം ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപര പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസ മൊബിലിറ്റി എന്നീ മേഖലകളിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മെൽബണിൽ ഇന്ത്യൻ പ്രവാസികളുമായി നരേന്ദ്രമോദി സംവദിക്കും. മെൽബണിൽ നിന്ന് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്കാണ് യാത്ര തിരിക്കുക. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി റിച്ചർഡ് ക്രിസ്റ്റഫർ ലെക്സന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ പരിപാടി. ഇന്നും നാളെയും വനിതാതല പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് പി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMM HSS ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകളെക്കുറിച്ച് സ്വയം വിലയിരുത്തണമെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലോകനിലവാരത്തിൽ മത്സരത്തിന് സജ്ജരാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പുതുയുഗ മാറ്റങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുമെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും സംഘടിപ്പിച്ചു. രാത്രി വൈദ്യുതി സംഭരിച്ചു വെക്കാനായി സംസ്ഥാനത്ത് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും എല്ലിനോ പ്രതിഭാസം കാരണം രാജ്യത്താകമാനം വൈദ്യുതി ലഭ്യത കുറഞ്ഞെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ജൂലൈ 13 മാറ്റി. ചെന്താമര പ്രതിയായ 2-ാമത്തെ കൊലക്കേസാണിത്. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പും തൊഴിലുടമ പ്രതിനിധികളും ജീവനക്കാരും തമ്മിൽ കൊച്ചിയിൽ ചർച്ച തുടങ്ങി. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA യുമായ G സുധാകരൻ പറഞ്ഞു. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. പി എസ് സി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കെ എസ് ആർ ടി സിയുടെ വനിതാ സൗജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ് ഉടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യ നിരക്കിനെ കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഒരു മാസത്തിനുള്ളിൽ ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ടും ബ്രസീലിനെ തകർത്ത് നോർവേയും ക്വാർട്ടറിലെത്തി. നാളെ രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്. സിക്കിം പർവ്വതാരോഹക ഷെറിങ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിന്റെ ഷെറിങ്ങിന്റെ 2 വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. 3 ദിവസത്തിനിടയിൽ ജമ്മു കശ്മീരിലെ അമർനാഥിൽ 56,000 ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ 3 ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000 തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമമർപ്പിക്കാൻ എത്തിയത്. BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രവർത്തക സമ്മേളനം വൈകിട്ട് മാരാർജി ഭവനിൽ ചേരും. ദേശീയ നിർവാഹക സമിതി അംഗം TK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് പ്രിയരാഗം, ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ഒരു വട്ടം കൂടി, ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പൂന്താനത്തെക്കുറിച്ച് കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനഗീയം. 5:45 വായനാവസന്തം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM. നാട്ടുവിശേഷം. കേരള ജൈവ കർഷക സമിതി സംസ്ഥാന ജൈവ കർഷക സംഗമത്തിന്റെ സ്വാഗത സംഘം രൂപവൽക്കരണം തെക്കേ ബസാറിലെ ഗുരുമന്ദിരത്തിൽ ഈ മാസം 11 രാവിലെ 10:30 നടക്കും. ലൈബ്രറി കൌൺസിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപനം നാളെ ഉച്ചയ്ക്ക് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. തളിപ്പറമ്പ് ചിന്മയ മിഷൻ കോളേജ് 1984-87 സാമ്പത്തിക ശാസ്ത്ര ബിരുദ പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമം മറ്റന്നാൾ രാവിലെ 10:00 മുതൽ 7:00 പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കും. മട്ടന്നൂർ കിളിയങ്ങാട് മേറ്റടി ഈയാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന നടപ്പന്തൽ കുറ്റിയടിക്കൽ കർമ്മം ഈ മാസം 12 രാവിലെ 9:00 നടക്കും. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതിയുടെ ഭാഗമായി വീട്ടിലെ കൊരോട്ടോ പദ്ധതി ഈ മാസം 10 വൈകുന്നേരം 5:00 കണ്ണൂർ ജില്ലാ കലക്ടർ വിഷ്ണുരാജ് പി ലോഞ്ച് ചെയ്യും. ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക സദസ് മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം 2:00 മുതൽ ഇടയ്ക്കേപ്പുറം നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ

0: ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ്

0: ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ യുഎസ്എ ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയും ഗ്രാമിന് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ പ്രിയരാഗത്തിലേക്ക് സ്നേഹസ്വാഗതം. പ്രിയരാഗങ്ങളിൽ ഇന്ന് 1980കളിൽ പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. മകരവിളക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് കെ ജെ ജോയ് ഈണം പകർന്ന് കാർത്തികേയൻ പാടിയ ഗാനം.

0: ഇനി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് ഗാനരചന നിർവഹിച്ച് ശ്യാം സംഗീതം പകർന്ന് ജോളി എബ്രഹാം പാടിയ ഗാനം. ചിത്രം അമ്മയും മകളും.
1: പ്രിയ സഖി സഖി സഖി സഖി പ്രിയ സഖി

0: ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവും ഉണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961 10 95 77, മറ്റൊരു നമ്പർ 9496 66 66.
1: ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുത്തുച്ചിപ്പികൾ. AP ഗോപാലിന്റെ ഗാനരചനയ്ക്ക് KJ ജോയിയാണ് ഈണം പകർന്നിരിക്കുന്നത്.

0: അന്നപൂർണ പ്യൂർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ്

0: ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലുന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിറയൻ കീഴ് രാമകൃഷ്ണൻ നായർ വരികൾ എഴുതി, എം കെ അർജുനൻ ഈണം പകർന്ന് ഭാവഗായകൻ പി ജയചന്ദ്രനും അമ്പിളി രാജശേഖരനും പാടിയ ഗാനം

ഇനി കേൾക്കാം ആരോഹണം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെതാണ് വരികൾ. സംഗീതം ശ്യാം. ചിത്രം ആരോഹണം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: 1980s പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ദൂരം അരികെ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ONV കുറുപ്പിന്റേതാണ് വരികൾ. സംഗീതം ഇളയരാജ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
0: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: ഇവർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം പകർന്ന് കെ ജെ യേശുദാസും പി മാധുരിയും പാടിയ ഗാനം.

കെ ജെ യേശുദാസും വാണി ജയറാമും ചേർന്ന് പാടിയ ഗാനം. ചിത്രം തിരയും തീരവും. യൂസഫലി കേച്ചേരിയുടേതാണ് വരികൾ. സംഗീതം ജി ദേവരാജൻ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ചിത്രം കൊച്ചു കൊച്ചു തെറ്റുകൾ. ആലാപനം KJ യേശുദാസും ലതാ രാജുവും ചേർന്ന്.

0: 1980s പുറത്തിറങ്ങിയ ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് പ്രിയരാഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
2: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
1: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
3: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
1: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10-നകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: ഒരു വട്ടം കൂടി.
1: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അശ്വിനി.
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായില്ലേ?
1: നേരമായി.
0: അപ്പൊ നമുക്ക് മാഷെടുത്ത് പോവണ്ടേ?
1: തീർച്ചയായിട്ടും. പുതിയ കഥ ഏതാണെന്ന് ചോദിക്കണ്ടേ?
0: വാ, നമുക്ക് ചോദിക്കാൻ പോവാലോ. മാഷേ,
2: കഥ പറയണം. നമ്മള് സാധാരണ പുതിയ കഥക്ക് മുൻപ് പഴയ കഥയെ കുറിച്ചൊരു ആലോചന, ഒരു റിവ്യൂ നടത്താറുണ്ടല്ലോ. എന്തുണ്ട് നമ്മുടെ ശങ്കര കഥ?
0: കൊറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയതായിട്ടുണ്ട് മാഷേ.
2: ശങ്കരാചാര്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പരാമർശിച്ചിട്ടില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു
0: അല്ലേ?
2: അതില് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കൾ പ്രതികരണത്തിലേക്കും അയച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ അടുത്ത് ചില ഒരമ്മയും മകനും പോയ കാര്യവും, ശങ്കരാചാര്യരുടെ അമ്മ മരിച്ചപ്പോൾ അല്ലേ വടക്കേ ഇന്ത്യയിൽ നിന്ന് അവിടെ എത്തി അഥവാ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു മുൻകൂർ ജാമ്യം നമ്മൾ എടുത്തിരുന്നു. കാരണം പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകൾ ശങ്കരാചാര്യരെ കുറിച്ചുണ്ട്. അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും സ്വപ്ന ദർശനത്തിലൊക്കെ ഈശ്വരന്മാരെ കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കൊരു സംശയം വരിക, ഇദ്ദേഹം ഒരു അവതാര പുരുഷനാണോ, നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന ഒരാളാണോ എന്നുള്ളൊരു സംശയമുണ്ട്. നമ്മൾ ജീവിച്ചിരുന്ന ശങ്കരാചാര്യരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ കാലം എത്രയാണ്? 1234 കൊല്ലം മുമ്പ്, 1, 2, 3, 4 വർഷം മുൻപാണ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ അക്കാലത്ത് ജീവിച്ച ആളെ കുറിച്ച് ഒരുപാട് എക്സാഗ്രേഷൻ അല്ലേ, ചില അതിശയോക്തിപരമായ ഒരുപാട് കഥകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ പല കഥകളും ശങ്കരാചാര്യരെ കുറിച്ചും ചമച്ചിട്ടുണ്ട്. പക്ഷെ കഥ എന്തായാലും കാര്യം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുകയാണ്. 32 വയസ്സ് വരെ ജീവിച്ചു എന്നുള്ള യാഥാർത്ഥ്യവും ഒരുപാട് ഗ്രന്ഥങ്ങളും, സംസ്കൃത ഗ്രന്ഥങ്ങളും, അത് യാഥാർത്ഥ്യമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അത് രചിച്ചത് ശങ്കരാചാര്യർ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ, പറയപ്പെടുന്ന സംഭവങ്ങൾ, അത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അന്നത്തെ ചാരകസേന ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഏതായാലും ശങ്കരാചാര്യരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം ശ്രോതാക്കൾക്കിടയിൽ വരുത്തുവാൻ നമ്മുടെ ചാരകസേനക്ക് സാധിച്ചു എന്ന് നമുക്ക് അഭിമാനിക്കാം അല്ലേ. നമ്മൾ ഇന്നെന്താണ്?
0: നമ്മൾ പറയാൻ പണ്ട് വിട്ടുപോയൊരു കഥയുണ്ടായിരുന്നില്ല,
1: കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ,
2: കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. പിന്നെ
1: 2-4 ദിനം കൊണ്ടൊരുത്തനെ മാളിക
2: തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക ഇത്ര ധൃതി അല്ലേ? മാളികയിലേക്ക് പോവാൻ ഇന്നലെ അടുത്ത് വരും മാളികയാണ്.
1: അതെ,
2: മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇതാരാണ്? അതിന്റെ അടുത്ത വരി എന്താണ്?
0: കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ.
2: ജ്ഞാനപ്പാന, ജ്ഞാനത്തിന്റെ ഒരു പാനയാണ്.
1: അതെ,
2: വലിയ ഫിലോസഫിയാണല്ലേ. അത് എഴുതിയതാരാണ്?
1: പൂന്താനമാണ്.
0: ഇന്നത്തെ കഥ പൂന്താനമാണ്.
2: പൂന്താനമാണ് ഇന്നത്തെ കഥ. ഒരുപക്ഷെ ശങ്കരാചാര്യരുടെ കഥകൾക്ക് ഒരുപാട് സമാനതകൾ നമുക്ക് പൂന്താനത്തിന്റെ കഥയിൽ പറയാൻ പറ്റും. പൂന്താനം ആരുടെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു?
0: ഗുരുവായൂരപ്പന്റെ.
2: ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ നമുക്കിന്ന് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം. ഇദ്ദേഹം ജനിക്കുന്നത് 1547 വളരെ വളരെ പഴയ കഥയല്ല, ഒരു 500 വർഷങ്ങൾക്ക് മുൻപാണ്. 1640 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം. വള്ളുവനാട് താലൂക്കിലാണ് അദ്ദേഹത്തിന്റെ നാടിന്റെ പേര്. നെന്മേനി, നെന്മേനി എന്ന നാട് കേട്ടില്ലേ, നെല്ല് അല്ലേ. നെന്മേനി യോന്നിയാൽ നൂറുമേനി എന്ന് പറയും, ആര്, ഒരു കവി അല്ലേ. ആ നെന്മേനി യോന്നിയാൽ നൂറുമേനി വിളയുന്ന സ്ഥലത്തിന്റെ പേരാണ്
1: നെന്മേനി.
2: നെല്ലുന്നി, നെല്ലുന്നി എവിടെയാ? അങ്ങ് വളരെ ദൂരെയാ, നമ്മുടെ അടുത്തല്ലേ.
1: അപ്പൊ
2: നെല്ലുന്നി എന്ന നാടിന്റെ പേരിന്റെ പിറകിലൊരു കവിതയുണ്ട്, അതാണ് നെന്മേനി യൂന്നിയാൽ നൂറുമേനി. നൂറുമേനി വിളയുന്ന, നെൽ വിളയുന്ന വയലുകൾ നിറഞ്ഞ സ്ഥലല്ലേ നെല്ലുന്നി.
0: അവിടെ ഇപ്പം വയലൊന്നുമില്ലല്ലോ മാഷേ,
2: വളരെ കുറവാണ്. ഒരുപാട് വയൽ, പഴശ്ശി വയൽ ഉണ്ടായിരുന്നു.
1: പഴശ്ശി
2: നെല്ലുന്നി വിശാലമായ വയൽ പരപ്പുണ്ടായിരുന്നു അവിടെ. അവിടെ മാത്രമല്ല, അവിടെ പോലെ നമ്മൾ വയലുകളൊക്കെ കടന്നു കയറ്റം നടത്തി കെട്ടിടങ്ങളും മറ്റൊക്കെ നിർമ്മിക്കുന്നു.
1: ഈ കവിത എഴുതിയത് പൂന്താനാണോ മാഷേ?
2: ഈ കവിത എഴുതിയത് പൂന്താനം നമ്പൂതിരിയല്ല, മറ്റൊരു നമ്പൂതിരിയാണ്, കേശവൻ നമ്പൂതിരി. വി എ കേശവൻ നമ്പൂതിരി എന്നൊരു കവിയുണ്ട്, പുലരിപ്പാട്ട് എന്ന കവിതയിൽ. അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, പെരിഞ്ചേരിക്കാരനാണ്. ജനിച്ചത് പെരിഞ്ചേരിയായിരുന്നു, താമസവും മറ്റൊക്കെ കോഴിക്കോട് ഭാഗത്താണ്. അദ്ദേഹത്തിൻ്റെ വരിയാണ്, വളരെ സാന്ദർഭികമായിട്ടാണ് നെന്മേനിയെക്കുറിച്ച് പറഞ്ഞത്. ഈ നെന്മേനി നമ്മുടെ പൂന്താനത്തിൻ്റെ ഇല്ലം. പൂന്താനം ഒരു ഇല്ലമാണ്, പൂങ്കാവനം എന്നാണ് അതിൻ്റെ മുഴുവനായ പേര്. അത് പിന്നീട് പൂന്താനമായിട്ട് മാറി. പൂന്താനത്തിൻ്റെ പേരെന്താന്ന് ചോദിച്ചാലും നമുക്കറിയില്ല അല്ലേ. നമ്മളിപ്പം കുഞ്ചൻ നമ്പ്യാരുടെ പേര് കുഞ്ചൻ എന്നാണോ നമുക്കറിയില്ല, പക്ഷെ തകഴിയുടെ പേരെന്താ ചോദിച്ചാൽ അറിയാം. പലരും അങ്ങനെയാണ്, സ്ഥലത്തിന്റെ പേരില്, വീട്ടിന്റെ പേരിലാണ്. ജഗതി എന്ന് പറഞ്ഞാല്
1: ശ്രീകുമാർ,
2: സ്ഥലപ്പേരാണല്ലേ. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, ശ്രീകുമാർ. അതുപോലെ ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ പഴശ്ശിരാജാവിൻ്റെ പേരെന്നാണ് ചോദിക്കും. ആ ചോദ്യത്തിനൊരു അനോചിത്തില്ല, കാരണം പഴശ്ശിരാജാവിനൊരു പേരുണ്ട്, സ്ഥലത്തിൻ്റെ പേരിലാണ് രാജാവായിട്ട് അറിയപ്പെടുന്നത് അല്ലേ. അതുപോലെ പൂന്താനം നമ്പൂതിരിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ പൂന്താനത്തിൻ്റെ കഥ പറയുന്നത് നമുക്ക് അറിയില്ല എന്ന് വേണം ഉത്തരം പറയാൻ. പൂന്താനം ഇല്ലത്തെ കവിയായ നമ്പൂതിരി എന്ന് മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. പൂന്താനം വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കുഞ്ഞു ജനിച്ചില്ല. വലിയ തീവ്രമായ വിഷ്ണു ഭക്തനാണ്, പ്രത്യേകിച്ചും ഗുരുവായൂർ ഭക്തനാണ്. അങ്ങനെ അദ്ദേഹം ഗുരുവായൂരിൽ ഭജന നടന്നാൽ തൻ്റെ അഭീഷ്ട കാര്യം സാധിക്കുമെന്ന് സ്വപ്നദർശനമുണ്ടായി. മക്കളില്ലാതെ വിഷമത്തിൽ ഇങ്ങനെ ആലോചിച്ച് കഴിക്കുമ്പോഴാണ് വിഷ്ണു ഭഗവാൻ ഒരു ദിവസം സ്വപ്നത്തിൽ പൂന്താനത്തോട് പറഞ്ഞത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക, അവിടെ ഭജന ഇരിക്കുക. പൊതുവേ ദരിദ്ര കുടുംബമാണ് പൂന്താനത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അത്ര സമ്പന്നയൊന്നും ആയിരുന്നില്ല. അങ്ങനെ അവർ ഗുരുവായൂരിലേക്ക് പോകുന്നു, അവിടെ ഭജന ഇരിക്കുന്നു. ആ ഭജനയ്ക്ക് ശേഷം പൂന്താനത്തിന് അറ്റുനോറ്റ് ഒരു ഉണ്ണി പറന്നു, ഒരാൺകുഞ്ഞ് പറന്നു.
1: പൂന്താനത്തിന്റെ ജീവിതത്തിൽ ഒരു ദുരന്ത കഥയുണ്ടായിരുന്നില്ലേ?
2: ഒരു വലിയ ദുരന്തം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അതിജീവിക്കാൻ പ്രയാസമുണ്ടായേക്കാവുന്ന ഒരു ദുരന്തമാണ്. അത് തൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം അന്ന് ചികിത്സകളല്ല, പ്രാർത്ഥനകളും വഴിപാടുകളുമാണ്. ഗുരുവായൂരപ്പൻ ഏത് കാര്യവും ഭക്തന്മാർക്ക് നിറവേറ്റി കൊടുക്കും. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ ഗുരുവായൂരപ്പനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് പൂജയും വഴിപാടുകളൊക്കെ ആയിട്ട് ആ ഭജന കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭാര്യ ഗർഭിണിയായി, മകൻ പിറന്നു, ഇല്ലം മുഴുവനും സന്തോഷമാണ്. അങ്ങനെ മകൻ്റെ ചോറൂണ ദിവസം, അന്നപ്രാശം എന്ന് പറയും, ഒരുപാട് അതിഥികളുണ്ട്. തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കുറേ അതിഥികളൊക്കെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ അന്നപ്രാശത്തിൻ്റെ സമയമാകുമ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല, എല്ലാവരും അന്വേഷിച്ചു. കാരണം ആ കുഞ്ഞിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ചോറൂണ്, കുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. പൂന്താനത്തിൻ്റെ അമ്മ അതിഥികളെ സൽക്കരിക്കാനും മറ്റൊക്കെ തിരക്കിലായിരുന്നു. അതുപോലെ പൂന്താനവും പ്രധാനപ്പെട്ട വന്ന ആളുകളോട് സംസാരിക്കുന്ന തിരക്കിലായിരുന്നു, രണ്ടുപേരിലുള്ളൂ അവിടെ. പിന്നെയാണ് കുഞ്ഞിനെ കാണാത്തൊരു കാര്യം അവരെ ശ്രദ്ധയിൽപ്പെടുന്നത്. എല്ലാവരുടെയും പേരത് ഇല്ലത്ത് അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് കുറേ തുണികളിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിന് സമീപത്ത് ചില സമ്മാനങ്ങൾ, കുഞ്ഞിന് കൊടുക്കുന്ന സമ്മാനങ്ങളും പഴയ തുണിയും അതൊക്കെ ഒരു വലിയ കൂന പോലെ കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മക്ക് ഓർമ്മ വന്നത് അതിനെ ഉറക്കിക്കിടത്തിയിരിക്കുന്നത് അതിനടുത്തുള്ള ഒരു പായലാണെന്ന്. പൂന്താനത്തിൻ്റെ ഭാര്യ ആകെ ഞെട്ടി വിറച്ചു പോയി. അങ്ങനെ ആ പഴം തുണികളെല്ലാം ഓരോന്നെടുത്തെടുത്ത് മാറ്റി നോക്കുമ്പം അടിയിൽ ആരുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞപ്പോഴേക്കും മരിച്ചു പോയിരുന്നു. അപ്രതീക്ഷിതമായ ഒരു ആഘാതമാണല്ലേ. ആ അമ്മക്കത് താങ്ങാൻ സാധിച്ചില്ല, അവരപ്പോഴും തന്നെ തളർന്നു വീണിരുന്നു. പൂന്താനം കരയാൻ പോലും പറ്റാതെ വല്ലാതെ വിഷമിച്ചിരുന്നു. കാരണം ഗുരുവായൂരപ്പൻ ഏറെ നാളത്തെ പ്രാർത്ഥനക്കൊടുവിൽ സമ്മാനിച്ചതാണ് ഈ കുഞ്ഞ്. ആ കുഞ്ഞിനെ തിരിച്ചെടുത്തു. പൂന്താനം ഈ മനസ്താപം അവിടുന്ന് മോചനത്തിന് വേണ്ടി രചിച്ച ഒരു കാവ്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജ്ഞാനപാന. അതാണ് കണ്ടു കണ്ടങ്ങിയിരിക്കുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ആരാണ്? ഭഗവാനാണ്. ഒരു വലിയ ഫിലോസഫിയാണിതല്ലേ. കാരണം എന്താണ്, നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരാൾ ചിലപ്പം പെട്ടെന്ന് അപ്രത്യക്ഷമാകും. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അദൃശ്യനായ ഒരു കോമാളിയാണ്, രംഗബോധമില്ലാത്ത
1: കോമാളി.
2: എന്താണ് രംഗബോധമില്ലാത്ത കോമാളിയുടെ പ്രത്യേകത?
1: സന്ദർഭം നോക്കില്ല,
2: ഏതെങ്കിലും സന്ദർഭത്തിലാണ് രംഗത്തേക്ക് ചാടിക്കയറി വരിക. നമ്മുടെ ജീവിതമാകുന്ന രംഗമണ്ഡപത്തിലേക്ക് ഏത് നിമിഷവും ആ കോമാളി കയറി വരും, മരണമെന്ന കോമാളി
1: അല്ലേ.
2: അത് വളരെ ഫിലോസഫിക്കലായിട്ട് എഴുതിയിരിക്കുന്നവര്
1: പൂന്താനം.
2: അദ്ദേഹം എഴുതുന്നത് സ്വന്തം അനുഭവത്തിലാണ്. ഒരുപക്ഷെ തൻ്റെ ഭാര്യയെ പോലെ തകർന്നടിയുമായിരുന്നു, മനസ്സ് തകർന്നു അദ്ദേഹം. പക്ഷേ തനിക്ക് സമ്മാനിച്ച തൻ്റെ പ്രിയപ്പെട്ട മകനെ തിരിച്ചെടുത്ത ദൈവത്തോട് ദേഷ്യപ്പെടുകയാണോ ചെയ്തത്? അല്ല. ലോകത്തിൻ്റെ തത്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ സമാധാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മാത്രമല്ല, ഭഗവാനെ തന്നെ തൻ്റെ മകനായിട്ട് കണ്ടു. എന്നിട്ട് പറയുന്നുണ്ടെന്ത്, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അതായത് ഗുരുവായൂരപ്പൻ തന്നെ മനസ്സിൽ ഉണ്ണിയായിട്ട്, ഗുരുവായൂരപ്പൻ്റെ ആ ശൈശവഭാവമുണ്ടല്ലോ, അത് മനസ്സിലിങ്ങനെ നിറയുമ്പോൾ എന്തിനാണ് വേറെ ഉണ്ണികൾ എനിക്ക് എന്ന് പറയുകയാണ്. മാത്രമല്ല മരണത്തിൻ്റെ ഒരു നിരർത്ഥകതയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. പുനർജന്മത്തെക്കുറിച്ച്, നരിചത്ത് നരനായി പിറക്കുന്നു, നാരിചത്ത് ഉടനെ ഓരിയായി പിറക്കുന്നു. അതിൽ എതിർപ്പുണ്ടോ?
1: ഇല്ല.
2: നാരി എന്ന് പറഞ്ഞാൽ
1: സ്ത്രീ,
2: അത് ഓരിയായിട്ടാണ് പിറക്കുന്നത്. നരി സിംഹം മരിച്ചിട്ടാണ് നരനായിട്ട് പിറക്കുന്നത്. അജം ചത്ത് ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ് അജവുമായി ഇടുന്നു. ഇത് പുനർജന്മത്തിൻ്റെ പുനരഭിജനനം പുനരഭിമരണം എന്ന് കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ വിശ്വാസമാണ്. അപ്പം ജനിമരണങ്ങൾ ആപേക്ഷികമാണ്, ഒരു റിലേറ്റിവിറ്റി ഉണ്ട്. അതാണ് കവി ഇങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ ഈ ഫിലോസഫി ഒക്കെ വരുന്നത് തൻ്റെ മകൻ്റെ വിയോഗത്തെ തുടർന്നാണ്. അതുകൊണ്ട് ഈ കർമ്മോന്മുഖനായിട്ട് മാറാനാണ് അദ്ദേഹത്തിൻ്റെ ആഹ്വാന. ജ്ഞാനപ്പാന ഒരുപക്ഷെ ഒരു ലളിത ഭാഷയിലുള്ള ഗീതയാണ്. ഭഗവത്ഗീതയുടെ ഒരുപാട് തത്വങ്ങൾ അവിടെയുണ്ട്. ഗീതാകാരനായ സക്ഷാൽ ഭഗവാന്റെ അരുളപ്പാടുകൾ അതിൽ കാണാൻ പറ്റും.
1: പൂന്താനവും മേൽപ്പത്തൂർ ഭട്ടതിരിയുമായിട്ടുള്ള ഒരു സംഭവം ഇല്ലേ മാഷേ?
2: മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സമകാലീനായിരുന്നു.

0: അങ്ങനെ അദ്ദേഹം മേൽപ്പത്തൂരിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അറിയില്ല എങ്ങനെയാണ് ദർശനം, അതിനറിയില്ല. അപ്പോൾ ഈ ആളെ കണ്ട അല്പം പരിഹാസത്തോടു, ദരിദ്രനാണല്ലോ പൊന്താനം, പറഞ്ഞു ചട്ടി എരുമയെ പോലെ ആരാധിക്കണം, ചട്ടി എരുമ തടിച്ചു കൊഴുത്ത എരുമ, ദേഷ്യം പിടിച്ചിട്ട് എങ്ങനെയാ പറഞ്ഞു. പക്ഷേ പൊന്താനത്തിൻ്റെ നിഷ്കളങ്കമായ ഭക്തി ആർക്കറിയാം, ഗുരുവായൂരപ്പനറിയാം. പിറ്റേന്ന് ശ്രീകോവിലിൽ കൃഷ്ണ വിഗ്രഹത്തിന് പകരം അവിടെ കണ്ട തടിച്ചു കൊഴുത്ത ഒരു എരുമയെ കണ്ടു എന്ന് ശാന്തിക്കാരൻ പറഞ്ഞു അത്രേ. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ, ചില കഥകൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം കള്ളന്മാർ പൊന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കാട്ടിലൂടെയാണ് യാത്ര, ഒരുപാട് ആളുകൾ വന്നു. അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു ഭാണ്ഡം മാത്രമേ ഉള്ളൂ, കുറേ തുണികൾ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് പൊന്താനത്തിൻ്റെ കൈവിരലിൽ ഒരു മോതിരം കണ്ടത്. ആ മോതിരം പിടിച്ചു മങ്ങി. അപ്പോൾ അത് ഗുരുവായൂരപ്പനെ വിളിച്ച് കേണു, ഗുരുവായൂരപ്പനെ രക്ഷിക്കണം. അപ്പോഴത്തേക്ക് മങ്ങാട്ടച്ചൻ അവിടെ, മങ്ങാട്ടച്ചൻ അറിയില്ലേ, സാമൂതിരിയുടെ പടത്തളവനാണ്. പണ്ടത്തെ രാജകുമാരുടെ പടത്തളവന്മാരുടെ പേര് ഇങ്ങനെ അച്ഛന്മാരാണ്, പാലിയത്തച്ഛൻ, കൊച്ചി രാജാവിൻ്റെ മങ്ങാട്ടച്ചൻ, കോഴിക്കോട് സാമൂതിരിയുടെ, നമ്മുടെ കോലത്തിരിയുടെ മന്ത്രിയുടെ പേരെന്താ, ആപ്പാട്ടച്ചൻ, ഇങ്ങനെയാണ്. ഇങ്ങനെ മാങ്ങാട്ടച്ചൻ വന്ന് ഈ കള്ളന്മാരൊക്കെ യുദ്ധം ചെയ്ത് പറഞ്ഞയച്ചു. അപ്പോൾ പൊന്താനത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങൾക്ക് ഞാൻ എന്താണ് തരിക, ഈ മോതിരം നിങ്ങൾക്കിരിക്കട്ടെ. മാങ്ങാട്ടച്ചൻ സന്തോഷത്തോടുകൂടി വാങ്ങി, ഗുരുവായൂരെത്തി. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം, തൊഴുതിന് ശേഷം പൊന്താനത്തിന് വിളിച്ച് ശാന്തിക്കാരൻ പറഞ്ഞു ഇവിടെ നിങ്ങളുടേതെന്ന് സംശയിക്കുന്നൊരു മോതിരമുണ്ട് ശ്രീകോവിലിൽ. അപ്പോഴാണ് പൊന്താനത്തിന് ബോധ്യപ്പെട്ടത് മാങ്ങാട്ടച്ചൻ്റെ വേഷത്തിൽ വന്ന് തന്നെ രക്ഷിച്ചതാരാണ്,
1: ഗുരുവായൂരപ്പൻ,
0: സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. നമ്മൾ മേൽപ്പത്തൂരിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മേൽപ്പത്തൂരിൻ്റെ അടുത്ത് തൻ്റെ സന്താനഗോപാലം എന്ന കൃതി രചിച്ചതിന് ശേഷം അതൊന്ന് കുറ്റങ്ങളും മറ്റൊക്കെ ദോഷങ്ങളൊക്കെ തീർത്തു തരാൻ വേണ്ടി ഒരു അഭ്യർത്ഥനയുമായിട്ട് പോയി. പക്ഷെ മേൽപ്പത്തൂരിന് മലയാളത്തിലെ ഭാഷയിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നൊക്കെ അല്പം കുറച്ചല്ലാണ്. താൻ സംസ്കൃതത്തിൽ മാത്രം കവിതകൾ രചിക്കുന്ന വലിയ ആളാണ്, സംസ്കൃതം മലയാളത്തിനെക്കാട്ട് മേലാണെന്നില്ല ധാരണ. അപ്പം അതുകൊണ്ട് ഒരു വളരെ പരിഹാസത്തോടുകൂടി എനിക്ക് വയ്യെന്ന് പറഞ്ഞു. സാരമായി സംശോധിപ്പാൻ സാധനം അപേക്ഷിച്ചു എന്നാണ് കവി പറയുന്നത്. ദൈവം ചെയ്തൊന്ന് പരിശോധിച്ച് തരണം, എന്നും അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ദൈവനിഷേധമാകുമല്ലോ. പക്ഷേ തള്ളിക്കളഞ്ഞു, എനിക്ക് വയ്യെന്ന് പറഞ്ഞു, ഭാഷ ഞാൻ നോക്കില്ലെന്ന് പറഞ്ഞു. അന്ന് രാത്രി മേൽപ്പത്തൂരിൻ്റെ വാതരോഗം തിരിച്ചു വന്നു. മാറിയ രോഗമായിരുന്നു, കലശലായ വാതരോഗം. എന്ത് ഒരു കാരണം ഇല്ല, എന്താണിങ്ങനെ പെട്ടെന്ന് രോഗം തിരിച്ചു വരുന്നത്. അപ്പോഴാണ് ഉറക്കത്തിലൊരു അശരീരി ഉണ്ടായത്. എന്താണ്, മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൊന്താനത്തിൻ്റെ ഭക്തിയാണ്. മറ്റൊരു മാർഗമില്ല, അത് പരിശോധിച്ച് കൊടുത്താൽ മതി, രോഗം അങ്ങ് ഭേദമായിക്കൊള്ളും. അപ്പോൾ സ്വപ്നത്തിലാണ് ഇങ്ങനൊരു ദർശനം ഉണ്ടായത്. പിറ്റേ ദിവസം തന്നെ പൊന്താനത്തിനെ വിളിപ്പിച്ചു, അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. സന്താനഗോപാലം പൂർണ്ണമായിട്ടും പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അടുത്ത ദിവസം മേൽപ്പത്തൂരിൻ്റെ അസുഖവും മാറി. ഇങ്ങനെ കുറേ ദൃഷ്ടാന്തങ്ങൾ, പൊന്താനത്തിന് നേരിട്ട് ദൈവ അനുഗ്രഹം ഉണ്ടായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലൊരു മറ്റൊരു കഥയാണ് ഗുരുവായൂരിലുള്ള മഞ്ചുളാൽ എന്നൊരു ആൽമരമുണ്ട്. മഞ്ചുളാൽ നമ്മൾ അരിയാൽ പേരാൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ ക്ഷേത്രത്തിനടുത്തൊരു ആൽമരമുണ്ട്, ആ ആൽമരത്തിനൊരു കഥയുണ്ട്. അവിടെ അരികന്നികയൂർ എന്നൊരു സ്ഥലത്ത് പറയ കുടുംബം, ആ കുടുംബത്തിലൊരു പെൺകുട്ടിയാണ് മഞ്ചുള. ഈ മഞ്ചുള വളരെ ഗുരുവായൂർ ഭക്തയാണ്, കൃഷ്ണനെ വളരെ ഇഷ്ടമാണ്. എപ്പോഴും തുളസിമാലയൊക്കെ കോത്ത് കൃഷ്ണ വിഗ്രഹത്തിൽ അണിയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഭക്തിയാണ്, പെൺകുട്ടിയാണ്. ഒരു ദിവസം ആ കുട്ടിക്ക് സ്വപ്നത്തിൽ ഗുരുവായൂരപ്പൻ വന്ന് പറയുന്നത് പോലെ തോന്നി, അമ്പലത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. തുളസിമാല അണിയിച്ചോളൂ, അമ്പലത്തിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. ഇത് അച്ഛനമ്മമാരോട് പറഞ്ഞു. പക്ഷെ അവരൊന്നും അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടില്ല, പണ്ട് കാലമാണ്, ക്ഷേത്രപ്രവേശനമൊന്നും ഇല്ലാത്ത കാലമാണ്. പക്ഷെ എന്തായാലും മഞ്ചുള പുറപ്പെട്ടുക തന്നെ ചെയ്തു തുളസിമാലയുടെ. അവിടെ കാവൽക്കാരെ തടഞ്ഞു, നീ പറയി കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ്, നിന്നെപ്പോലെ ജാതിക്കാർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഒരുപാട് കരഞ്ഞു പറഞ്ഞു. ഗുരുവായൂരപ്പൻ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞതൊക്കെ അവർ പരിഹസിച്ച് തിരിച്ചയച്ചു. അപ്പോഴാണ് അതുവഴി നമ്മുടെ പൊന്താനം നമ്പൂതിരി വരുന്നുണ്ടത്. പൊന്താനം ചോദിച്ചു എന്താണ് കാര്യം. പൊന്താനത്തോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പൊന്താനം പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഈ ആൽമരത്തിന് അണിയിച്ചോളൂ, ഗുരുവായൂരപ്പൻ അത് ഇഷ്ടമാവെന്ന് പറഞ്ഞു. അങ്ങനെ ആൽമരത്തിൽ തുളസിമാല അണിയിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ശാന്തിക്കാർ കണ്ടു ഈ മാല, പൂമാല, ഒരു അതായത് അതുവരെ കാണാത്ത, അവർ കുറത്ത് അണിയിക്കാത്തൊരു തുളസിമാല ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ കണ്ടു. ആരാണ് ഈ തുളസിമാല അണിയിച്ചതെന്ന് അന്വേഷണമായി. അപ്പോഴാണ് പൂന്താന, എപ്പോഴും അമ്പലത്തിൽ തന്നെയാണല്ലോ, പൂന്താന പറഞ്ഞു ഇങ്ങനെ ഇന്നലെ ഒരു പെൺകുട്ടി വന്നിരുന്നു, അവരെ കാവൽക്കാർ അകറ്റി, അവള് ആൽമരത്തിൽ ചാർത്തിയ മാലയാണ്, ഭഗവാന് വളരെ ഇഷ്ടമാണ് ആ മാല. അതിനുശേഷം ആ മരത്തിൻ്റെ പേരെന്തായി മാറി, മഞ്ചുളാൽ എന്നായിട്ട് മാറി. പൂന്താനം ക്ഷേത്രത്തിൽ തന്നെയാണ് പലപ്പോഴും, തൻ്റെ മകൻ മരിച്ചതോടുകൂടി എപ്പോഴും ഭജനയൊക്കെ എഴുതണം. ഭാഗവത പാരായണം നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ മേഖല. അവിടെയുള്ള എല്ലാവരും ആരെങ്കിലും ഭാഗവത പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തിന് പൂന്താനത്തിന് വിളിക്കും. പൂന്താനം വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഭാഗവതത്തെ വ്യാഖ്യാനം ചെയ്തു കൊടുക്കും. എപ്പോഴും ആളുകൾ അതിനു വേണ്ടി കാത്തിരിക്കും. ക്ഷേത്രത്തിൽ ഇപ്പോഴും നമുക്ക്

0: അവിടെ കാണാം ഈ ശ്രീകോവിലിന് പുറത്തുള്ള ചുറ്റമ്പലത്തിൽ ഒരു തൂണിന്മേലെ പൂന്താനത്തിൻ്റെ ഒരു ശില്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. പൂന്താനത്തിന് തന്നെ സന്താനഗോപാലം രചിക്കുമ്പോൾ എങ്ങനെയാണ് വൈകുണ്ഠം താൻ ചിത്രീകരിക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ച് ആ വൈകുണ്ഠം എങ്ങനെയാണ് എന്ന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു എന്നൊരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ നാട്ടിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിലും ഈ ഭാഗവത പാരായണത്തിന് വന്നതായിട്ട് ചരിത്രമുണ്ട്.
1: ഒരു കഥയുണ്ടല്ലോ മാഷേ.
0: ആ എന്താണ് കഥ സൂര്യ?
1: അതായത് പണ്ട് കാലങ്ങളിൽ പറയുന്ന കേട്ടതാണ്, ശിവനും പാർവതിയും ഇങ്ങനെ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന വായിക്കുമ്പോൾ പൂന്താനം എടുത്തു വെച്ചിട്ടുണ്ടാവും, വായിക്കുന്നത് എടുത്തു വെച്ചിട്ടുണ്ടാവും. പിറ്റേ ദിവസം തുടർന്ന് വായിക്കാൻ പറ്റുന്നില്ല, അതേ സംഭവം തന്നെയായിരിക്കും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂന്താനം വിചാരിച്ച ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരു ദിവസം ഒളിഞ്ഞു കേട്ട് നോക്കുമ്പോൾ ശിവനും പാർവതിയും
0: അത്
1: അത് തന്നെ വായിച്ചുകൊണ്ടേയിരിക്കുന്നു.
0: ശരിയാണത്. ആ പേജ് രുക്മിണി പ്രണയമാണ്, ഭഗവാന്റെ രുക്മിണി സ്വയംവരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വായിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞ് അടുത്ത പേജിലേക്കാണ് മാർക്ക് ചെയ്ത് വെക്കും, അടയാളപ്പെടുത്തി വെക്കും. പക്ഷെ പിറ്റേ ദിവസം വായിക്കാൻ തുറക്കുമ്പോഴും ഇന്നലെ വായിച്ച ആ ഭാഗം തന്നെ. അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ടും പൂന്താനത്തിന് തോന്നി എന്തോ ഒരു പന്തി കേടേണ്ടതെന്ന്. അപ്പോഴാണ് സൂര്യ പറഞ്ഞതുപോലെ സാക്ഷാൽ പെരുമാൾ കൊട്ടിയൂർ പെരുമാളും പാർവതി സമേതമായിട്ട് അവിടെ വന്നിട്ട് വായിക്കുകയാണ്. പക്ഷെ അത് മുഴുവനായിട്ട് കേട്ടു പൂന്താനം, അവര് വായിക്കുന്നത് കേട്ടു, അവര് സംസാരിക്കുന്നത് കേട്ടു. എന്താണ് സംസാരം എന്നറിയോ? വായനയ്ക്ക് ശേഷം ശിവൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പാർവതി എന്റെ പാരായണം? വളരെ ഭംഗിയുണ്ട്, പക്ഷേ പൂന്താനത്തിന്റെ ഭക്തി നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞു. ഇത് നേരിട്ട് പാർവതിയിൽ നിന്ന് ലഭിച്ച ഒരു വലിയ അംഗീകാരമായിട്ടാണ് പൂന്താനം നടന്നത്. പൂന്താനത്തിന്റെ ഭക്തിഭാവം മഹാദേവന് പോലും ഇല്ല എന്ന് പാർവതി പറയുന്നു. അത്രമാത്രം ഭക്തിയുടെ ഒരു കവിയാണ്, ഭക്തകവിയാണ് പൂന്താനം. ഭഗവാന്റെ ഒരുപാട് സാന്നിധ്യവും സഹായവും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഇത് ഒരു പക്ഷേ വലിയൊരു അനുഗ്രഹം ലഭിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പൂന്താനത്തിനോട് ചില എതിർപ്പൊക്കെ ഉണ്ടാകും. വിദ്വാൻമാർ പൂന്താനത്തിനെ പലപ്പോഴും പരിഹസിക്കും, കാരണം പൂന്താന ഭാഷയിലാണ് കവി രചിക്കുക. ഭാഷയിൽ രചിക്കുന്നവർ അല്പം താണവരാണെന്നാണ് വിചാരം. സംസ്കൃതത്തിൽ രചിക്കുന്നവരാണ് കുറച്ച് മേലെയുള്ളവർ. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർ പത്മനാഭോമര പ്രഭു എന്നുള്ളൊരു ശ്ലോകത്തിൽ പത്മനാഭോമര പ്രഭു ഇത് ഒരേ സമയത്ത് ചേർത്ത് പറയുമ്പം അമരപ്രഭുവാണ് വേണ്ടത്, പക്ഷെ മരപ്രഭു എന്ന് ആണ് കേട്ടിട്ട് മരപ്രഭു അല്ല എന്ന് ഇവര് തിരുത്തി കൊടുത്തു. പൂന്താനത്തിന് വല്ലാതെ വിഷമായി. അപ്പോൾ ആ ശരീരം ഉണ്ടായത്ര ഞാൻ മരപ്രഭു തന്നെയാണ്, പൂന്താനം പാടിയത് തെറ്റൊന്നുമല്ല എന്ന് സഹായിക്കാനെത്തി. പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം സഹായിക്കാനെത്തും ഗുരുവായൂരപ്പനോടിയെത്തും.
2: പൂന്താനത്തിന് പിന്നെ മക്കളുണ്ടായോ?
0: ചരിത്രത്തിൽ പറയുന്ന പൂന്താനം ഏതാണ്ട് 90 വയസ്സ് വരെ ജീവിച്ചു എന്നാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തനായ കവിയായി, ഭക്തകവിയായി പൂന്താനം ഇല്ലത്തിൽ സമൃദ്ധിയോടുകൂടി മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് സകുടുംബം ജീവിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ആറ്റുനോറ്റ് പിറന്ന ഉണ്ണി അകാലത്തിൽ പൊലിഞ്ഞുപോയ ദുഃഖം സഹിക്ക വയ്യാതെ ഭാര്യ ബോധരഹിതയായി വീണു, വീണിടത്തും പിന്നെ എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ചരിത്രത്തിൽ പൂന്താനത്തിൻ്റെ ജീവിതകഥയിലെ ആ ഭാഗം അവ്യക്തമാണ്. ഏതായാലും കവി 90 വയസ്സ് വരെ ജീവിച്ചു. പൂന്താനമില്ലം ഇന്നും നമുക്ക് കാണാം, പൂന്താനമില്ലം കാണാം. ഗുരുവായൂർ അമ്പലത്തിൽ പൂന്താനത്തിൻ്റെ ഒരുപാട് സങ്കല്പങ്ങൾ കാണാം. പക്ഷേ മറ്റൊരു സങ്കല്പത്തിനേക്കാൾ കൂടുതൽ അടയാളപ്പെടുത്തലുകൾ സാധിക്കുന്ന തരത്തിലാണ് ജ്ഞാനപ്പാനയുടെ വരികൾ, അല്ലേ?
2: സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ, മതമത്സരം പൂണ്ട്
1: ചിന്തിച്ചു.
0: എത്ര അർത്ഥഗർഭമാണല്ലേ. നമുക്ക് ഭഗവത്ഗീത അല്പം സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ ഉണ്ടെങ്കിൽ കൂടി അർത്ഥഗർഭമാണെങ്കിൽ കൂടി നമുക്കത് വായിച്ചെടുക്കാനും മറ്റൊക്കെ കുറച്ച് വിഷമമുണ്ടാവും. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പൂന്താനം ജ്ഞാനപ്പാന് ചമക്കുന്നത്.
2: അതിന്റെ അടുത്ത വരി
0: എന്താ?
2: ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്കു കുഞ്ചിരാമനായി ആടുന്നതു ചിലർ.
0: ആണുങ്ങൾക്കുള്ളൊരു കൊട്ടാണല്ലേ. പിന്നെ
2: ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല, ഇന്നിക്കണ്ട തടിക്ക് വിനാശവും ഇന്ന നേരമെന്ന് ഏതും അറിഞ്ഞില്ല.
0: കണ്ടാലൊട്ടറിയുന്നു ചിലരിത് കണ്ടാലും തിരിയാ ചിലർക്ക് ഏതുമേ,
2: കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നതു ചിലർ.
0: അത് വളരെ ഫിലോസഫിക്കൽ ആണല്ലേ.
2: അതെ.
1: പൂന്താനം മരിക്കുന്നത് എപ്പോഴാണ് മാഷേ?
0: അദ്ദേഹത്തിന് അറിയാം നമുക്ക് ഭഗവാനുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്ന ഒരാളെന്നുള്ള രീതിയിൽ തന്റെ അവസാനം, ജീവിതാവസാനം, ആയുസ് അവസാനിച്ചതിനെ കുറിച്ച് പൂന്താനത്തിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. വൈകുണ്ഠത്തിലേക്കുള്ള യാത്രക്ക് എല്ലാ തയ്യാറെടുപ്പുകളുമാണ് ഇല്ലത്ത്. പൂന്താനത്തിന്റെ ഈ ഭാവ വ്യത്യാസം കണ്ടപ്പോൾ ഇല്ലത്തുകാർക്കൊക്കെ സംശയം, എന്തോ സമനില തെറ്റിപ്പോയോ. അതായത് തൻ്റെ ഒരു വലിയ യാത്രക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ചോദിക്കും പറയും ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു, വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. അവസാനം തൻ്റെ സമയമായപ്പോൾ അദ്ദേഹം കാണുന്നുണ്ട് തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഭഗവാൻ തന്നെ എഴുന്നള്ളതായിട്ടും പൂന്താനത്തിന് മാത്രം കാണാം, ഉൾക്കണ്ണോടുകൂടിയാണ് കാണുന്നത്. ഈ സമയത്ത് വെറുതെ ഒരു ചോദ്യം ചോദിച്ചു പൂന്താനം, വൈകുണ്ഠത്തിലേക്ക് എൻ്റെ കൂടെ ആരെങ്കിലും വരുന്നോ? എല്ലാവരും തമാശയ്ക്ക് ചിരിച്ചു. സ്ഥലകാല ബോധമില്ലാത്ത ഓരോ കാര്യം

0: അല്ലേ പറയുന്നത്. പക്ഷേ അവിടുത്തെ ഒരു വേലക്കാരി പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന്, കൂടെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് വേലക്കാരി പെട്ടെന്ന് അവിടെ വീണ്ടും മരിക്കുന്നതായിട്ടാണ്. അതിനുശേഷമാണ് ആൾക്കാർക്ക് മനസ്സിലാവും അപ്പോൾ പൂന്താനവും മരിച്ചു, ശരീരം അവിടെ ഉപേക്ഷിച്ചു. അപ്പോൾ പൂന്താനത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവ് വേലക്കാരിയുടെ ആത്മാവുമായിട്ട് വൈകുണ്ഠത്തിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് കഥ. അതും കഥയാണ്. നമ്മൾ ശങ്കരാചാര്യരുടെ കഥ പറഞ്ഞ പോലെ ഏതാണ്ട് 500-ലധികം വർഷം, 500 പഴക്കമുള്ള കഥകളായതുകൊണ്ട് തന്നെ ചമൽക്കാരങ്ങളും അതിശയുക്തികളും കെട്ടുകഥകളൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും പുതിയ കാലത്തെ കലഹിക്കുന്ന, നന്മയില്ലാത്ത പുതിയ കാല സാഹചര്യത്തിൽ പൂന്താനത്തിന്റെ ഒരു വരി മാത്രമാണ് നമുക്ക് പറയുന്നത്. കൂടെയെല്ലാം ജനിക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ എന്തിനെ കലഹിക്കുന്നു നാം വൃഥ. ഈ ആപ്തവാക്യം എല്ലാവരും ഉൾക്കൊണ്ടാൽ സമാധാനം, സ്വസ്ഥത, ശാന്തി ഉറപ്പാണ്. ആ ഉറപ്പ് പകരാൻ പൂന്താനത്തിന്റെ കഥ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി
1: ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിലിരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്ക്
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

ഇടമുറിയാതെ പെയ്യുന്ന മഴ. തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

0: പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം.
1: അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:00

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66 46.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411744

അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എല്ലാ ദിവസവും ഞങ്ങളോടുകൂടി വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേ

0: സ്പിരിച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

72 മോഡൽ എന്ന ചിത്രത്തിന് വേണ്ടി രാജേഷ് കൃഷ്ണൻ, ശ്വേതാമോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി ചിത്രയും ഹരിചരണും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം 916.

0: വിദ്യാസാഗർ, ദീപക് ദേവ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം 101 വെഡ്ഡിംഗ്സ്.
1: Oh yeah, I got a story about two brothers. Oh yeah.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: രാമായണ പാരായണത്തിന്റെ പുണ്യനാളുകളുമായി കർക്കിടകം വരവായി.
2: ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ.
1: വീടും നാടും രാമനാമ മുഖരിതമാകുമ്പോൾ ശ്രോതാക്കളുടെ പാരായണവുമായി റേഡിയോ മലബാർ.
3: വേദവേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം.
1: രാമായണ പാരായണത്തിൽ തൽപരരായവർ നിങ്ങളുടെ ശബ്ദത്തിൽ 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാരായണ ഭാഗങ്ങൾ ഈ മാസം 10 മുൻപായി ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9037008960. ഓർക്കുക, ഈ മാസം 10-നകം. നമ്പർ ഒരിക്കൽ കൂടി 9037008960.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. തന്റെ പഴയകാല ഓർമ്മകൾ നമ്മോട് പങ്കുവെക്കുന്നു ശ്രീ കെ കെ രാഘവൻ കാഞ്ഞലേരി.
1: നമസ്കാരം.
2: നമസ്കാരം.
1: കെ കെ രാഘവൻ കാഞ്ഞലേരി അല്ലേ? നമ്മുടെ ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാവും, ഇതാരാണ് ഈ കെ കെ രാഘവൻ കാഞ്ഞലേരി എന്ന്. അത്ര പരിചയമുള്ളൊരു പേരല്ലല്ലോ. പരിചയമില്ലാത്തവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മാധ്യമമാണ് നമ്മുടെ റേഡിയോ മലബ. കുറച്ച് വ്യത്യസ്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. കുറേ പഴയ കാലത്തെ ഓർമ്മകൾ മനസ്സിൽ എപ്പോഴും പച്ചപിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അത് എഴുത്തിലേക്ക് അക്ഷരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അറിയുകയാണ്. പുതിയ തലമുറയ്ക്ക് പഴയ ഒരു 5, 10, 20, 30 വർഷം മുമ്പത്തെ കാര്യങ്ങളൊന്നും കുറിച്ചൊന്നും അറിയില്ല. അത് കേൾക്കുമ്പോഴാണ് പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളൊരു കൗതുകം വരിക. ഈ കൗതുകമാണ് നമ്മുടെ ഒരു താല്പര്യം. പുതിയ ആളുകൾക്ക്, നമ്മുടെ റേഡിയോ മലബാർ കേൾക്കുന്നവർക്ക്, ഒരു 1950s നമ്മുടെ നാട് കൂത്തുപറമ്പൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ. രാഘവട്ടൻ്റെ അനുഭവങ്ങളൊന്ന് ഓർത്തെടുത്തല്ലേ, എന്താണ്, ആരാണ് രാഘവട്ടൻ ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം.
2: ഞാൻ ജനിച്ചത് കാഞ്ഞിലേരിയാണെങ്കിൽ അമ്മേൻ്റെ തറവാട് കാഞ്ഞിലേരിയാണ്, അതുകൊണ്ട് കാഞ്ഞിലേരി ജനിച്ച് അതിനുശേഷം കൂത്തുപറമ്പ് തൃക്കണ്ണാപുരം നരവൂരിലേക്ക് ആണ് അച്ഛൻ്റെ തറവാട്, അവിടത്തേക്ക് മാറി. അവിടെ നിന്ന് ഒരു 5-ാം ക്ലാസ്സിൽ തൃക്കണ്ണാപുരം
1: ജനിച്ചത് പറയുമ്പോൾ ശബ്ദം കേട്ടിട്ട് അത്ര പ്രായം തോന്നിക്കുന്നില്ല. വർഷം ഏതാണെന്ന്?
2: 1952 ഞാൻ ജനിച്ചത്, 1952. അതിനുശേഷം തൃക്കണ്ണാപുരം സ്കൂളിൽ പഠിച്ചു ഒരു വർഷം. ആ കൊല്ലത്ത് പിന്നെ പകുതി ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിട്ട് കാഞ്ഞിലേരിക്ക് വന്നു.
1: തൃക്കണ്ണാപുരം സ്കൂളിൽ എത്രാം ക്ലാസ് വരെ പഠിച്ചു?
2: 1-ാം ക്ലാസ്സിൽ മാത്രം. ഒരു 1-ാം ക്ലാസ്സിൽ 6 മാസമേ പോയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ആ സ്ഥലം വിറ്റിട്ട് അച്ഛൻ ഇങ്ങോട്ട് മാറി,
1: കാഞ്ഞിലേരിക്ക്
2: മാറി. അതെ, ആ വർഷം പോയി. 2-ാമത്തെ പിറ്റത്തെ വർഷം 1-ാം ക്ലാസ്സിൽ കൂടെ ചേർന്നു, അങ്ങനെ പഠിച്ചു.
1: 1950s 1-ാം ക്ലാസ്സും നമ്മൾ ഇന്നത്തെ ഒരു 50 വർഷം കഴിഞ്ഞല്ലോ, 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. രാഘവട്ടൻ്റെ കുട്ടിക്കാലത്തെ ആ ക്ലാസ് മുറി അനുഭവങ്ങൾ, മാഷന്മാർക്ക് എങ്ങനെയായിരുന്നു? അവർ പാൻസ് ഇൻസൈഡ് ആക്കിയിട്ട്, ഷർട്ടൊക്കെ ഇൻസൈഡ് ആക്കിയിട്ടാണോ വരിക, അല്ല എങ്ങനെയാണ് അതിൻ്റെ രൂപം?
2: സാധാരണ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഡ്രസ്സ് തന്നെയാണ്. അതിൽ ഒരു മാഷ്, ആദ്യത്തെ ഹെഡ് മാഷ് കുഞ്ഞിക്കണം മാഷ്, കുഞ്ഞിക്കണം എന്ന പേര്. ആ മാഷിനെ പ്രത്യേകം ഓർമ്മിക്കാൻ കാരണം ചെവിയിൽ വല്ലാതെ, 2 ചെവിയിലും നല്ലതുപോലെ രോമങ്ങളുണ്ട്, ഒരു വെടിയും എടുത്തിട്ടാണ് വരിക. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കിയുള്ള മാഷം പറയുന്ന അത്ര.
1: അപ്പോൾ കുട്ടികളെല്ലാം പേടിച്ച് ഓടും?
2: പേടിച്ച് ഞാൻ ഓടും. അന്ന് സ്കൂളിൽ 4-ാം ക്ലാസ് വരെ ഉള്ളു അവിടെ. അവിടെ ചെറിയ ചെറിയ ക്ലാസ്സുകളാണ്, പിന്നെ ഗ്രൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിലും പിന്നെ ചെറിയ ചെറിയ ഇതാണ്.
1: കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നോ?
2: ഇല്ല ഇല്ല, യൂണിഫോം ഒന്നും ഇല്ല. നമുക്കൊന്നും ഇല്ല, നമ്മളെല്ലാം കൗവീനം എടുത്തിട്ടാണ് സ്കൂളിൽ
1: പോയിട്ടുള്ളത്. അന്നോ അങ്ങനെയാണോ പൊതുവേ കുട്ടികളെല്ലാം?
2: അധികം കുട്ടികളും പിന്നെ കയറിയ പറഞ്ഞ ഡ്രസ്സുകളും അതുപോലെയുള്ള ഇതെല്ലാം ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് വരിക.
1: ഉച്ചഭക്ഷണം എന്തൊക്കെ കിട്ടും?
2: ഉച്ചഭക്ഷണം അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. കാഞ്ഞിലേരി വന്നപ്പോൾ 11 മണി സമയമാകുമ്പോഴേക്ക് അമേരിക്ക എന്ന മറ്റൊരു പാൽപ്പൊടി വരുന്നൊരു സമയം ഉണ്ടായിരുന്നു.
1: അപ്പോൾ അത് കലക്കി തരും.
2: അത് അതിൻ്റെ പണിയെല്ലാം ഞാൻ തന്നെ എടുക്കല്, ആരെയും വിടലില്ല. അതിന് കുറേ വയരുത്തുന്നു, കുറേ കുട്ടികൾക്ക് കൂടും.
1: ക്ലാസ്സിലൊന്നും ഇരിക്കാതെ ഇത് വെക്കലാണ്?
2: ആ, ക്ലാസ്സിലിരിക്കൽ കുറവാണ്. പാല് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഉച്ചയാകുമ്പോഴേക്ക് ഒരു കഞ്ഞിയുണ്ട്, അതും കിട്ടും. അത് സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്.
1: കഞ്ഞിക്ക് എന്തായിരിക്കും കറിയോ?
2: കഞ്ഞിക്ക് എന്തെങ്കിലും പയരോ അതുപോലുള്ള എന്തെങ്കിലും കറികൾ.
1: ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും പരിപാടികളുണ്ടല്ലോ, സ്പോർട്സും ആർട്സ് ഒക്കെ, അതിലൊക്കെ എന്തെങ്കിലും പങ്കെടുക്കാറുണ്ടോ?
2: ഉണ്ട്.
1: എന്താണ്?
2: ചെറിയ ക്ലാസ്സിൽ ചെറുങ്ങനെ ബോൾ കളിക്കൽ മാത്രമേ ഉള്ളൂ. ചെറിയ ഹൈസ്കൂളിൽ എത്തിയപ്പോഴും പിന്നെ നാടകങ്ങളിൽ, സ്ഥിരമായിട്ട് നാടകങ്ങളെല്ലാം ഉണ്ട്. സി എൽ ജോസിൻ്റെ മണൽക്കാട് അതുപോലെ സിനിമ നാടകങ്ങളിൽ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്.
1: സ്കൂൾ വാർഷികത്തിനും കലോത്സവത്തിനും
2: സ്കൂൾ വാർഷികത്തിനും അത് കണ്ണൂർ ജില്ലയിലും പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടത്തിൽ നല്ല
1: കളിച്ച നാടകത്തിന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കൂടെ കളിച്ചവരും അല്ലെങ്കിൽ എന്തെങ്കിലും
2: കൂടെ കളിച്ചവര്
1: പഠിപ്പിക്കുന്നൊക്കെ ആരായിരുന്നു?
2: ഒന്ന് കണ്ണാത്ത വാപ്പമാഷാണ് അതിന്റെ കാര്യമായ ആള്. അതില് ഒരു കുഷ്ഠരോഗിന്റെ ഒരു വേഷം എനിക്ക് തന്നിന്. അത് ആ രംഗം ശ്രേയില് വന്നപ്പോഴും മുഴുവൻ ആൾക്കാരും കരഞ്ഞിട്ട്, ടീച്ചർമാരെല്ലാം കരഞ്ഞിട്ട് എന്നെ വിളിച്ചു

0: പറഞ്ഞു, ഇനി മുതൽ നീ ഇത്തരം രംഗങ്ങൾ എടുക്കാൻ പാടില്ല. ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടം തന്നെ ഇത്തരം എടുക്കാൻ പാടില്ല എന്നോട് പ്രത്യേകം പറഞ്ഞു. അതിലിപ്പോ ഒരാള് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ, നമ്മള് കാർത്തിയൻ ടീച്ചർ ഇപ്പൊ മട്ടന്റെ വരാൻ
1: പറ്റാത്ത. പിന്നെ ഡയലോഗ് എന്തൊക്കെ ഓർമ്മയുണ്ട്
0: അതിലൊരു ചില്ലുമേടയിലൊരു തന്നെ കല്ലെറിയല്ലേ എന്നുള്ളൊരു
1: കെ പി എസ് സി നാടകമാണ്.
0: അത് അന്നെടുത്തത് ആ രംഗ അന്നെടുത്തത്.
1: പിന്നെ കായിക മത്സരത്തിൽ
0: സ്പോർട്സിൽ പിന്നെ വോളിബോൾ കളിക്കലുണ്ട്, ഫുട്ബോൾ കളിക്കലുണ്ട്. അതിൽ പിന്നെ അത്ര പ്രഗത്ഭനല്ല.
1: ശിവരം 10th ക്ലാസ് അടുത്ത് പാസ്സായി.
0: പിന്നെ എങ്ങോട്ട് പോയി? പിന്നെ പോയത് ആദ്യമൊന്ന് കച്ചവടത്തിന് പോയി. ഒരു 3-4 വർഷം ചായ കച്ചവടം നടത്തി.
1: എവിടെയാ?
0: എടപ്പഴശ്ശി. എടപ്പഴശ്ശിയിൽ കുഞ്ഞിക്കണ്ണമ്പേറെ വീടിൻ്റെ തൊട്ട സ്ഥലത്ത് ഇപ്പോഴവിടെ ഒരു മില്ല് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയാണ്
1: 10th ക്ലാസ് കഴിഞ്ഞപാട് ചായ കച്ചവടത്തിന് പോയി. ഒരു 60-65 കാലമായിരിക്കും.
0: അത് പറയുമ്പോഴാന്ന് വിഷമം. ഞാൻ എല്ലാ ക്ലാസ്സിലും 3 വർഷം ഇരുന്നിട്ടേ മുകളോട്ട് പോയി
1: പഠിച്ചു തീർന്നിട്ടില്ല.
0: പഠിച്ച് പഠിച്ചിട്ട് ഇരുന്ന് സ്ഥിരം അർപ്പിച്ചിട്ടാണ് മേലോട്ട് പോയത്. അപ്പൊ 66 സ്കൂളിൽ പോയിട്ട് 72 പുറത്തു
1: പോകുന്നുള്ളൂ. അപ്പൊ ഒരു 7th ക്ലാസ്സിൽ എത്തുമ്പോൾ വളരെ മുതിർന്ന കുട്ടി ആയിരിക്കും അല്ലേ ക്ലാസ്സിൽ? ഇപ്പൊ 10th ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ചെറിയ കുട്ടികളും?
0: അല്ലല്ല, ഞാൻ ഏറ്റവും ചെറുണ്ടാവുക, എന്നെക്കാട്ടി വലിയവരായിരിക്കും. പക്ഷേ മെടുത്തം കൊണ്ട് ഞാൻ മുതിർന്ന്.
1: അല്ല, പ്രായം കൊണ്ട്?
0: പ്രായം കൊണ്ട് മുതിർന്ന് ഞാനായിരിക്കും. പക്ഷേ
1: വലുപ്പത്തിലൊക്കെ
0: മറ്റുള്ളവരാണ്.
1: അന്ന് ചായക്കട ഒക്കെ നടത്തുമ്പോ ഇന്നിപ്പം ഒരുപാട് തട്ടുകടകളും ഫാസ്റ്റ് ഫുഡുകളും അങ്ങനെ പല പുതിയ കുറെ രൂപങ്ങൾ വരുന്നുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത കാലല്ലേ? എന്തായിരുന്നു അന്നത്തെ ചായക്കട അനുഭവം?
0: ചായക്കടയിൽ ചായക്ക്
1: എത്ര പൈസ? ഒരു ചായക്ക്
0: 24 കവർപ്പി എന്നാ പറയാ,
1: 25 പൈസ
0: അന്ന് ചായ. ഒരു ചായക്ക് ഒരു കഷ്ണം പുട്ടിന് 10 പൈസ. ചായയും പുട്ടും അധികം ഉണ്ടാവുള്ളു.
1: പുട്ടിന് കറി എന്താ?
0: കറി, കടലക്കറി.
1: എത്ര കടലക്കറിക്ക്?
0: കടലക്കറിക്കും ഇതുപോലെ തന്നെ 10 പൈസ മേടിക്കുക. പിന്നെ ചിലപ്പോഴും ഈ പപ്പടം ഉണ്ടാവും.
1: എണ്ണക്കടികളിൽ
0: നിന്ന് ആക്കൽ
1: കരിമാറ്റ പെട്ടും കടലയും തന്നെ.
0: പെട്ടും കടലയാ. വലിയ ദോശ അതുപോലുള്ള സാധനങ്ങൾ. പിന്നെ പഴം ഉണ്ടാവും, ഇഷ്ടംപോലെ പഴങ്ങൾ കിട്ടാൻ.
1: പഴത്തിനും വലിയ വില കൊടുക്കേണ്ടി വരും?
0: ഇല്ല, ചെറിയ പൈസ ഉള്ളൂ. ഇന്നത്തെ പോലെ ഒന്നും പൈസ ഇല്ല.
1: നാട്ടുകാര് ചായ കുടിച്ചിട്ട് പൈസ തരാണ്ട് പോകും?
0: ഇല്ല ഇല്ല, പൈസ തരാണ്ട് പോക്കണ്ട. പക്ഷെ എനിക്ക് ഞാൻ 6 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാകെ കിട്ടാനുള്ളത് 600 രൂപയാണ്.
1: കടം ചോദിക്കരുതൊക്കെ എഴുതി വെക്കും.
0: ഒന്നുമില്ല, ഒരു വസ്തുവില്ല. നമ്മള് അവരോട് ആ രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ അന്ന് ഏറ്റവും കച്ചവടം കിട്ടുന്നത് കൈതച്ചക്കൻ്റെ പാട്ടം കിട്ടുന്ന സമയമാണ്. അത് സമയത്ത് അവരെ കച്ചവടം മുഴുവൻ എനക്ക് കിട്ടും. ഹോട്ടലുള്ളത് കൊണ്ട് രാവിലെയും വൈകിട്ടും എല്ലാം ഉള്ളത്. മാസത്തിലൊരു
1: നിങ്ങള് ഹോട്ടലുണ്ട്, ഭക്ഷണം ചോറൊക്കെ ഉണ്ട്.
0: ഹോട്ടലുണ്ട്.
1: എത്ര ഊണിന് വിലയെന്ന്?
0: 2 രൂപ മാറ്റാണ്.
1: അവിടെ ഈ കുട്ടക്കാവിൽ തെയ്യത്തിനൊക്കെ നല്ല കച്ചവടം കിട്ടില്ല? ഇവിടെ
0: കുട്ടക്കാവിലെ തെയ്യത്തിന്റെ സമയത്ത് കുറവായിരിക്കും.
1: അവിടെ ചന്തയുണ്ടാവും.
0: അവിടെ ചന്തയുണ്ടാവും. അതിന്റെ സമയത്ത് അവിടെ അപ്പുറം 2 പപ്പാട്ടനും വേറൊരാളുണ്ടായിരുന്നു, അവർക്ക് ഉണ്ടാക്കും കച്ചവടം കിട്ടും. എൻ്റെ അടുത്ത് പൊതുവെ കുറവാണ്. അവർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമല്ലോ. ഈ കൈതച്ചക്കൻ്റെ പൈസ നല്ലൊരു പൈസയാണ്. ഒരു മാസ് കിട്ടുന്ന
1: പൈസയാണ്.
0: അവർ ഭക്ഷണം കഴിച്ചിട്ട് മാസത്തിലാണ് തരുക. നല്ലൊരു പൈസ കിട്ടും. ആ സമയത്താണ് ഞാനൊരു വീട് എടുക്കണം എന്ന് തോന്നിയത്. കുറച്ച് പൈസ എല്ലാം കയ്യിൽ വന്നപ്പോൾ
1: കല്യാണം കഴിച്ചില്ലേ?
0: ഇല്ല ഇല്ല,
1: ഒന്നും കല്യാണം കഴിച്ചില്ല.
0: ഇല്ല,
1: വീടെടുത്തിട്ടാണ് കല്യാണത്തെ കുറിച്ച് ആലോചിച്ചത്.
0: അച്ഛൻ നിർബന്ധിച്ചിന് സ്കൂൾ കഴിഞ്ഞ പാട് കല്യാണം കഴിക്കാൻ. ഞാൻ പറഞ്ഞ്
1: വീട്ടമ്മമാരെ
0: അനുഭവം എനക്കുണ്ടാറ്, അതുകൊണ്ട് ഞാൻ വീടായതിന് ശേഷം മാത്രമേ ഇട്ടുള്ളൂ. ആ ഒരു വിഷമം എനിക്കുണ്ട്. അച്ഛൻ കല്യാണം കഴിയുന്നിടെ അച്ഛൻ മരണപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. ഞാൻ 80 വീട്ടിൽ കൂടി.
1: വീട്ടിൽ കൂടിയതിന് ശേഷം കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു?
0: കല്യാണം കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാല് എനിക്ക് 32 വയസ്സുണ്ട്.
1: ഓ, ഇത്രയേ ഉള്ളു. പക്ഷെ അന്നത്തെ കാലത്ത് വലിയ പ്രായം അതല്ലേ?
0: അന്നത്തെ കാലത്ത് പ്രായം. പക്ഷേ എനിക്ക് വന്ന കുട്ടിക്ക് 15 വയസ്സായിട്ടുള്ളൂ. അവളെ കട്ടിയും ഒരു 16 വർഷം.
1: 15 വയസ്സ് എന്നൊക്കെ പറയാൻ പാടില്ല നമ്മളിപ്പോ അല്ലേ?
0: അല്ല, ഇന്നല്ല, അല്ല, അത് അന്നല്ലേ. അതായത് 10th ക്ലാസ് എഴുതിയിട്ടില്ല പുള്ളി. അജിത.
1: എവിടുന്നാന്ന്?
0: പേരാവൂര്.
1: പെണ്ണ് കാണാൻ പോയതൊക്കെ ഓർമ്മയുണ്ടോ?
0: ഓ, പെണ്ണ് കാണാൻ പോയല്ലോ ഓർമ്മയുണ്ട്.
1: എന്തായിരുന്നു ഓർമ്മിച്ചാല്? കൊറേ സ്ഥലത്ത് പോയിട്ടാ കിട്ടിയ?
0: ഇല്ല, ആകെ 2-3 സ്ഥലത്തേ പോയിട്ടുള്ളൂ. അത് ഒന്ന് കൂത്തുപറമ്പിലാണ് പോയത്, മൂരിയാട്. അവിടെ പോയപ്പോ നമ്മള് കേറി ചെല്ലുന്ന സമയത്ത് ഒരു പ്രായമായ ഒരു സ്ത്രീ ഒരു കത്തിയാളും കൊണ്ട് ഇറങ്ങി വരുന്നതാണ്ട്. അപ്പൊ എന്റെ ഒന്നിച്ചുള്ള എന്നോട് പറഞ്ഞു, നമുക്ക് ഈ വീട് ഈ ബന്ധം വേണ്ട,
1: ലക്ഷണം
0: നോക്കി. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബന്ധം വേണ്ട. അവരെ നമ്മള് പിന്നെ ഇറങ്ങി പോന്ന്.
1: പിന്നെ അറിയാതെ
0: അല്ല പറഞ്ഞു, നമ്മള് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ഒരു
1: വിഷമം തോന്നി.
0: നമ്മള് ചില സമയം അവർക്കും
1: അറിയില്ലായിരിക്കും.
0: നമ്മൾ അവിടുന്ന്
1: ഒന്നാമത്തെ എങ്ങനെ പോയി?
0: രണ്ടാമത്തത് കൂത്തുറമത്തിന്റെ ഓടിയാന്ന്. അത് എനിക്ക് അത്ര പിന്നെ ലാസ്റ്റിലേക്ക് പേരാവരാന്ന്. അത് എൻ്റെ ഒന്നിച്ച് പഠിച്ചൊരു കുട്ടിയാണ് നിനക്ക് കാണിച്ചു തരുന്നത്. നമ്മളൊന്നിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച കുട്ടി, നമ്മളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് പേരാവരാണ്. അവള് പറഞ്ഞ്
1: ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് വന്ന് കാണുള്ളൂ പറഞ്ഞു,
0: കുട്ടീനെ വന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ
1: ആരൊക്കെ പോയി? രാഘവട്ടന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു?
0: ഞാനും എന്റെ ഒരു ചങ്ങായി മാത്രമേ ഉള്ളു, നമ്മൾ രണ്ടാളെ പോയിട്ടുള്ളൂ. അത് കുട്ടീനെ കണ്ട ഉടനെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വേറെ സ്ഥലത്ത് പോകുന്നില്ല, എനിക്ക് ഈ കുട്ടി മതിയെന്ന്.

0: അങ്ങനെ പോരഞ്ഞ്. അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത്
1: പിന്നെ പഠിപ്പ് തുടർന്നു അവര്
0: ഇല്ല ഇല്ല.
1: അപ്പൊ വീട്ടുകാര് പോലും അങ്ങനെ കുറെ ചടങ്ങൊക്കെ ഇല്ലേ?
0: അതെ, ആ ചടങ്ങൊക്കെ ഉണ്ട്. എന്നാലും അന്നത്തെ രീതിയിൽ വാഹനം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മളൊരു ജീപ്പിന് പോയി. പിന്നെ
1: കല്യാണം വീട്ടിൽ തന്നെ ആയിരുന്നു?
0: കല്യാണം വീട്ടിൽ തന്നെ.
1: ഇതൊക്കെ ആയിരുന്നു ആഘോഷം?
0: സാധാരണയല്ലേ, പണ്ടത്തെ പോലത്തെ ഭക്ഷണം മാത്രം, വേറെ ആഘോഷങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ പോലെ തുള്ളലും പാടലും ചട്ടി വയ്ക്കലൊന്നും ഇല്ല, ഒന്നുമില്ല.
1: കല്യാണത്തിന്റെ മുമ്പും പിമ്പും സൽക്കാരങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല?
0: പിമ്പ് ഒരു സൽക്കാരം ഉണ്ടായിരുന്നു,
1: വിരുന്നുപോക്ക് മാത്രം,
0: വിരുന്നവർക്ക് മാത്രം.
1: ഈ സമയത്ത് സിനിമക്കൊക്കെ പോവാറില്ലേ?
0: സിനിമക്ക് പോവാറുണ്ട്, അത് പഠിക്കുന്ന
1: സമയത്താണ്.
0: പഠിക്കുന്ന സമയത്ത്
1: വീട്ടുകാർ അറിയാതെ?
0: അല്ല അല്ല, അറിയും. സിനിമക്ക പോകുന്ന അറിയും, പൈസ ഉണ്ടെങ്കിൽ പോടുന്ന അറിയും.
1: പൈസ എവിടെ നിന്ന് സംഘടിപ്പിക്കും?
0: പൈസ ആ സമയത്ത്
1: പറഞ്ഞോളൂ.
0: കഴുങ്ങിന്റെ മേലേക്കായിരുന്നു സ്വഭാവം ഉണ്ട് എനിക്ക്, അടക്കാറിക്കാൻ.
1: ഒരു ദുശ്ശീലം ഉണ്ടായിരുന്നു?
0: ദുശ്ശീലം എന്നല്ല, അന്ന് അവിടെ ഒരു നാരായണ മാഷം എന്ന് പറഞ്ഞാൽ കോളാരി സ്കൂളിൽ ഒരു നാരായണ മാഷം, നാരായണ മാഷ പറമ്പിൽ ഇഷ്ടംപോലെ കഴുങ്ങുണ്ട് അടുത്തടുത്ത്. അപ്പോൾ ആ കഴുങ്ങിന്റെ മുകളിൽ പിന്നെ അടക്ക പറിക്കാൻ മാഷ ഞാനെ പറിക്കട്ടെ കഴിഞ്ഞ് പറിച്ചോന്ന് പറയും. അത് കഴുങ്ങുമ്പോൾ ഒന്നുമേ കയറിയാലും ഒരു 10-15 കഴുങ്ങിൽ മാറിയിട്ടേ ഞാൻ താഴെ
1: ഇറങ്ങുള്ളൂ. അതിവിദഗ്ധമായിട്ട് മാറി മാറി
0: മാറി മാറി പോകും. അന്ന് കഴുങ്ങ് അടുത്തടുത്ത കഴുങ്ങാന്ന്, പേടിക്കാന്നില്ല. അങ്ങനെ മാറി അടക്കെല്ലാം അടുത്തടങ്ങുന്നത് മാഷ് പൈസ തരും. അത് ഒരു ആഴ്ച കൊണ്ട് ഏകദേശം സിനിമ കണ്ട പൈസയാവും.
1: സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ?
0: സ്കൂൾ പഠിക്കുന്ന സമയത്ത്
1: കവുങ്ങ് കയറി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എല്ലാം കൊട്ടകത്തില് സിനിമക്ക് വേണ്ടി ചെലവാക്കലാം.
0: അന്ന് പിന്നെ വേറെ ഒന്നും നമുക്ക് ചിന്ത ഇല്ലല്ലോ, കുടുംബം നോക്കാനോ മറ്റുള്ള ഒന്നും ചിന്ത ഇല്ലല്ലോ നമ്മളെ കയ്യിൽ.
1: മൊബൈൽ ഫോൺ ചാർജ് ചെയ്യേണ്ട കാര്യം ഒന്നില്ലല്ലോ.
0: ഇല്ല, അന്ന് ഫോണും ഇല്ലല്ലോ.
1: എവിടുന്ന ടാക്കീസ് എവിടെയായിരുന്നു?
0: കൂത്തുപറമ്പ് ശ്രീവത്സ.
1: ശ്രീവത്സ ടാക്കീസിന്റെ പേര്?
0: ആ വത്സ, അതിന്റെ പേര്.
1: ഇങ്ങനെ ഒരു ടാക്കീസ് ഉണ്ടായിരുന്നു? ശൈലിയും
0: ശൈലിയല്ല, ശ്രീവത്സം. അതായത് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷന്റെ കൂടി അങ്ങോട്ട് പോകുന്ന റോഡാണ്. ആ റോഡ് വന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഇടത്ത് ഭാഗത്താന്ന് വരിക.
2: ശ്രീ കെ കെ രാഘവൻ കാഞ്ഞിലേരി തന്റെ പഴയകാല സ്മരണകൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ഇതുവരെ. തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: വായനാ വസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷരസൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായനാ വസന്തം.
4: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് പടച്ചോന്റെ ചോറ് എന്ന ഉറൂബിന്റെ കഥ അവതരിപ്പിക്കുന്നു മുത്തുമ്മ എച്ച്, പിലാപ്പള്ളി, പാലക്കാട്.
5: ഒരു ചെറിയ ഉദ്യോഗവുമായി ഈ പട്ടണത്തിൽ വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ എവിടെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല. പട്ടണത്തിൽ ഞാൻ ആരെയും അറിയില്ല, ആരും എന്നെയും അറിയാൻ വഴിയില്ല. വല്ല ഹോട്ടൽ മുറിയിലും കഴിച്ചു കൂട്ടണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ പെട്ടിയും തൂക്കി ഫ്ലാറ്റ് ഫോമിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് പിമ്പിൽ നിന്നും ഒരാൾ ചുമലിൽ തട്ടി ചോദിച്ചു, നിക്കിയേ നായരേ, എന്തിരുത്ത് പന്നിപ്പാച്ചല ഇത്? ഞാൻ തിരിഞ്ഞു നോക്കി. നമ്മുടെ മൗലവി. ആ സമയത്ത് മൗലവിയെ അവിടെ കാണുമെന്ന് ഞാൻ തീരെ ഓർത്തിട്ടില്ല. എന്നല്ല, അനേക ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മൗലവിയെ പറ്റി തന്നെ ഓർത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അല്പം അമ്പരപ്പാണ് ഉണ്ടായത്. ആര്? മൗലവിയോ? അല്ല സൈത്താൻ. മൗലവി സ്വതസിദ്ധമായ പ്രതിപക്ഷ സ്വരത്തോടെ തുടർന്നു, എന്തിരുത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എനിക്ക് ഉദ്യോഗം കിട്ടിയ കഥ ഞാൻ മൗലവിയോട് പറഞ്ഞു. അങ്ങോറൊന്ന് ചിരിച്ചു. ഇപ്പൊ തോന്നേണ്ടത് തോന്നി. എന്തേ മൗലവി, ഞമ്മള് വിചാരിച്ചു ഇന്റെ മോൻ ഇപ്പോഴും നാട്

നന്നാക്കാൻ നടക്കാന്ന്. അത് ഇമ്മണി എളുപ്പം കൂടുന്ന പണിയാ. താനായിട്ടൊന്നും ചെയ്യേണ്ടല്ലോ, മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാ മതിയല്ലോ. അപ്പൊ എന്തിരിത്തിനെ ആ ചുളുവിലുള്ള പണി വിട്ടത്? അതൊക്കെ ഒരു കാലം മോലവി, അതൊക്കെ കഴിഞ്ഞില്ലേ. അപ്പൊ നിങ്ങള് നേതാവൂല അല്ലേ? പോട്ടെ, ഇപ്പൊ അവിടെ താമസിക്കണു? തീർച്ചയാക്കിയിട്ടില്ല, അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. വിരോധം ഇല്ലച്ചാ, നമ്മുടെ കൂടെ കൂടെ കിടക്കാനും ഇരിക്കാനും കുളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. ബപ്പും തീനും ഇല്ല, അയിന് ഹോട്ടലിൽ പോണെന്തേ? തരക്കേടില്ല, മൗലവിക്ക് അസൗകര്യാവോ? ആ മൈന പറച്ചിലും മാത്രം വേണ്ട, നമുക്ക് ഇത്തിരി സൗകര്യക്കേടാണെന്ന് കൂട്ടിക്കോ. എന്നാ നിങ്ങക്ക് കഴിഞ്ഞുകൂടണ്ടേ? പോരെ പഹയ. ഇതും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പ്രതിഷേധം വകവയ്ക്കാതെ പെട്ടി വാങ്ങി ചുമലിലേറ്റി മൗലവി നടന്നു കഴിഞ്ഞു. വഴുന്നീളെ ഞാൻ മൗലവിയെ പറ്റി ആലോചിച്ചു. ഈ മനുഷ്യനും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ ജ്യേഷ്ഠനും മൗലവിയും കൂടി ചില പൊതുകാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാറുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ മൗലവിയെ കൂടി കൂട്ടിയിരുന്നുവെന്ന് പറയുന്നതായിരിക്കും അധികം ശരി. ഇയാൾ ജ്യേഷ്ഠനെ എപ്പോഴും ശകാരിക്കുകയും ജ്യേഷ്ഠനെ മറ്റു വല്ലവരും ശകാരിച്ചാൽ അവരുമായി വഴക്കിന് നിൽക്കുകയും എല്ലാ പ്രവൃത്തിയും ഒരു വാശിയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്തിരുന്നതായി എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും പൊതുകാര്യത്തിന് വേണ്ടി പാഞ്ഞു നടന്നിരുന്ന മൗലവി എന്റെ പൊതുകാര്യ പ്രസക്തിയെ പരിഹസിച്ചിരുന്നു. നിക്ക് മോനെ, ഒന്ന് ചോദിച്ചോട്ടെ, അനക്ക് തിരക്കുണ്ടോ? എന്നെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തിയ മൗലവി ചോദിക്കും. തിരക്കുണ്ടെന്ന് വെച്ചാ പിന്നെ മതി. ഇല്ല, എന്തേ? എന്റെ മോൻ ഇപ്പൊ ഈ ദേശം മാത്രമേ നന്നാക്കാൻ വിചാരിച്ചിട്ടുള്ളൂ, അതോ അയൽദേശം കൂടി നന്നാക്കാൻ കരുതിയിരിക്കുന്നോ? തിരക്കിന്റെ സ്ഥിതി അറിയാൻ വേണ്ടി ചോദിച്ചതാ. മൗലവി, നിങ്ങൾക്കൊരു സാമൂഹിക ബോധമില്ലേ? നമ്മക്ക് അങ്ങനെ പലതും ഇല്ലായുണ്ടെന്ന് കൂട്ടിക്കോ. എന്റെ മോൻ ഈ ഉടുത്തുമുണ്ട് ആരും വാങ്ങിയതാ? എന്റെ അച്ഛൻ. ഈ കുപ്പായം? അച്ഛൻ. അപ്പോ മേനൊന്നും മേങ്ങിയില്ല? അതുകൊണ്ട് ബല്ലിച്ചാ നയിച്ചുണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് മേങ്ങ, എന്നിട്ട് നാട് നന്നാക്കിയാലേ നല്ലത്. അല്ല, നിങ്ങളും ജ്യേഷ്ഠനും കൂടി സ്കൂളും പഞ്ചായത്ത് ബോർഡും ഒക്കെ നന്നാക്ക നടക്കുന്നതോ? വീരാന്ത്, മൗലി ഉടനെ പറഞ്ഞു, എൻ്റെ ഏട്ടൻ ഓരോ വല തോണ്ടി കൊണ്ടുവരും, അപ്പൊ പിന്നെ നമ്മൾ എന്തിരുത്താക്കാനാ? അയാളെ അങ്ങ് കളയാൻ കഴിയോ? പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഏതായാലും എന്നും അയാൾ എന്നെ എതിർത്തിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യനിതാ ഇപ്പോൾ എന്റെ പെട്ടിയും ചുമന്ന മുമ്പിൽ നടക്കുന്നു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? അന്ന് മുതൽക്ക് ഞാൻ മൗലവിയുടെ കൂടെ താമസവും തുടങ്ങി. ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ആ വീട്ടിൽ സ്ഥിരതാമസക്കാരായിട്ട്. ചിലപ്പോൾ നാല് പേരുണ്ടാകും. നാലാമത്തെ ആൾ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം വാടകയ്ക്ക് വാങ്ങിയതാണ് ആ വീട്. പക്ഷേ ആ മനുഷ്യൻ മാസത്തിൽ മൂന്ന് ദിവസമേ വീട്ടിലുണ്ടാകൂ. ആ സൗകര്യം മൗലവി ഉപയോഗപ്പെടുത്തിയതാണ്. എനിക്കും മൗലവിക്കും രാഷ്ട്രീയ നേതാവിനും പുറമേ അവിടെ ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു, മുഹമ്മദ്. അയാളെയും കൂടി മൗലവി റിക്രൂട്ട് ചെയ്തതാണ്. കൈതക്കൂമ്പ് പോലത്തെ ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ്. മുഷിഞ്ഞ വെള്ള ഷർട്ടുമായി ഒരു ചാര് കശേരയിൽ കിടന്ന് മനോരാജൻ വിചാരിക്കും. ആരോടും അധികമൊന്നും സംസാരിക്കില്ല. ജീവിതത്തിന്റെ തിരക്ക് കുറഞ്ഞ പ്രദേശങ്ങളിലൂടെ കൂനി കൂടി അങ്ങ് കടന്നുപോയി കളയാം എന്നൊരു മട്ടാണ് അവന്. മൗലവി രാഷ്ട്രീയ നേതാവിനെയും എന്നെയും എന്നതുപോലെ മുഹമ്മദിനെയും ശകാരിച്ചിരുന്നു. അനക്ക് എന്തിരുത്താണ്ടാ ഒന്ന് തിരുമ്പി കുളിച്ചാല്? മൗലവി ചോദിക്കാറുണ്ട്. കുളിക്കാം. ഇജ്ജ നിസ്കരിക്കാറുണ്ടടാ? മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല. ഇജ്ജ നിസ്കരിക്കാറുണ്ടോന്ന്? ചിലപ്പോ. മുഹമ്മദ്, അതെന്തേ ഇജ്ജ പഠിച്ചവനെക്കാട്ടിലും ബല്യാനായോ? നിസ്കരിക്കാം. ഇക്ക് വേണ്ടിയിട്ട് ഇജ്ജ നിസ്കരിക്കണ്ട, അനക്ക് വേണമെന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാ മതി. നിസ്കരിക്കാം മൗലവി. എടാ, പടുപ്പ് കയറി കെട്ടുപോണ്ട കേട്ടാ. മൗലവി ഒരു താക്കീതോടെ കടന്നുപോകും. അന്ന് വൈകുന്നേരം ചുറ്റാനുള്ളൊരു മുണ്ടൊഴികെ മുഹമ്മദിന്റെ എല്ലാ വസ്ത്രങ്ങളും വാങ്ങി മൗലവി കിണറ്റിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടു. ആരും തടുത്തിട്ട് കാര്യമില്ല. ശകാരം കേൾക്കാൻ ഇച്ഛിക്കാത്ത പക്ഷം അപ്പോഴൊന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലത്. മൗലവി തുണി തിരുമ്പുക എന്ന് വെച്ചാൽ ആ വീട്ടിൽ മുഷിഞ്ഞു കിടക്കുന്ന എല്ലാ വസ്ത്രങ്ങളും തിരുമ്പുക എന്നാണ് അർത്ഥം. എന്റേതായാലും മുഹമ്മദിന്റേതായാലും നേതാവിൻ്റെതായാലും ശരി, അങ്ങോട്ട് വാരിക്കൊണ്ടുപോകും. ഈ പഹേരുള്ള

ടുത്ത് പിളേക്ക് വരാത്തത് പഠിച്ചവന്റെ വേണ്ടുകോ കണ്ട എന്ന് ചില അഭിപ്രായ പ്രകടനങ്ങളും കേൾക്കാം. മുഹമ്മദ് മൗലവിയുടെ ഒരു ബന്ധുവാണെന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. ഒരു ദിവസം ഞാൻ അക്കാര്യം മൗലവിയോട് തന്നെ ചോദിച്ചു. നിങ്ങളുടെ ചേലിക്ക് തന്നെ നമ്മുടെ ഒരു കുട്ടി ഇവിടെ തെണ്ടി നടക്കുമ്പോ നമ്മൾ ഇവിടെ പിടിച്ചാക്കി, പക്ഷേങ്കിൽ അമുക്കൻ അപ്പാണിയൊന്നും എടുക്കൂല. എത്രയോ നാഴിക അകലെ ജനിച്ച രണ്ട് ആത്മാക്കളാണ്. മുഹമ്മദിന്റെ ഉമ്മയും ബാബയും ആരാണെന്ന് ഇന്നും മൗലവിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഓൻ നമ്മുടെ ഒരു കുട്ടിയാ. എന്തു പോണിയും മൗലവി ചെയ്യും. ചിലപ്പോൾ കണക്കെഴുത്ത്, ചിലപ്പോൾ കാര്യസ്ഥത, ചിലപ്പോൾ വേദാധ്യാപനം. ജീവിക്കാനുള്ള വക എങ്ങനെയും സമ്പാദിക്കും. മൗലവി ഉണ്ണുമ്പോൾ അത് ലോകം അറിയും. പട്ടിണി കിടക്കുമ്പോൾ താൻ തന്നെ അറിയാതിരിക്കാൻ ശ്രമിക്കും. കുട്ടികളും കുടുംബവും നാട്ടിലാണ്. അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള തുക അയച്ചു കൊടുക്കും. പിന്നെ ഇത്തരത്തിൽ വന്നു കയറുന്ന നമ്മുടെ കുട്ടികളെ ഒക്കെ പുലർത്തും. മാസത്തിലൊരിക്കൽ കുടുംബത്തെ കാണാൻ പോവും. അന്ന് കുറച്ച് വറുത്ത വാഴകയോ ഈത്തപ്പഴമോ നെയ്യലുവയോ വാങ്ങും. അതിൽ നിന്ന് ഒരു ഓഹരി എനിക്കും മുഹമ്മദിനും കിട്ടിയിരുന്നു. രാഷ്ട്രീയ നേതാവിനുള്ള ഓഹരി എടുത്തുവെച്ച് ചീഞ്ഞു നാറിക്കഴിഞ്ഞാൽ വലിച്ചെറിയും. ചിലപ്പോൾ ചീച്ചിൽ തുടങ്ങുമ്പോഴാണ് നേതാവ് വന്നു കയറിയതെങ്കിൽ അല്പമെങ്കിലും അതിൽ നിന്ന് ഭക്ഷിക്കാൻ അയാൾ നിർബന്ധനാണ്. മൗലവിയുള്ളപ്പോൾ ആ വീട്ടിൽ നല്ല അച്ചടക്കമാണ്. എല്ലാവർക്കും പേടിയായിരുന്നു, നേതാവിന് പോലും. ദിവസവും മൗലവി കൊണ്ടുവരുന്ന വർത്തമാന പത്രം ഞങ്ങളെല്ലാം വായിച്ചു കൊള്ളണം. വായിച്ചു എന്നറിയാൻ ചിലപ്പോൾ ചില പരീക്ഷയൊക്കെ നടത്തും. പരീക്ഷ സംബന്ധിച്ചുള്ള ശകാരങ്ങൾ പലപ്പോഴും കിട്ടിയിരുന്നത് മുഹമ്മദിനാണ്. ധാരാളം മനോരാജ്യം വിചാരിക്കാറുള്ള ആ ചെറുപ്പക്കാരൻ പത്രം വായിക്കാൻ ചിലപ്പോൾ മറന്നു പോവും. മൗലവിക്ക് സ്വന്തമായ ചില രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. അതിനോട് പൂർണ്ണമായി യോജിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. യോജിക്കണമെന്ന് മൗലവിക്ക് നിർബന്ധവുമില്ല. പക്ഷെ മൂപ്പർക്ക് അതുണ്ട്. അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊരു മട്ടാണ്. സാമൂഹിക കാര്യങ്ങളിലും വ്യക്തമായ അഭിപ്രായങ്ങളാണ്. മൗലവിയുടെ രണ്ട് പെൺമക്കളുടെയും മേക്കാത് കുത്തിത്തുളച്ചിട്ടില്ല. അതിനെപ്പറ്റി ആരോ ചോദിച്ചപ്പോൾ മൗലവി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇത്തിരി ദിവസം പാടും കഴിഞ്ഞിട്ട് ഓളെ ആശുപത്രിയിലൊന്ന് കൊണ്ടുപോകണം. എന്തിന്? കാത് തന്നെ അങ്ങോട്ട് ചെത്തിച്ചോളാം. ഇത്തിരി വേദനാക്കണം എന്നല്ലേ ഉള്ളൂ. എന്തേ, പിന്നെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. മൗലവിയെ എല്ലാവർക്കും അറിയാം. അങ്ങനെ മനോരാജ്യക്കാരനായ മുഹമ്മദും ഉദ്യോഗസ്ഥനായ ഞാനും. അന്ന് എനിക്ക് 27 ₹12 ശമ്പളമായി കിട്ടും. മൗലവിയും കൂടി കഴിഞ്ഞുകൂടി. അന്ന് രാത്രി 8 മണിയായിരുന്നു. മൗലവി പുറത്തുനിന്ന് വന്നിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ. ഒരു വലിയ വാരസോപ്പുമായിട്ടാണ് വന്നു കയറിയത്. പത്രം മേശപ്പുറത്തേക്ക് എറിഞ്ഞ് ഷർട്ട് ഊരിയിട്ട് അയിൽ കിടന്ന എല്ലാ മുഷിഞ്ഞ തുണിയും വാരിക്കൂട്ടി ഒരു ചുമടുമായി കിണറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ടു. പോകുമ്പോൾ മുഹമ്മദിനോട് തിരിഞ്ഞു നിന്നു ചോദിച്ചു, അട മമ്മദെ, അൻ്റെ ഈ തുണിയൊക്കെ ചിന്തേരിടുന്ന മെഷീനിൽ കൊടുത്താൽ എന്തിരുത്താ? മുഹമ്മദ് ഒന്നും മിണ്ടിയില്ല, ഞാനും മിണ്ടിയില്ല. മൗലവി പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മുഹമ്മദും പരസ്പരം നോക്കി വന്ന് അമർത്തി പിടിച്ചു ചിരിച്ചു. എന്നിട്ട് അന്നത്തെ പത്രത്തിലൂടെ കണ്ണോടിച്ചു. വാർത്തകൾ ഓരോന്നായി വായിച്ചു തീർത്തു. മുഹമ്മദ് നിശബ്ദനായിരുന്ന് കേൾക്കുകയാണ്. ജീവിത പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി വരികയാണ് എന്ന് ഞാൻ മുഹമ്മദിനോട് പറഞ്ഞു. നേരാണ്, ഇനിയുള്ള കാലം എങ്ങനെ കഴിഞ്ഞുകൂടും? കഴിഞ്ഞുകൂടുക തന്നെ എന്ന് മുഹമ്മദും പറഞ്ഞു. എപ്പോ? മുഹമ്മദ് എന്നും ഇങ്ങനെ കഴിയാനാണ് വിചാരിക്കുന്നത്? പിന്നെ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ? നമ്മളെ പഠിച്ചവന് നമ്മുടെ മേലൊരു ഉത്തരവാദിത്വമില്ലേ? ഉണ്ടായിരിക്കാം. എല്ലാം പഠിച്ചവനാ തരുന്നത്, ചോറും പഠിച്ചവൻ തന്നെ. മുഹമ്മദ് ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയപ്പോൾ കിണറ്റിനടുക്കിൽ നിന്ന് ബക്കറ്റ് നിലത്ത് വെക്കുന്ന ശബ്ദം കേട്ടു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മൗലവി മുറിയിലേക്ക് കടന്നു വന്നു. മുഹമ്മദേ, ഇവിടെ ഒന്ന് വാ. മുഹമ്മദ് പിന്നാലെ ചെന്ന് മുറിയുടെ പൂട്ടൊന്നും എടുത്തുകൊണ്ട് വാ. മുഹമ്മദ് എവിടെയൊക്കെയോ തപ്പി തിരിഞ്ഞ് പൂട്ടും താക്കോലും കൊണ്ടുവന്ന് മൗലവിയുടെ കയ്യിൽ കൊടുത്തു. ഇജ മുറിയിലൊന്ന് കടന്നു നിൽക്ക് മുഹമ്മദേ, മൗലവി മൃദുസ്വരത്തിൽ ആജ്ഞാപിച്ചു. മുഹമ്മദ് അതുപോലെ ചെയ്തപ്പോൾ മൗലവി പുറത്തു നിന്ന് വാതിലടച്ചു പൂട്ടി താക്കോൽ അറയിൽ തിരികിയിട്ട് പറഞ്ഞു, ഇജ് അവിടെ കടക്ക്, അനക്ക് പഠിച്ചൻ ചോറ് കൊണ്ട് വന്ന് തരുന്നത് നമ്മളൊന്ന് കാണട്ടെ. അത് അന്ന് എൻ്റെ കണക്കിൽ നമുക്കും പഠിച്ചു.

ഒന്നെന്ന് കാണാലോ. മൗലവി കയ്യിലെ സോപ്പിൻ പത ഉടുത്ത തോർത്തിൽ തുടച്ച് വീണ്ടും കിണറ്റിനടുത്തേക്ക് പോയി. ഞാൻ അമ്പരന്ന് പോയി. എന്തേ ഇപ്പോഴുണ്ടായത്? മുഹമ്മദ് ബന്ധനസ്ഥനായിരിക്കുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജാലകത്തിനുള്ളിലൂടെ ഒന്ന് നോക്കി. പിമ്പിൽ കയ്യും കെട്ടിയ മുഹമ്മദ് മുറിയിൽ അങ്ങും ഇങ്ങും നടക്കുകയാണ്. മൗലവിക്ക് ഒരു കുലുക്കവുമില്ല. അങ്ങ് ഓരോ ശീല തിരുമ്പിക്കൊണ്ടുവന്ന് ആറാനിടും. വീണ്ടും കിണറ്റിനടുത്തേക്ക് പോകും. അങ്ങനെ തിരുമ്പലും കുളിയും കഴിഞ്ഞു വന്ന് ഈറം മാറ്റി മൗലവി ജാലകത്തിനടുത്ത് ചെന്ന് വിളിച്ച്, മമ്മദേ, ഓ, ചോറ് കിട്ടിയോ? ശബ്ദം. കിട്ടിയോ? വെറുംചോറോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താണ്? മുഹമ്മദ് മിണ്ടുന്നില്ല. കിട്ടിയിട്ടില്ല അല്ലേ? എന്നാ കിട്ടും. പടച്ചോൻ കൊണ്ട് അവിടെ കുത്തിയിരുന്നോ? രണ്ടാം മുണ്ടെടുത്ത് ചുമലിലിട്ട് അങ്ങോട്ട് എന്നെ വിളിച്ചു, ബരീൻ, നമുക്ക് ഹോട്ടലിൽ പോയി ചോറ് ബയിക്കാം. ഞാൻ മൗലവിയെ അനുഗമിച്ചു. എങ്കിലും മുഹമ്മദിനെ പറ്റിയുള്ള ചിന്ത എന്നെ അസ്വസ്ഥനാക്കിയിരുന്നു. അപ്പോ മൗലവി, എന്തേ? മുഹമ്മദ്, ജലക്കാണ്ട പോരെ നായര്, ഓന് പടച്ചോൻ കൊണ്ടുവന്ന് കൊടുക്കും. നിർത്തി പൊരിച്ച കോഴിയും ബിരിയാണിയും പാടെ. നമുക്ക് ഹോട്ടലുകാരൻ തന്നെ തരണം. മോൻ പോരെ. ഞാൻ ആ ആജ്ഞയെ അനുസരിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഊൺ കഴിഞ്ഞപ്പോൾ മൗലവി പറഞ്ഞു, നിങ്ങൾ നടന്നോളേ, നമ്മൾ വരാം. ഞാൻ മടങ്ങിപ്പോന്നു. മുഹമ്മദ് അപ്പോഴും കൈ പിമ്പിൽ കെട്ടി മുറിയിലുല്ലാത്തകയാണ്. മുഹമ്മദേ, കാര്യം വിഷമമായല്ലോ. മൗലവി അപ്പുറത്തുള്ളത് ഞാൻ ഓർത്തില്ല. എന്നാലിത് പറയില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ വഴി? മൂപ്പര് വലിയ വാശിക്കാരനാ. ഇന്ന് ഏതായാലും പട്ടിണി, നാളത്തെ കഥ. എനിക്ക് മുഹമ്മദിന് നേരെ അലിവ് തോന്നി. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? മുഹമ്മദെ വിശക്കുന്നുണ്ടോ? ഇന്ന് എന്നും ഇല്ലാത്തൊരു വിശപ്പ്. ഞാൻ ജനൽക്കുള്ളിൽ കൂടെ വല്ലതും കൊണ്ടുവന്ന് തരട്ടെ? അയ്യോ, ആ മൂപ്പരറിഞ്ഞാൽ. മുഴുവനാക്കുന്നതിന് മുമ്പേ ഉമ്മറത്തു നിന്ന് കാൽപെരുമാറ്റം കേട്ടു. ഞാൻ അകന്നുപോയി. മൗലവി മുറിക്കകത്ത് ചെന്ന് ജനാല വാതിലിനുള്ളിലൂടെ നോക്കി. മമ്മദേ, ഇറച്ചി നല്ല പാദം ഉണ്ടായിരുന്നോ? നിശബ്ദം. ചോറ് കിട്ടിയില്ലേ? എന്താണ്ടാ മിണ്ടാത്ത്? പടച്ചോൻ ചോറ് തന്നോ? ഇല്ല. എന്നിപ്പ തരും? കേറിക്കേണ്ട. മൗലവി പത്രം എടുത്തു നിവർത്തി. ഒരു ചുരുട്ട് വായിച്ചു. പുക വിട്ടുകൊണ്ട് ഒരിടത്ത് പോയി ഇരുന്നു. നാഴികകൾ കടന്നു പോവുകയാണ്. മുഹമ്മദിന്റെ സ്ഥിതി ആലോചിച്ച് എനിക്ക് വലിയ ബേജാറ്. ഞാനാണെങ്കിൽ ഊണ് കഴിച്ചും പോയി. മൗലവിക്കൊരു കുലുക്കവുമില്ല. ഈ മനുഷ്യന്റെ ചിലപ്പോഴത്തെ പ്രവൃത്തി മഹാധിക്കാരമായി പോകുന്നുണ്ട് എന്ന് ഞാൻ ഉള്ളിൽ കരുതി. ഇത്ര വലിയ ശിക്ഷയ്ക്ക് വിധിക്കാൻ തക്കവണ്ണം ഇവിടെ എന്തേ ഉണ്ടായത്? മൗലവി പത്രത്തിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ഞാനും കുത്തിച്ചാരിയിരിക്കുകയാണ്. അതിനിടയിൽ മുഹമ്മദ് എന്നെ വിളിച്ചു. എന്തേ? തിരുവെള്ളം കുടിക്കാൻ. ഞാൻ മൗലവിയുടെ മുഖത്തേക്ക് നോക്കി. പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ മൗലവി ചോദിച്ചു, എന്തിരുത്താ പോവാൻ പറയണത്? വെള്ളം കുടിക്കണമെന്ന്. അപ്പൊ പടച്ചും ബിരിയാണിയും പൊരിച്ച കോഴിയും കൊണ്ടെന്നപ്പോ വെള്ളം കൊണ്ടെന്നില്ലേ? എനിക്ക് ദാഹിക്കുന്നു. മുഹമ്മദ് വരുന്നത് വരട്ടെ എന്ന മട്ടിൽ വിളിച്ചു പറഞ്ഞു. എടാ, പടച്ചോന്റെ കയ്യിൽ നിന്ന് ചക്കാത്ത് കിട്ടുന്നത് എന്നും വെച്ച് ഉമ്മിണി തിന്നൂടരുത് കേട്ടോ. ആട്ടെ, ഇനി വെള്ളം കൊണ്ടുവന്ന് തരാൻ പറ. ഇത് പറഞ്ഞ് മൗലവി പത്രത്തിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചു. വാസ്തവത്തിൽ നടുവിൽ നിൽക്കുന്ന എന്റെ സ്ഥിതി കുഴപ്പത്തിലായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് തവണ മൗലവിയുടെ അടുത്ത് ചെന്ന് അപേക്ഷിച്ചു. ഒരു കുലുക്കവുമില്ല. നിങ്ങൾ പോയി കിടന്നു ഉറങ്ങിക്കാളി എന്നാണ് പറയുന്നത്. വലിയ കുഴപ്പമായല്ലോ. ഒടുവിൽ മുഹമ്മദ് ഒരു നിലവിളി. മൗലവി, ഞാൻ ഇപ്പൊ ചാവും, തൊണ്ട പൊട്ടി ചാവും. മൗലവി കണ്ണടയെടുത്ത് മേശമേൽ വെച്ചു. പതുക്കെ ചെന്ന് മുറി തുറന്നു. അണ പൊട്ടിയ വെള്ളം പോലെ മുഹമ്മദ് മൗലവിയുടെ മേലേക്ക് പാഞ്ഞു കയറി. നിക്ക് എന്റെ മൗലവി. ഞാനൊരു ഗ്ലാസ് വെള്ളവുമായി പിന്നാലെ ചെന്നു. മൗലവി അത് വാങ്ങിക്കൊടുത്തു. മുഹമ്മദ് വലിച്ചു കുടിച്ചു ഒന്ന് നെടുവേർപ്പിട്ടു. ഓ, പടച്ചോൻ ചോറ് തരുമോ? മൗലവി, ഇല്ല. മുഹമ്മദ് കൈ കാട്ട്. ഇതിന് ബല്ലിച്ച കേടുമുണ്ടോ? ഇല്ല. അപ്പോ ഇജ്ജ് നസീബുള്ളവനാ? ഇതിരിക്കട്ടെ, ഇക്കൈ ആര് തന്നു? പടച്ചോനാണെന്ന് പറയാൻ മുഹമ്മദിന് ധൈര്യമില്ല. ആര് തന്നു? മൗലവി തിരക്കി. അതുണ്ടായി. വെറുക്കനുണ്ടാവോ? എനിക്കറിഞ്ഞുകൂടാ. പടച്ചോൻ തന്ന കൈ അല്ലേ? അതെ. ഈ ദുനിയാവ് ആരുണ്ടാക്കി? പടച്ചോൻ. ശരി, ഈ കൈയോണ്ട് ഈ ദുനിയാവും മേല് പണിയെടുത്താൽ എന്തുണ്ടാവും? എല്ലാം ഉണ്ടാവും. ചോറും. ആ, അപ്പോ പണി കഴിഞ്ഞ്. ഏ

0: എടാ ഹമുക്കേ, പടച്ചോൻ എന്റെ ശിപായിയാണോ? ചോറും കൊണ്ട് വരാ. ഇനി ഈ ചേലിക്ക് വസലത്തം പറയോ? ഇല്ല. എന്നാ ചെല്ല്, അതാ ആ മുറിയിൽ ചോറുണ്ട്, പോയി തിന്നോ. ഊം ചെല്ല്. മൗലവി വീണ്ടും പത്രത്തിലേക്ക് കണ്ണോടിച്ചു. മുഹമ്മദിന്റെ പിന്നാലെ ഞാനും പോയി. അവിടെ മേശപ്പുറത്ത് ബിരിയാണിയും കോഴിയിറച്ചിയും അടച്ചു വെച്ചിരിക്കുന്നു. അടപ്പ് തുറന്നപ്പോൾ സുഖമുള്ള മണം. മുഹമ്മദ് ബിരിയാണി തിന്നുമ്പോൾ പടച്ചോനാണ് ചോറ് തരുന്നതെന്ന് മൗലവിയോട് പറയാനുള്ള ബുദ്ധി എനിക്കുണ്ടാകാത്തതിൽ ഞാൻ ഹൃദയപൂർവ്വം വ്യസനിച്ചു. ഞാൻ വെറും ചോറാണുണ്ടത്. ബിരിയാണിയുടെ മണം കേട്ടിട്ട് ദിവസം എത്രയായി. മുഹമ്മദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അടിച്ചു വിടുക.
1: വായനാവസന്തത്തിൽ ഇപ്പോൾ കേട്ടത് പടച്ചോന്റെ ചോറ് എന്ന ഉറൂബിന്റെ കഥ. അവതരിപ്പിച്ചത് മുത്തുമ്മ എച്ച്, പിലാപ്പള്ളി, പാലക്കാട്.
2: വായനാവസന്തം, വായനയുടെ വസന്തകാലം. കഥകളുടെ കുസുമതലങ്ങളിൽ അക്ഷര സൗരഭം തേടി വായനയുടെ വാതായനങ്ങളിലൂടെ ഒരു യാത്ര. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള റേഡിയോ മലബാറിന്റെ പ്രക്ഷേപണ പരമ്പര വായന.

വളർവന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു. ആയിരം പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാട് മൃദു കന്യയുടെ ആർദ്രത നടുന്നു. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. ഒരു വസന്തത്തിനു വളർവന്തൽ കെട്ടുവാൻ ഒരു കാൽ നടുന്നു. ആയിരം പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാട് മൃദു കന്യയുടെ ആർദ്രത നടുന്നു. ഒരു തൈ നടുമ്പോൾ ഒരു താൽ നടുന്നു. തളിരായും ഇലയായും ഇതൾ വിരിയും അഴകായും ഇവിട നിറമേളകൾ മിഴികളിൽ നടുന്നു. തളിരാ

ഇൻകുണം വയ്ക്കാൻ ഒരുറിയും നടുന്നു. കിളിമകൾ പെണ്ണിന്റെ തീൻകുടം വയ്ക്കാൻ ഒരുറിയും നടുന്നു. ഒരു തൈ നടുമ്പോൾ

നിന്റെ കൈ നിറയെ മടി നിറയെ മധുരം നടുന്നു, കൊതിയൂറി നിൽക്കുന്ന കുസൃതിക്കുരു നിന്റെ കൈ നിറയെ മടി നിറയെ മധുരം നടുന്നു. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു.

0: ചെങ്കൊടികൾ കാട്ടുവാൻ വീറഴും കയ്യുകൾ നടുന്നു. ഒരു തൈ നടുമ്പോൾ പല തൈ നടുന്നു, ഒരു തൈ നടുമ്പോൾ പല തൈ നടുന്നു, പല തൈ നടുന്നു, പല തണൽ നടുന്നു. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, ഒരു തണൽ നടുന്നു.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് വായനശാല. 9:30 സംഗീതനിശ. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ശ്രീ സുകുമാരൻ എരമം പയ്യന്നൂർ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കാവ്യധാരയിൽ ചേർത്തല സരസ്വതി അമ്മയുടെ സ്ത്രീ എന്ന കവിത കേൾക്കാം. ആലാപനം അശ്വതി വേണുഗോപാൽ, ഉളിയിൽ. തുടർന്ന് ചരിത്രപദം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7 മണിക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയം. ഇതിൽ കാഞ്ഞിലേരിയിലെ KK രാഘവൻ സംസാരിച്ചതിൻ്റെ തുടർഭാഗം കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. ഇതിൽ കാക്കനാടൻ്റെ കാവേരി എന്ന കഥ കേൾക്കാം. അവതരണം ആൻലിയ എൻ സന്തോഷ്, കുറ്റിയാട്ടൂർ. 8 മണിക്ക് സ്മൃതിഗീതങ്ങൾ. 9 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 വായനാ വസന്തം. തുടർന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക്

ഹരിത സമൃദ്ധി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 ചിരിനേരത്തിൽ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9 നാട്ടിലെ പാട്ട്, 10 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ വാലി സൂപ്പർ
2: ഫാസ്റ്റ് എക്സ്പ്രസ് കെ ആർ ടു. ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
6: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
5: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
7: നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ള

0: ാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വവും അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
1: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും ടിബി ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
1: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: ഇപ്പൊ റേഡിയോ മലബാർ ഇപ്പോഴ് മുയ്യത്താണുള്ളത്. കാർഷിക മേഖലയിൽ നിന്ന് ഒരുപാട് പേര് അകന്നു പോകുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് മുയ്യത്തുള്ള കർഷക കൂട്ടായ്മ അവരുടെ പുതുജീവൻ കൃഷിക്ക് നൽകുന്ന രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ കണ്ണൂർ അളവിലുള്ള കർഷകൻ എന്നവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാം.
2: എൻ്റെ പേര് രവീന്ദ്രൻ, കണ്ണൂർ അളവിൽ.
1: കുറേ വർഷമായോ കൃഷി ചെയ്യുന്നത്? എങ്ങനെയാണ്?
2: ഞാൻ ചെറുപ്പകാലത്ത് കുറേ കൃഷി ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. ജോലി സംബന്ധമായിട്ട് കേരളം വിട്ട് പുറത്തു പോയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 10-60-65 വയസ്സ് വരെ കൃഷി ഒന്നും ചെയ്തിട്ടില്ല. ജോലിയൊക്കെ റിട്ടയറായി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ചെറിയ സ്ഥലമേ ഉള്ളൂ, അന്ന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. ഇന്ന് ചെറിയ സ്ഥലത്താണ്. സമയം പോകാനും നല്ല സ്വന്തമായി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഭക്ഷണം കഴിക്കാനും സുഖമായിട്ടുള്ള ഉറക്കിനും ആരോഗ്യം നിലനിർത്താനും വേണ്ടിയിട്ട് ഇന്ന് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ നേരം എന്ന് പറഞ്ഞാൽ രാവിലെയോ വൈകുന്നേരമോ ഉച്ചയ്ക്ക് ശേഷമോ ആയിട്ട് എന്ന് പറഞ്ഞാൽ കൃഷി തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. കരപ്പറമ്പിലാണ് ചെയ്യുന്നത്. ലാഭം പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. സമയം പോവുക, നമുക്ക് നോക്കാം, മനസ്സിന് ഒരു സന്തോഷം.
1: എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്?
2: വാഴയുണ്ട്, തെങ്ങുണ്ട്. തെങ്ങെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല എന്ന് പറഞ്ഞാൽ, പഴയത് തന്നെ പറമ്പിൽ കരപ്പുറമ്പായതുകൊണ്ട് കുറച്ച് പച്ചക്കറിയുണ്ട്, ചില്ലറ മാവുണ്ട്. സമ്മിശ്ര കൃഷി എന്ന് പറയാം എന്ന് പറഞ്ഞാൽ മുളയുണ്ട്. ഇത്രയും തെങ്ങും വാഴയെല്ലാം കവുങ്ങുമെല്ലാം ഉള്ളത് കൊണ്ട് വെളിങ്ങന വെയിലുണ്ടാവില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി അവിടെ അത്ര നന്നായി കിട്ടില്ല. കൂടാതെ ഈ മുളമന്നി എന്ന് പറയുന്ന ഇതിൻ്റെ ശല്യമുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷിയിൽ വലിയ ഇത് കാണിക്കലില്ല.
1: വാഴകൃഷിയാണ് കുറച്ച്.
2: വാഴയും തെങ്ങ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒരു വളം കൊടുക്കേണ്ടതും അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അതിന് വേറെ ഒന്നും എന്ന് പറഞ്ഞാൽ പ്രയത്നമൊന്നും ആവശ്യമൊന്നുമില്ല. വാഴ
1: അത്യാവശ്യം ആവശ്യത്തിന് സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറി.
2: ചെറിയ കുടുംബമാണ്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഇത് അവിടെ ഉണ്ടാക്കും.
1: ഏത് മേഖലയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്?
2: ഞാൻ ബോംബെയിലെ നേവലിൽ സിവിൽ ആൻഡ് മെക്കാനിക് ആയിട്ട് ജോലി ചെയ്തതാണ്.
1: കുടുംബം ആരൊക്കെയാണ്? ഫാമിലി?
2: ഫാമിലി ഭാര്യ, 2 ആൺമക്കളാണ്. മൂത്ത മകൻ ബോംബെയിൽ കമ്പ്യൂട്ടർ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മൂത്ത മകൻ ഇവിടെ കോഴിക്കോട് REC എന്ന് പഠിച്ചതാണ്. ഇളയ മകൻ പാലക്കാട് NSS നിന്ന് മെക്കാനിക്കൽ എൻജിനീയറായിട്ട് ഇപ്പം ദുബായിൽ ജോലി എടുക്കുന്നുണ്ട്. രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് അച്ഛനായി
1: കൊച്ചുമക്കളുണ്ട്. അപ്പോൾ സന്തോഷകരമായിട്ട് പോകുന്നു. ഇനിയും സ്വന്തം ആവശ്യത്തിനെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ശരീരം അല്ലേ, ശുദ്ധമായ പച്ചക്കറി കഴിച്ച് ഇനിയും ഒരുപാട് കാലം ഇത്
2: ഒരുപാട് കാലം ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ്.
1: ആരോഗ്യമുള്ള
2: വരെ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്.
1: ഇപ്പം എല്ലാവരും നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടു, പുതിയ തലമുറയൊന്നും കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം? കാരണം താങ്കൾ 82 വയസ്സുള്ളൊരു അല്ലേ.
2: എൻ്റെ അനുഭവം വെച്ചിട്ട് കൃഷിപ്പണിയിൽ ഇറങ്ങിയാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയുള്ള ഡ്രസ്സ് ഇടാനോ ഒരു ഇതൊന്നും പറ്റില്ല. അപ്പോൾ പുതിയ തലമുറ കൂടുതൽ, അത് എൻ്റെ എല്ലാം ചെറുപ്പപ്രായത്തിൽ ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ച കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ ആഡംബരങ്ങളോടും. പിന്നെ രണ്ടാമത് കൃഷി ഒരു ചെറിയ തോതിലെല്ലാം ചെയ്യുന്നതാണെങ്കിൽ ഒരു വലിയൊരു വരുമാനം പ്രതീക്ഷിച്ച് കിട്ടില്ല. ഇന്നത്തെ പുതിയ തലമുറക്ക് എന്ന് പറഞ്ഞാൽ അവരെ പഠിച്ച ജോലി പ്രകാരം എന്ന് പറഞ്ഞാൽ മോശമില്ലാത്ത ഒരു സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. കൃഷിയിൽ അത് പറ്റില്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട്.
1: ഇൻട്രസ്റ്റ് ഉള്ളവർ കടന്നു വരിക അല്ലേ.
2: ആ എൻ്റെ മക്കൾ വരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ നോക്കുവാന്നല്ലാണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള ചോദ്യങ്ങളോ ആണെന്ന് പറഞ്ഞാൽ കൂടെ ഒന്ന് സഹായിക്കാൻ നിൽക്കുവോ? അതിന് അവർക്ക് സമയമില്ല, അവർ അതൊന്നും ശീലിച്ചിട്ടുമില്ല. നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ പഴയ തലമുറയിൽ നിന്ന് പറഞ്ഞാൽ അച്ഛൻ കാരണന്മാർ ഇഷ്ടംപോലെ സ്ഥലമുള്ള കൂട്ടറായതുകൊണ്ട് അത് കണ്ട് അതിൻ്റെ കൂടെ വളർന്നവരാണ്.
1: ഒരുപാട് സന്തോഷം ഇത്രയും സമയം നമ്മളെ ശ്രോതാക്കളോട് വിശേഷങ്ങളെ പങ്കുവച്ചാൽ.

മൊയ്യം വയലിൽ നിന്നും നമ്മോട് വിശേഷങ്ങൾ പങ്കുവച്ച രവീന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ വീട്ടാവശ്യത്തിനുള്ള വിളകളെല്ലാം വീട്ടുവളപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അതായത് ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും വീട്ടുവളപ്പിൽ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ കൃഷിയിടം സജ്ജമാക്കുമ്പോഴും വിളകൾ തിരഞ്ഞെടുക്കുമ്പോഴും അല്പം കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടേ? തീർച്ചയായും വേണം. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങൾ ചെറുതല്ല. വെള്ളവും വെളിച്ചവും ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. പൊതുവെ പണ്ടുള്ളവരെല്ലാം പറയുന്നത് വീടിന്റെ തെക്ക് ഭാഗത്ത് കൂടുതൽ വെയിൽ ലഭ്യമാകുന്ന സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചാൽ മികച്ച വിളവ് ലഭ്യമാകുമെന്നാണ്. എന്നാൽ നനസൗകര്യം നോക്കുകയാണെങ്കിൽ കിണറിനോടടുത്താണ് ഏറ്റവും നല്ലത്. തണലത്ത് വളരുന്ന ഇഞ്ചി, മഞ്ഞള്, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ് തുടങ്ങിയ ഇനങ്ങളെല്ലാം മറ്റുള്ള വിളകളുടെ ഇടയിലായി കൃഷി ചെയ്യുന്നതാണ് നല്ലത്. വീട്ടിലേക്ക് പ്രധാനമായും ആവശ്യമായി വരുന്ന മുളക്, തക്കാളി, കറിവേപ്പില തുടങ്ങിയ ഇനങ്ങൾ നിർബന്ധമായും പച്ചക്കറി തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ദീർഘകാല വിളവ് തരുന്ന ഇനങ്ങളാണെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ പ്രത്യേകം സ്ഥലം കണ്ടെത്തി ചെയ്യുന്നതാണ് നല്ലത്. മുരിങ്ങ, പപ്പായ, നാരകം ഇങ്ങനെയുള്ള വിളകളെല്ലാം തോട്ടത്തിന്റെ അരികിലായി നടുന്നതാണ് ഗുണകരം. പിന്നെ ഗ്രോ ബാഗിലാണ് കൃഷിയെങ്കിൽ ഒരു ചെടി നട്ട് അതേ വിള തന്നെ അടുത്ത തവണയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ പാടില്ല. ഇത്തവണ മണ്ണിൽ തക്കാളി, മുളക്, വഴുതന എന്നിവ കൃഷി ചെയ്തെങ്കിൽ അതേ സ്ഥലത്ത് അടുത്ത തവണ ചീര, പയറ്, വെള്ളരി പോലുള്ളവ കൃഷി ചെയ്യുന്നതാണ് നല്ലത്. ഏത് വിള ചെയ്താലും നിശ്ചിത അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് രോഗസാധ്യത പെട്ടെന്ന് വ്യാപിക്കാനിടയുണ്ട്. ഇതൊഴിവാക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിള തന്നെ പിന്നെയും പിന്നെയും ഒരേ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ ഇത് ഉൽപാദനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കും. അടുക്കളത്തോട്ടം സജീവമാകുമ്പോൾ ഓർത്തുവെക്കേണ്ട കാര്യമാണിത്. മണ്ണിന്റെ PH നോക്കിയ ശേഷം കൃഷി ചെയ്യുന്നതാണ് നല്ലത്. ഇതിന് കൃഷി ഓഫീസറുടെ വിദഗ്ധ ഉപദേശം തേടാം. അടുക്കളത്തോട്ടം ഒരുക്കുമ്പോൾ പച്ചക്കറി കൊണ്ട് തന്നെ ഒരു വേലി കിട്ടുന്നത് നന്നാവും. ഇതിനുവേണ്ടി ഏവരും ആശ്രയിക്കുന്നത് മധുരച്ചീര എന്ന കൃഷിയാണ്. ഒരടി നീളത്തിലുള്ള ഇടത്തരം മൂപ്പെത്തിയ കമ്പുകള് 30 സെന്റിമീറ്റർ അകലത്തിൽ നട്ടാൽ അവ വളർന്ന് നല്ല വേലിയായി മാറും. അമര, ചതുരപ്പയറ്, കോവൽ, നിത്യവഴുതന തുടങ്ങിയ പടർന്നു കയറുന്ന വിളകൾ വേലിയിൽ പടർത്തുന്നത് പച്ചക്കറിത്തോട്ടം കൂടുതൽ ഭംഗിയുള്ളതാകാൻ സഹായിക്കും. പിന്നെ വീട്ടുവളപ്പിലെ കൃഷിയായതുകൊണ്ട് തന്നെ ജൈവവളങ്ങളായ ചാണകം, കോഴിവളം, ആട്ടിൻ കാഷ്ടം, കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഉണക്കിപ്പൊടിച്ച ചാണകം 100 കിലോഗ്രാം എന്ന കണക്കിൽ മണ്ണുമായി ചേർത്തിളക്കണം. വീട്ടുവളപ്പിലെ ഒരതിർത്തിയിൽ ശീമക്കുന്ന നട്ടാൽ ആവശ്യത്തിന് പച്ചില വളവും ലഭിക്കും. അടുക്കള വേസ്റ്റ്, അതായത് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ പുറന്തൊലിയും അതിൽ നിന്നും ആവശ്യമില്ലാതെ ചിത്തുമാറ്റുന്ന ഭാഗങ്ങളുമെല്ലാം ചേർത്ത് വെച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് 4 ദിവസം പുളിപ്പിച്ച് കഞ്ഞിവെള്ളത്തിന്റെ അളവിന് ഇരട്ടി വെള്ളമൊഴിച്ച് ചെടികളിൽ തളിച്ചു കൊടുക്കുന്നതും മണ്ണിലൊഴിച്ചു കൊടുക്കുന്നതും മികച്ച വിളവിന് സഹായിക്കും. മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെടികൾക്കിടയിൽ ഉണങ്ങിയ പുല്ലോ വൈക്കോലോ

വിളകൾക്ക് ദോഷകരമായി ബാധിക്കില്ല. കീടങ്ങൾ വരാതെ നോക്കുന്നതാണ് പച്ചക്കറി കൃഷിയിൽ പരമപ്രധാനം. അതുകൊണ്ട് ഈ പറഞ്ഞ ജൈവകീടനാശിനികളെല്ലാം ആഴ്ചയിലൊരിക്കൽ ഇടവിട്ടുപയോഗിക്കാം. കീടനിയന്ത്രണവും വളപ്രയോഗവും സമയാസമയങ്ങളിൽ നടത്തിയാൽ മികച്ച വിളവ് അടുക്കളത്തോട്ടത്തിൽ നിന്നൊരുക്കാം. ഇതുപോലെ തന്നെ ചില വിളകളിൽ നിന്നും നല്ല വിളവ് ലഭിക്കാൻ നമ്മുടെ കർഷകർ ചെറിയ ചെറിയ പൊടിക്കൈകളും ഉപയോഗിക്കാറുണ്ട്. ചേമ്പിന്റെ കാര്യത്തിലാണെങ്കിൽ ചേമ്പ് മുളച്ച് ഒരാഴ്ച കഴിയുന്നതോടെ ചുറ്റും ചാണകക്കുഴമ്പ് പരത്തി ചാരവുമിട്ട് ചവറടുക്കിയാൽ വൃശ്ചികത്തിൽ ധാരാളം കിഴങ്ങ് പറിക്കാൻ കഴിയുമത്രേ. മത്തൻ, കുമ്പളം പോലുള്ളവ ഉടനെ ഉപയോഗിക്കാനാണെങ്കിൽ ഇളം പ്രായത്തിൽ പറിച്ചെടുക്കണം. കുറച്ചുകാലം സൂക്ഷിക്കാനാണെങ്കിൽ നല്ലതുപോലെ വിളഞ്ഞ ശേഷം മാത്രമേ പറിക്കാവൂ. വേനൽ കൃഷിക്ക് മത്തൻ നട്ട് കൊടി നീളും വരെ പേരിനെ നനയ്ക്കാവൂ. കൊടി നീട്ടിക്കഴിഞ്ഞാൽ തടത്തിൽ ധാരാളം വളമിട്ട് നന്നായി നനച്ചാൽ പടർന്ന് ധാരാളം പെൺപൂക്കൾ ഉണ്ടാകും. പയറ് പൂവിടുന്നതിനു മുൻപ് ശിഖരങ്ങളുടെ തലപ്പത്തുള്ള ഒരില നിവർത്തി തൊട്ടു താഴെയുള്ള രണ്ടെണ്ണം നുള്ളിക്കളയണം. ഇതുമൂലം കായ്പിടുത്തം കൂടും. പയറില കറി വയ്ക്കാനും കഴിയുന്നതാണ്. വെള്ളരിവർഗ വിളകളുടെ ആൺപൂക്കൾ രാവിലെ പറിച്ചെടുത്ത് പെൺപൂക്കളിൽ പരാഗം വീഴ്ത്തക്ക വിധത്തിൽ കുടയുക. കായ്പിടുത്തത്തിന് ഇതേറെ സഹായകമാണ്. വെള്ളരിയുടെ പരാഗം മത്തനിൽ വീണാൽ ആകൃതി, നിറം എന്നിവയിൽ സങ്കര സ്വഭാവമുള്ള കായകളുണ്ടാകും. വിത്തിനുള്ള വെണ്ടക്കായ ഉണങ്ങുന്നതോടെ ചെടിയിൽ തന്നെ അത് പൊട്ടിച്ചിതറാതിരിക്കാൻ നൂലുകൊണ്ട് ചുറ്റിയിടുന്നത് നല്ലതാണ്. ക്യാബേജ് കൂടുതൽ വിടർന്ന് പെട്ടെന്ന് നശിച്ചുപോകാതിരിക്കാൻ മുകളിൽ ഇലകൾ കൂട്ടിക്കെട്ടി നിർത്തിയാൽ മതി. മത്തൻ, ചുരയ്ക്ക ഇവ കൃഷി ചെയ്യുമ്പോൾ ആവശ്യത്തിന് വെള്ളമില്ലാതെ വന്നാൽ കായ് വിരിഞ്ഞ് കഴിയുമ്പോൾ കായ്ഞ്ഞെട്ടിന് താഴെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുന്നത് നല്ലതാണ്. തുടർന്ന് വീതി കുറഞ്ഞ ഒരു തുണിനാടയെടുത്ത് ഒരറ്റം വെള്ളത്തിൽ മുക്കിയിടുക. കായ്ഞ്ഞെട്ടിന്റെ നടുവിലൂടെ ചെറുതായി കീറി തുണിനാടയുടെ മറ്റേ അറ്റം അതിലൂടെ കടത്തിയിടണം. ഇത് ഒരു വിളക്ക് തിരി പോലെ പ്രവർത്തിച്ച് കായ്കൾക്കാവശ്യമുള്ള വെള്ളം എത്തിച്ചുകൊടുക്കും. തേങ്ങാവെള്ളത്തിൽ പശുവിൻ പാൽ കലർത്തി തളിച്ചാൽ മുളകിലെ പൂവും കായും പൊഴിയുന്നത് ഒഴിവായി കിട്ടും. പച്ചക്കറികളിൽ തണ്ടുതുരപ്പന്റെ ഉപദ്രവമുണ്ടെങ്കിൽ സോപ്പ് വെള്ളത്തിൽ മീനെണ്ണ കലർത്തി തളിച്ചാൽ മതി. പച്ചക്കറി കൃഷി ചെയ്ത പാടത്ത് അടുത്ത കൃഷി നെല്ലാകുന്ന പക്ഷം വിളവ് കൂടുതലായിരിക്കും. തക്കാളി, മുളക്, വഴുതന എന്നിവയുടെ കായ്കൾ പൂർണമായും പഴുത്തതിനു ശേഷമേ വിത്തിനായി വിളവെടുക്കാവൂ. പീച്ചിൽ, ചുരയ്ക്ക എന്നിവയുടെ കായ്കൾ നന്നായി ഉണക്കി വിത്ത് കായ്ക്കുള്ളിൽ കിലുങ്ങാൻ തുടങ്ങുമ്പോൾ വിത്തിനായി വിളവെടുക്കാം. ഏറ്റവും അവസാനമുണ്ടാകുന്ന കായ്കൾ ഒരിക്കലും വിത്തിനെടുക്കരുത്. അവ തികച്ചും ഉൽപാദനക്ഷമത കാണിക്കുകയില്ല. വെള്ളരി, മത്തൻ, ചുരങ്ങ, പീച്ചിൽ എന്നിവയുടെ വിളഞ്ഞ കായ്കൾ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. കൃഷി ഇറക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് കായ് മുറിച്ച് വിത്തെടുത്ത് തണലിൽ ഉണക്കി ഉപയോഗിക്കാം. പാവൽ, പടവലം, കുമ്പളം, വെള്ളരി, മത്തൻ ഇവയുടെ പഴുത്ത കായ്കൾ മുറിച്ച് വിത്തടങ്ങിയ മാംസള ഭാഗം മാറ്റി പാത്രത്തിലാക്കി ഒരു രാത്രി പുളിക്കാൻ വയ്ക്കുക. പുളിച്ച് പതഞ്ഞ ദ്രാവകം പിറ്റേന്ന് നന്നായി കലക്കി വെള്ളത്തിൽ കഴുകി അടിയിലടിഞ്ഞ വിത്ത് ശേഖരിച്ച് ഉണക്കണം. കൂടുതൽ വിത്ത് വേണ്ടി വരുമ്പോൾ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ചെയ്യാവുന്ന വിളകളാണ് ചീര, വെണ്ട, പയറ്, മണിപ്പയർ, വഴുതന, തക്കാളി, പാവൽ, കുമ്പളം, വെള്ളരി തുടങ്ങിയവയെല്ലാം. ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഇത്തിരി വിപുലീകരിച്ചുകൊണ്ട് വീട്ടുവളപ്പിലെ കൃഷിയെ നമുക്ക് സാമ്പത്തികമായും ഉപയോഗപ്പെടുത്താവുന്നതാണ്. മരങ്ങൾ ഉൾപ്പെടെ വിവിധയിനം വിളകളുടെ കൃഷിയും കാലി വളർത്തൽ, കോഴി വളർത്തൽ, മത്സ്യകൃഷി എന്നിവയും കർഷകന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുതകുമാറ് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായുള്ളൊരു ഉൽപാദന വ്യവസ്ഥയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. വിളകളുടെ വൈവിധ്യവും കൃഷിരീതിയും കാരണം വർഷം മുഴുവൻ കർഷകന് ആദായം ലഭിക്കുമെന്നത് ഈ രീതിയുടെ ഒരു മുഖ്യ സവിശേഷതയാണ്. കേരളത്തിലെ ഭൂരിഭാഗം കൃഷിയിടങ്ങളും ഈ രീതിയിലുള്ള കൃഷിയാണ് ചെയ്തു വരുന്നത്. പ്രധാനമായും തെങ്ങടിസ്ഥാനമായുള്ള കൃഷിയാണ് ഇതിൽ മുഖ്യമായത്. മണ്ണ്, ജലം, സൂര്യപ്രകാശം എന്നിവയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് ഈ കൃഷിരീതി മൂലം നമുക്ക് കഴിയും. തെങ്ങിൻ തോട്ടങ്ങളിൽ കുരുമുളക് പോലുള്ള സുഗന്ധവിളകൾ, വാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കൈതച്ചക്ക, തീറ്റപ്പുല്ല് എന്നിങ്ങനെ വിവിധ ഉയരത്തിൽ വളരുന്ന ചെടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുനില കൃഷി കർഷകന് കൂടുതൽ ആദായത്തിലേക്ക് എത്തിക്കും. സാമ്പത്തിക ആദായം നൽകുന്ന വൻകിട കൃഷിയല്ലെങ്കിലും അവനവന് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ഏതൊരു വ്യക്തിയും ശ്രമിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം കർഷകരുടെ വിശേഷങ്ങൾ അടുത്ത ദിവസം ഹരിത

0: സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തി.

0: എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000-ത്തോളം വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक इन 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത രണ്ട് ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
0: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 ഗോളുകൾക്ക് നോർവെ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. February 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: രാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച സംസാരിക്കാതിരുന്നാ മതി. നടന്ന
0: ഈ ലോകം തന്നെ നിന്നു
2: ഒന്ന് നിന്നെ ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയോ മാഷേ?
1: അവനോട് ചോദിക്ക്.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന് പോവാം
2: റാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ഓളം ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.

0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരുണ, കരുണോ,
1: ആരാന്ന്? ആരേനോ?
0: അല്ല മോനെ, ഇത് ഞാനാന്ന്, ആമിൻത്യാന്ന്.
1: ഓ, ആമിൻത്യനോ? എന്തെന്നാണ് ആമിൻത്യ നേരത്ത്?
0: ഏത് നേരാന്നാ നീ വിചാരിക്കുന്നേ? സമയത്രിയായി, ഉച്ച കെണീറ്റ് വരും ചേറ്റ്. നീടെ ഇന്നലെ ഏടിങ് പോയി നീനുവാ. അല്ലപ്പാ, ഉത്സവത്തിന്റെ സീസൺ എല്ലാം കഴിഞ്ഞ്, പിന്നെ നീ എന്ന് ഇത്ര അന്ന് ഇങ്ങനെ കടന്നുറങ്ങിനി?
1: ഇപ്പല്ലേ എന്റെ ആമിനത്തെ ഉത്സവോ?
0: ഏടിയ മോനെ, ഞാൻ അറിഞ്ഞിട്ടില്ലട്ടാ. ഏടി ഉത്സവോ? മട്ടന്നൂര കഴിഞ്ഞ്, എല്ലായിടത്തും കഴിഞ്ഞല്ലോ. ഇനി ഏടി ഉത്സവോ എല്ലായിടെയും കഴിഞ്ഞ്. എന്റെ അറിവില് പുതുതായിട്ട് ഏടിയും തുടങ്ങിയിട്ടുണ്ടോ ഉത്സവോ?
1: എന്റെ ആമിനത്ത, ഇങ്ങക്ക് ഉത്സവം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ല?
0: ഇല്ല,
1: നാടൊട്ടും ഉത്സവം ആഘോഷിക്കലല്ലേ.
0: ഓ, മനസ്സിലായി. ഇപ്പൊ എല്ലേടി എല്ലാരും വലിയ കൊട്ടിയെടുത്ത് പായുന്ന കാണുന്നുണ്ട്. എന്തല്ലോ സീസണാന്ന്, പിന്നെ പകുതി വിലക്ക് പകുതി സാധനങ്ങൾ കിട്ടും എന്നെ പറഞ്ഞ് പായുന്നാണ്. അതാണ് ഉത്സവം എന്ന് നീ പറയുന്നേ?
1: കൊട്ടയാ?
0: ആടന്ന് തെരുവടാ ഒരു കൊട്ട, എന്നിട്ട് അതിലിങ്ങനെ വാരി നിറച്ചോളുവാ. പകുതി വിലയെ വേണ്ടും പോലും.
1: ഇതൊന്നും
0: പിന്നെന്നാ,
1: നിങ്ങൾ റോഡ് മുന്നോട്ട് നടക്കലൊന്നുമില്ലേ? ആ റോഡ് മുന്നോട്ട് വരുമ്പോ കാണുന്നില്ല, എന്താ വലിയ വലിയ ബോർഡെല്ലാം അങ്ങനെ വെച്ചിട്ട് കാണുന്നില്ലേ നിങ്ങള്? ഉത്സവത്തിന്റെ ബോർഡ്?
0: ഉത്സവത്തിന്റെ ബോർഡ്?
1: പിന്നെ
0: വലിയ വലിയ പിന്നെ ബോർഡ് വെച്ചിട്ടാണ്. കുപ്പായം ഇടാത്ത കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിന്നിട്ടും പിന്നെ ബോൾ അടിക്കുന്നതിന്റെയോ അതെല്ലാം ഞാൻ കണ്ടിട്ടല്ലോ. അതിലേടി ഉത്സവം ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ.
1: ആമിൻത, ഇതന്നെയാണ് ഉത്സവം.
0: അതെയാ?
1: പിന്നെ ഫുട്ബോൾ ഉത്സവല്ലേ?
0: ഓ, അതാ.
1: ആ,
0: ഇനാണോ ഉത്സവം എന്ന് പറയുന്നേ?
1: ഇതൊന്നും നിങ്ങക്ക് അറിയാൻ, ഇതിന്റെ രസം പിടിച്ചാലില്ലേ ഇങ്ങളിങ്ങനെ ഇരുന്ന് കണ്ടുപോകും.
0: അതല്ലേ നീ ഇങ്ങനെ ആവിയിട്ടോണ്ടിരിക്കുന്ന. ഓ, നട്ടപ്പാതര കേക്കുമല്ല ഉത്സവം തുടങ്ങിയിട്ടുണ്ടാവുക.
1: എന്റെ ആമിൻത, ഞാൻ മാത്രമൊന്നുമല്ല, ഈ ലോകത്തിന്റെ മുക്കാഭാഗത്തുള്ള ആൾക്കാരും ഇപ്പൊ ഈ ഉത്സവം കാണലാന്ന്.
0: നട്ടപ്പാതര ഉറക്കു എന്നിട്ട് വെറുതെ ഇത് കണ്ടിട്ട് ഒരു ബോളിന്റെ പുറകെ 10-15 ആൾക്കാരിങ്ങനെ ഓടുന്നത് കണ്ടിട്ട് രസിക്കുക, പണിക്കുവരെ പോകാണ്ട് വീട്ടിലിരിക്കുക. ഇതാന്ന് ഉത്സവം നിങ്ങളെ?
1: അല്ല ആമിൻത, ഇവരെന്തിനാ ഈ രാത്രി കളിക്കാൻ നിൽക്കുന്നത്? കുറച്ച് പകലാറ്റം കളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉറക്കേണ്ട ആവശ്യമുണ്ടേനാ? പണിക്ക് പോകാണ്ട് സുഖമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നൂടെ?
0: വെറുതെ അല്ല അവര് രാത്രി ആക്കിയിട്ടുണ്ടാവുക. പണിക്ക് വേണ്ടിട്ട് തന്നെ ഇരിക്കും. നിങ്ങളെല്ലാം വെറും മടിയന്മാറാന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അല്ലാണ്ട് അങ്ങനെ തന്നെ വേണം, നിങ്ങളെല്ലാം ഉറക്കോ ഒഴിഞ്ഞ് കളിയും കണ്ടിട്ട് പണിക്ക് പോകണം.
1: ആന്നല്ല എന്റെ ആമിൻത.
0: പിന്നെന്നാ?
1: അനക്കൂന്ന് ആമിൻത, ഈ പകലാകുമ്പോ കുട്ടിയൊക്കെ സ്കൂളിൽ പോണ്ടേ?
0: കുട്ടികളും കാണുന്നുണ്ടായത്.
1: പിന്നെ അനക്ക് തോന്നുന്നു അവര് കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്ന് നട്ടപ്പാതിരൊക്കെ ആക്കിയിട്ടുണ്ടാവുക.
0: അതൊന്നും അല്ല കരുണ, എനിക്കതിന്റെ എക്കുമത്ത് അറിയാത്തോണ്ടല്ലേ നീ പറയുന്നേ. ഇത് വലിയ വലിയ മൈതാനത്ത് കളിക്കുന്ന ഒരു പരിപാടിയാണ്.
1: അതെ,
0: പകല് വലിയ ചൂടായിരിക്കൂലേ.
1: പിന്നെ
0: അതുകൊണ്ടാന്ന് രാത്രിയാക്കിനി. രാത്രി അധികം വലിയ ചൂടും ഉണ്ടാവില്ല, വേർപ്പും ഉണ്ടാവില്ല. ഓടുമ്പോ ഓടുമ്പോ അങ്ങനെ ഒരു കാറ്റിന് അങ്ങനെ വരുന്നേരിക്കും, അതാന്ന് എനക്ക് തോന്നുന്നു.
1: അങ്ങനെ ആയിരിക്കുവാ.
0: പിന്നല്ലാണ്ട് പകലിന് നല്ല എന്നാ പറയണേ, സൂര്യനെ ഉച്ചയിൽ ഉദിച്ചാലുള്ള അവസ്ഥ എന്നാ? എല്ലാവർക്കും തലവേദന എടുക്കൂലേ.
1: പക്ഷെ ആടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ട് കാണുന്നില്ലല്ലോ.
0: ലൈറ്റ് എല്ലാം ഉണ്ടല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. മേലെ വലിയ ലൈറ്റുണ്ട് കരണ. ഞാൻ പിള്ളന്മാര് വെച്ച് കാണുമ്പോ ഞാനൊരു കെത്തി വെക്കും, ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പറയും, എല്ലാ പിള്ളേരെ ഇങ്ങക്കെല്ലാം പോയി കിടക്കറ, ഒച്ചയോ പോട്ടന്റെ കരണ. ഞാൻ നല്ല ഉറക്ക് പിടിച്ച് വരുമ്പേരിക്കു ഈടെയുള്ള കൊറേ എണ്ണം കൂക്കായ, അതാ നിനക്ക് സഹിച്ചുകൂടാത്തെ. ആപ്പാട് കയ്യടിയായി കൂക്കായ, അപ്പഴക്കാന്റെ നെഞ്ചത്തുനിന്ന് ഒരു പടപടാ പടുപ്പല്ല കിടന്നുറങ്ങുന്ന എന്റെ ആടെ വന്നിട്ട് ലൈറ്റ് കൂക്കുന്നു. അതാ കരണ ഞാൻ പറഞ്ഞ വേറും അടിയും പിടിയുള്ള കളി. ഇതാ നീ ഇപ്പം പറഞ്ഞില്ല ഗോൾ അടിക്കുന്നു, എന്തിനാ അടിക്കുക? ഞാൻ പോന്ന് മര്യാദക്ക് നിന്നാ പോരെ, ഈ അടിക്കാൻ നീറ്റുകൾ കൂക്കുന്നെന്ന്. ദേവി എതിട്ട് കരണ, നീ കളിക്കാനേ പോറേ മോനെ, കളിച്ചാല് നീ ഗോൾ അടിക്കേ ചേറ്.
1: അതൊന്നാമിന്നെ പറയുന്നു.
0: ഒരാള് ഗോൾ അടിച്ചിട്ട് നീ കണ്ടിട്ടില്ലേ, ഒരുത്തന്റെ മേത്തല്ലേ ഒരു 5-10 തെങ്ങ് കയറുന്ന പോലെ കയറുന്നു. ഓന്റെ അവസ്ഥ എന്തായിരിക്കും? ഓന്റെ പടലയിൽ ഉളുക്കിപ്പോയിട്ടുണ്ടാവൂലേ. നീ ഗോൾ അടിച്ചാൽ ഇന്റെ മേക്കല എല്ലാണ്ട് മാഞ്ഞു കയറുവാ. അതുകൊണ്ട് ദേവി എതിട്ട് കരണ, നീ ഗോൾ അടിക്കണ്ടേ, നീ മാറിയിരുന്നു. നീ ഇങ്ങനെ ബോളിന്റെ വയ്യെ തന്നെ ഓടിക്കോ, പക്ഷെ ഗോൾ അടിക്കാൻ നിക്കണ്ട.
1: ആമിൻത, ഇത് ഗോൾ അടിച്ചാലേ ഈ കളി ജയിക്കൂ.
0: നീ അടിക്കണ്ടേ, ഏതോനം കടിച്ചോട്ടെ എന്ന്. എല്ലാം ഇന്റെ മേക്ക് പാഞ്ഞു കയറൂലേ 10-15.
1: ആമിൻത, ആവേശത്തിൽ അങ്ങനെ എല്ലാം ഉണ്ടാവും, അത് ഭയങ്കര രസാണ്.
0: എന്ത് രസോ, എന്ത് ഗുണാന്ന് ഇതല്ലേ ഞാൻ പറയണ്ടേ. എടോ, ഇതൊന്നും ഒരു കളിയല്ല. നീ എന്നാ പറയുന്നത്? കൊറേ എണ്ണം വലേൻ്റെ

0: ഇല്ലല്ലേ ഗോൾ അടിച്ചു കയറ്റുന്നു. അന്നായി അർത്ഥോ രണ്ട് പോസ്റ്റിന്റെ കുറച്ച് ബെല്ല് നിങ്ങളത്തിലങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് അടിച്ചു കയറ്റുകൂടെ. ഇതാരാണ് ഇത്ര പിടിയുള്ള, അതിന് ബെല്ല് അങ്ങ് ആക്കിയ പോരെ നേരം എത്ര വേണ്ട അടിച്ചു കയറ്റാ അവർക്ക്. മാത്രല്ല അതിന്റെ നടക്കൊരു വലയോ അനക്ക് തീരെ കണ്ടുടാ.
1: അതില്ലേ ആമിൻത, അതെന്താന്നറിയ അങ്ങനെ വെച്ചിനെ. ഗോൾ അടിക്കുമ്പോണ്ടല്ലോ ഈ ബോൾ ആൾക്കാരെ മേത്ത് കൊള്ളൂലേ, ഇഷ്ടം പോലെ കാണികളില്ലേ പുറത്തിരിക്കുന്നത്, അവരെ മേത്ത് കൊള്ളാണ്ടിക്കാൻ വേണ്ടിട്ടാന്ന് വല
0: കെട്ടീനെ. അതൊന്നുമല്ല, എനിക്കറിയില്ല, ഭയ കൂട്ടിക്കുവാ. ഇതെല്ലാം അനക്കറിയാ, എന്തെങ്കിലും വീട്ടിൽ തന്നോട് പറയാൻ
1: നിക്കട്ടെ. പറ
0: പണ്ട് കടൽക്കരക്കുന്നതിന് ഈ ബോൾ കളി കളിക്കല്, അതായത് മീൻ പിടിക്കുന്നവര്, മീൻ പിടിക്കുന്നവരടുത്ത് വലയുണ്ടാവുമല്ലോ
1: അല്ലേ,
0: വലയിലാന്നല്ലോ നമ്മളെ മീൻ തുള്ളി കേരുവ. അതിന്റെ ഒരു സങ്കല്പത്തിലാണ് ഈ വലയില് ഗോൾ അടിച്ചു കയറ്റുന്നത്.
1: പിന്നെ
0: നിനക്ക് ഇതെല്ലാം എന്നോട് ചോദിച്ചാ പോരെ, അവരുടെ ഒരു ഓർമ്മക്ക് വേണ്ടിട്ടാന്ന് ഇങ്ങനെ
1: ചെയ്യുന്നത്.
0: പിന്നെ നീ എന്തെന്നാടോ കളി കാണുന്നു, പിന്നെ നിനക്ക് കടന്നുറങ്ങിയാ പോരെ, ഒന്നും അറിയണ്ടാന്നോ നീ കളി കാണുന്നേ.
1: ആ നാമിന്ത, നിങ്ങള് അങ്ങനത്തെ വർത്താനം പറയുന്നത്, ഒരു കൊള്ളിച്ചിട്ടുള്ള വർത്താനം.
0: എടോ ഈ 10-20 ആൾക്കാർക്ക് ഒരു ബോള് ചാടിക്കൊടുത്താൽ എന്താ അവസ്ഥ? ഒരു 5-10 ബോൾ അങ്ങ് ചാടിക്കൊടുത്താ പോരെ. ഈ ഒരു ബോളിന്റെ പയ്യ ഈ കുറെ എണ്ണം പായുന്നതോ, ഈ 2-3 ബോൾ അങ്ങ് ചാടിക്കൊടുത്താൽ അതിന്റെ പയ്യയും കുറച്ച് പായഞ്ഞോട്ടല്ലേ, ഈ ഒന്നിന്റെ പയ്യ എല്ലെണ്ണം പായണ.
1: അതൊരു നല്ല പരിപാടിയാണല്ലേ.
0: പിന്നെന്താ, ഒന്നിന്റെ വയ്യ പായുമ്പല്ലേ ഇടിക്കലും വിട്ടലും മുകളല്ലോ, 2-3 അങ്ങനെ എറിഞ്ഞു കൊടുത്താലേ അതിന്റെ വയ്യ അങ്ങ് വായിഞ്ഞോളുമല്ലോ. കുറച്ചും കൂടി പൈസ ഉണ്ടെങ്കിൽ 5-10 കൂടി വാങ്ങിക്കോട്ടെന്ന്.
1: അല്ലാമിന്ത, ഈ പൈസ ഇല്ലാത്തോണ്ടായിരിക്കുമല്ലേ അവര് ബോൾ വാങ്ങാത്തത്.
0: പിന്നല്ലാണ്ട് അതന്നെ കാരണം കരണ, ഇവരെ കയ്യില് പൈസയില്ല. പൈസ ഈ ബോളിന് ഭയങ്കര പൈസയാ പോലും. അപ്പൊ ഈ ഒരു ബോളടെ വാങ്ങിക്കൊണ്ട് വെച്ചാലേ ഈ ഒന്നേ വീണ്ടും അവര് പറയുന്നു. ഞാൻ പറയാ കുറെ ആൾക്കാരോടെല്ലാം പിരിച്ചിട്ട് ഈ ഒന്നിന്റെ വയ്യ പായനോട് പിള്ളന്മാര് 2-3 വാങ്ങിയാൽ അതിന്റെയും പയ്യ പാഞ്ഞോട്ടെന്നാ ഞാനും പറയുന്നു. എന്റെ കരുണ അത് മാത്ര, പൈസ ഉണ്ടെങ്കിൽ ആ ബാല്യക്കാരെ പിള്ളർ വെറും ട്രൗസർ ഇട്ടിട്ടല്ലേ മോനെ പായിന്ന്, അവർക്കൊരു പെയിന്റ് വാങ്ങിക്കൊടുത്തൂടെ. പൈസ ഇല്ലാത്തോണ്ടല്ലേ അവര് ട്രൗസർ ഇട്ടിട്ട് പായുന്നുണ്ടാവുക.
1: അത് നിങ്ങൾ പറഞ്ഞ നേരാട്ട,
0: നമ്മളെ ഇന്ത്യയിലെ പിള്ളേർ കളിക്കുന്നുണ്ടിരുന്ന നീ ഇട്ടിയും കോലു
1: ഇട്ടിയും കോലു അതും കളിയാക്കിന.
0: അന്നപ്പൊ ഒരു ബടി ഇങ്ങനെ പിടിച്ചിട്ട് ബോൾ ഇങ്ങനെ അടിച്ചു തെറിപ്പിക്കുന്ന പണിയില്ലേ, അവരെ കണ്ടിട്ടില്ല ഡ്രസ്സ്, നല്ല നീല ഡ്രസ്സ്, അതും എങ്ങത്തെ പെയിന്റ്.
1: അത് ക്രിക്കറ്റ് കളിയാണ്, ക്രിക്കറ്റ്.
0: എന്റെ കാരണം അത് പണ്ട് ഇട്ടിയും കോലു, ഇപ്പല്ലേ ക്രിക്കറ്റ് എന്നല്ല, നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് ഇട്ടിയും കോലേനു. അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത നീ കണ്ട, അപ്പൊ ഇന്ത്യയിൽ പൈസ ഉണ്ട് കണ്ട, നമ്മള് പൈസക്കാരാന്ന്. നേരെ മറിച്ച് മറ്റൊരുത്തരുണ്ടോ, എന്തുകൊണ്ട് ഇന്ത്യനെ കൂട്ടായി നമ്മള് പൈസക്കാരായോണ്ട്, മനസ്സിലായ?
1: അത് ശരി ആമിന്ത, അങ്ങനെയാണെങ്കിലേ ഞാനൊരു ഐഡിയ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ നമുക്ക് ഒരു സംഘടന ഉണ്ടാക്കണം.
0: എന്തിന്?
1: പൈസ പിരിച്ചിട്ട് നമുക്ക് ബോൾ വാങ്ങിക്കൊടുക്കാവരിക്കേ.
0: എന്തിനാന്ന്, എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കളിയാന്നിത്. മാത്രല്ല അവരൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാല് ബനിയനും കഴിച്ചിട്ടിട്ട് ഒരു പാച്ചില് പായാനുണ്ട്, എന്നിട്ട് ആ ബനിയനുണ്ട് ഒരു കറക്കല് കറക്കായ. ഇതെല്ലാം എന്തിനാന്ന്, എന്റെ കരുണായിന്റെ ആവശ്യമില്ല കരുണ.
1: ആമിന്ത, നിങ്ങളിങ്ങനെ ആളെ കൂട്ടത്തൊന്നും ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞേക്കല്ല.
0: പിന്നെ
1: ഇവിടെ ഫുട്ബോൾ പ്രേമികളെ കൊണ്ടുള്ള കളിയാന്ന്, അവരെടുത്ത് മാറ്റി നിങ്ങൾക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിലോ. നിങ്ങൾ നാട്ടിൽ നോക്കിയാട്ടെ എത്രയാന്ന് ബോർഡ്, എത്രയാന്ന് ഫ്ലക്സ് വെച്ചിന്.
0: എല്ല കാരണ ബോർഡൊന്നും വെച്ചുകൊണ്ട് ഒരു ഇതും ഇല്ലാന്ന് എനിക്ക് കേക്കണ. അവര് ഇപ്പായി വിടാണ്ടല്ലേ ഇത് ഈ ഇവരെല്ലാം ഫോട്ടോ ബോർഡുമല്ലത്. അവരെ വീട്ടുകാരാറ്റം കണ്ടാലും എന്താ സ്ഥിതി, നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. എന്തിനാ അവരിങ്ങനത്തെ പണിയെടുത്ത്?
1: അത് നേരെ നിങ്ങൾ പറഞ്ഞേ.
0: വീട്ടുകാരാറ്റം ഇത് കാണുമ്പോ ഈ എന്റെ മോൻ ഉപ്പായി വിടാത്ത ഫോട്ടോ ആണെന്നല്ലേ കൊടുത്തതെന്നല്ലേ ചിന്തിക്കുക.
1: പിന്നെ
0: പിന്നെ നീ പറഞ്ഞ ഈ പ്രേമികൾ പ്രേമം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവോ?
1: അത് നേരെ നിങ്ങൾ പറഞ്ഞേ.
0: എന്തുണ്ട് ഞാൻ പറഞ്ഞ, അഥവാ വീട്ടുകാർ പോകുന്ന വൈക്ക് ഈ ഫ്ലക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ.
1: ഈശ്വര ഇത്രയൊന്നും ചിന്ത എന്റെ അങ്ങ് പോയിട്ടില്ല.
0: നിന്നെ പോലത്തെ ചിന്തിക്കാത്തവർക്കുള്ള കളിയാണ് ഇത്.
1: എന്റെ ആമിൻത അങ്ങനെയല്ലാന്നല്ലേ അവസ്ഥ.
0: അത് മാത്രമല്ല കരണ, ഇനി എന്തൊക്കെയുണ്ട് പറയേ.
1: ദൈവേറ്റ് ഇനിമുണ്ടല്ലോ എന്റെ ആമിൻത.
0: എന്തേനു,
1: നിങ്ങൾ ഇതേ കോലത്തിന് എനിക്ക് നാളെയും കാണണം എന്ന് ആഗ്രഹമുണ്ട്.
0: ആ നാടാ എന്റെ കോലത്തിന് മാറ്റം ഉണ്ടാവോ നാളത്തേക്ക്? നീ എന്ത് വാർത്താനീ പറയുന്നേ?
1: എന്റെ ആമിൻത, ആ വയലിൽ നിന്ന് പിള്ളേരെല്ലാം കൂടി ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇനി ബോള് കിട്ടായിട്ട് നിങ്ങളെ തലയാറ്റം എടുത്തിട്ട് ബോളാക്കിട്ട് ഉരുട്ടിട്ടുണ്ട് കയ്യല്ല എനിക്ക്.
0: അങ്ങനെ ആരാ കാരണ ചെയ്യണ്ടേ? എടു ഞാൻ പറഞ്ഞ ശരിയല്ലേ, ഈ നട്ടപ്പാതിരക്ക് ഒരു ബോളിന്റെ പുറകെ ഒരു 10-15 ആൾക്കാർ ഇങ്ങനെ ഓടുമ്പോ അവർക്ക് തളർച്ചയും ഇതെല്ലാം ഉണ്ടാവൂലേ. 2-3 ബോള് കൊടുത്തത് ഞാൻ പറയുന്ന തെറ്റാന്നോ? നീ പറ, ഞാനല്ലേ അവരെ ശരിക്ക് സഹായിക്കുന്നേ? അവർക്ക് വേണ്ടിട്ടല്ലേ ഞാൻ എന്റെ വാദം നിന്നിൽ ഞാൻ ഉന്നയിക്കുന്നേ? പിന്നെ അവർക്ക് പെയിന്റ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മോശ പറ? അഥവാ രാത്രി കാലത്ത് നല്ല തണുപ്പുണ്ടെങ്കിൽ അവർക്ക് കോടിപ്പോവില്ലേ? ഒന്നുമില്ലേ ഈ പെയിന്റ് ഇട്ടാൽ അവർക്ക് കോടലങ്ങ് നിർത്തുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഏതാ തെറ്റ്? ആ ഗോൾ പോസ്റ്റിന്റെ കാര്യാ. ആ പോസ്റ്റ് കുറച്ചും കൂടി വീതിയിലാക്കിട്ട് വല കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ തെറ്റ്? പറ.
1: അപ്പൊ കൊറേ ബോള് വേണമെന്ന് പറഞ്ഞു.
0: എടാ കാരണ, ഒന്നിന്റെ വയ്യ തന്നെ എത്ര എണ്ണാടോ പായുന്ന്, 1-2-3 ബോൾ ഉണ്ടെങ്കിൽ അതിന്റെ വയ്യും കുറച്ചാള് പാഞ്ഞോട്ടെ എന്ന് പറഞ്ഞ തെറ്റാ? പറ. എത്ര നേരം പാഞ്ഞാലാന്ന് ഒരു ബോളിന്റെ വയ്യ അവര് പാഞ്ഞാലാന്ന് ഒരിക്കൊന്ന് ചവിട്ടാൻ കിട്ടുക. പിന്നെ ഈ 5-6 ബോൾ വാങ്ങിക്കൊടുത്താൽ അവർക്ക് ഇഷ്ടം പോലെ അങ്ങ് ചവിട്ടാലോ, എന്നാട്ടെ പാതിരവരെ ചവിട്ടി കളിക്കുകയും ചെയ്യാം. പിന്നെ

0: പക്ഷെ നമ്മൾക്ക് എന്നവരുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണല്ലോ നമ്മുടെ ഇന്ത്യ.
1: അപ്പൊ
0: നമ്മള് എന്തെങ്കിലും പിരിക്കണ്ടിക്ക് പിരിക്കാലോ എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് മോശാന്നോ?
1: എനിക്ക് ഇനിയൊന്നും നിങ്ങളോട് പറയാനില്ല.
0: പിന്നെ നീ എന്ന് പറഞ്ഞു ഇത്രയും നേരം.
1: നിങ്ങളെല്ലാ സംശയം തീർക്കേതാ, നമ്മളെ കുട്ടിരാമട്ടം വരുന്നുണ്ട്, ഓറോട് തന്നെ ചോദിച്ചോളി.
0: ഓർക്ക് നന്നായിട്ട് പണ്ടേ ബോള് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: അതെയാ?
0: ആ ഓറ് കണ്ടത്തുന്നെല്ലാം കളിക്കുന്ന കളി ഞമ്മൾ അത്ര കണ്ടിനപ്പാ.
1: ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാട്ടാ.
0: ഏ അന്റെ ചെറുപ്പത്തിൽ ഓറ് ബോള് കളിക്കുന്ന പോലെ ഏറ്റവും നല്ല കോച്ചു അതുപോലെ നന്നായിട്ട് കളിക്കാരനാ പോലും കുട്ടിരാമട്ടെ.
2: അതെയാ? രണ്ടുപേരും കൂടി രാവിലെ തന്നെ.
1: ഒന്നുമില്ല എന്റെ കുട്ടിരാമട്ട, ആമിനിത്താന്റെ വിവരം കേട്ടിട്ട് ഒന്നും പറയണ്ട, എനിക്ക് ആകെ എന്തെല്ലോ ആയിപ്പോയിന്ന്.
2: ആണോ? ആ അത് ഇപ്പോഴേ മനസ്സിലായിട്ടില്ലല്ലോ ആമിനിത്ത.
0: പിന്നെന്താ കുട്ടിരാമട്ട, ഞാനോ അനക്കുള്ള അറിവുകൾ ഓന് പകർന്നു കൊടുക്കും, അനക്ക് കുറച്ചും കൂടി വിവരം കൂടുതലേ ഇല്ല.
2: ഇന്നത്തെ വിഷയം എന്തായിരുന്നു, എന്തിനെ കുറിച്ചാണെന്ന് ചർച്ച?
1: കുട്ടിരാമട്ട, നമ്മുടെ ലോകത്തില് മൊത്തം ലോകകപ്പിന്റെ ആവേശത്തിലല്ലേ ഉള്ളു.
0: എന്ത് വർത്താനം നീ പറഞ്ഞേ, ലോകകപ്പല്ല ലോഹകപ്പ്.
1: ഏ അതിന്റെ പേര് അങ്ങനെ മാറ്റീനാ?
0: അത് ലോഹത്തോണ്ടല്ലേ കപ്പുള്ളത്.
1: ഓ അതുകൊണ്ട് അങ്ങനെ
0: പറയുന്നത്.
2: പുതിയ കണ്ടുപിടുത്തം അല്ലേ?
1: ആ അത് മാത്രല്ല എന്റെ കുട്ടിരാമട്ട, കളിക്കാൻ വേണ്ടിട്ട് അഞ്ചാറ് ബോൾ ഇട്ട് കൊടുക്കണോ, അവർക്ക് പാന്റും കുപ്പായാലും വാങ്ങി കൊടുക്കണം എന്നാണ് ആമിത്ത പറയുന്നത്. വലിയ വലിയ ഗോൾ പോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ചെറിയ ഗോൾ പോസ്റ്റ് അല്ലേ ഉള്ളത്, ആ രണ്ട് പോസ്റ്റും വലുതാക്കിയിട്ട് വലിയ വലയും കെട്ടിട്ട് വലുതാക്കി കൊടുക്കണം എന്നാ പറയുന്നത്. അത് മാത്രല്ല കുട്ടിരാമട്ട, ഈ ഗോൾ അടിച്ചിട്ടാകുമ്പോ ഒരാളെ മേക്കെല്ലാം എല്ലാരും കൂടി പാഞ്ഞു കേറി നിക്കുന്നില്ലേ,
2: ആഹ്ലാദ പ്രകടനം.
1: ആ അതുകൊണ്ട് ഒരിക്കലും ഗോൾ അടിക്കാൻ പാടില്ല എന്ന് ആമിത്ത പറയുന്നത്.
0: കുട്ടിരാമട്ട ഞാൻ പറഞ്ഞ തെറ്റി, ഈ ഗോൾ അടിച്ചെന്ന് വെച്ചോ എല്ലാത്തിന്റെയും മേക്ക് കുറയണം പാഞ്ഞു കേറുമ്പോ അവന്റെ പെടലിയോ അല്ലെ നടുവോ വെട്ടിക്കൂലേ.
2: അതെ, അപ്പൊ ഒരു ലോകകപ്പ് ചിന്തകളാണ് ഇപ്പം നിങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നല്ലേ.
1: ആ അല്ല കുട്ടിരാമട്ടൻ, എന്താ നീനെ കുറിച്ച് പറയാനല്ലേ?
2: ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ലോകകപ്പ് അബദ്ധ ചിന്തകൾ എന്ന് നമുക്ക് ഈ ചർച്ചയെ മാറ്റി പറയാം.
1: ആന്ന കുട്ടിരാമട്ടൻ, അങ്ങനത്തെ ഒരു വർത്താനോ?
2: ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തകളല്ല അബദ്ധ ചിന്തകളാണ്, അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അല്ലെ. നമ്മളിപ്പം എല്ലാ കളികളും എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് ഫുട്ബോൾ.
1: അപ്പൊ
2: അത് ഒരുപാട് ആരാധകർ, ഓരോ ഫുട്ബോൾ കളിക്കാരനും ഒരുപാട് ആരാധകരുണ്ട്. മറ്റേത് കായിക ഇനത്തെക്കാളും ഒരു സിനിമാ താരത്തെക്കാളും ആരാധകരുള്ളവർ ഈ ഫുട്ബോൾ കളിക്കാർക്കാണ്. ആ ആരാധകരുടെയും ആ കായിക താരങ്ങളുടെയും വില നമ്മൾ മതിക്കണം അല്ലേ. അവരുടെ ആവേശത്തെ എടുത്തി കളയുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട്
0: രാവിലെയും
2: കളികളുണ്ട് അമേരിക്ക, മാത്രമല്ല കളി നടക്കുന്ന അമേരിക്കയിലല്ലേ. അപ്പൊ അമേരിക്കയിലെ രാത്രി അല്ലല്ലോ കളി നടക്കുന്നത്, നമുക്ക് ഇവിടെ രാത്രി ആയതുകൊണ്ടാണ് നമ്മള് രാത്രിയായിട്ട് കാണുന്നത്. അവിടെ പകൽ നേരത്താണ് കളി നടക്കുന്നത്.
1: ഇപ്പൊ എങ്ങനെയുണ്ട്?
2: അത് മാത്രല്ല അതിന്റെ ബോളിന്റെ എണ്ണം, ഗോൾ പോസ്റ്റിന്റെ അകലം, അതിന്റെ വലകള്, ഇതൊക്കെ ചില നിയമത്തിന് വിധേയമായി കൊണ്ട് നടത്തുന്ന ഒരു കളിയാണ്. നമ്മളിപ്പോ ലോകത്തിലാകെ ഭയപ്പെടുന്ന ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ മുറിവുകളെ പോലും ഉണക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഔഷധമാണ്. എല്ലാവരും ഒരേ ഒരു ലഹരിയിലേക്ക് വരികയാണ്. ഏതാണ് ആ ലഹരി? ഫുട്ബോൾ ലഹരിയിൽ, കായിക ലഹരിയിലേക്ക്. നമ്മളിപ്പം ലഹരിക്കെതിരെയൊക്കെ ഒരുപാട് സംഘടിതമായ സന്നാഹങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റ മനസ്സ്, ലോകം മൊത്തം ഒരു മനസ്സിൽ ഫുട്ബോൾ എന്ന ആ ഫുട്ബോൾ ഗ്രൗണ്ടിലെ കളിക്കാരുടെ പിന്നാലെ, അത് കാലദേശഭേദമില്ല. നമ്മൾ ഇന്ത്യക്കാർ കളിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഫാനായിരിക്കും അല്ലേ. ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കളിക്കാരുടെ കൂടി ആയിരിക്കും നമ്മുടെ മനസ്സ്. അതിന് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമോ അതൊന്നുമില്ല. അപ്പൊ എല്ലാ മനസ്സും, ലോകത്തിലെ എല്ലാ ആളുകളുടെയും മനസ്സിനെ ഒരുമിപ്പിക്കുന്ന ഈ കായിക ഇനത്തെ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് ആ കായിക ഇനത്തോടുള്ള, അതിന്റെ ആരാധകരോടുള്ള, താരങ്ങളോടുള്ള ഒരു അവഹേളനമായിരിക്കും. നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
0: ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചേയില്ല. ഞാൻ അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തേ കുട്ടിരാമട്ടാ.
1: ഓ അങ്ങനെയാ.
0: ആ

ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. റേഡിയോ മലബാർ.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിടവഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്. രാമായണ പാരായണത്തിൻ്റെ ഉഷസന്ധ്യകൾ.

അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാ ഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഇത് മഴക്കാലം. റോഡിൽ വെള്ളക്കെട്ടുകളും മറ്റ് അപകട സാധ്യതകളും വളരെ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ പോലും നാം കാരണം പൊലിയാനിടവരരുത്. പരമാവധി പതുക്കെ വാഹനങ്ങൾ ഓടിക്കുക. മഴക്കാലത്ത് യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളായ സ്റ്റിയറിംഗ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നതും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. വാഹനം നിയന്ത്രണത്തിലാക്കാൻ മറ്റു വാഹനങ്ങളുമായി പരമാവധി അകലം പാലിക്കുക. മഴക്കാലത്ത് വലിയ വാഹനങ്ങളുടെ തൊട്ടു പിന്നാലെ സഞ്ചരിക്കാതിരിക്കുക. ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ദിവസവും യാത്ര തുടങ്ങുന്നതിന് മുൻപ് പരിശോധിക്കുക. ഇരുചക്രവാഹനം ഓടിക്കുന്നവർ മഴക്കാലത്ത് പരമാവധി തെളിഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. വാഹനങ്ങളുടെ ചക്രങ്ങളുടെ നിലവാരം പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കുക. രാത്രികാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ലൈറ്റ് ഡിം ചെയ്തു കൊടുക്കുക. ഓർക്കുക, ഒരു ജീവനും നാം കാരണം പൊലിയാൻ ഇടവരരുത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്വാഗതം. ഇന്ന് വായനശാലയിൽ ഡോക്ടർ ധന്യ പിവിയുടെ വിളക്കിന്റെ കാവലാൾ എന്ന പുസ്തകത്തെ കുറിച്ചുള്ള അവലോകനം കേൾക്കാം. തയ്യാറാക്കിയത് ഉത്തമൻ കാഞ്ഞിലേരി. അവതരണം രാമകൃഷ്ണൻ പഴശ്ശി.
4: ഇതിഹാസങ്ങളുടെ ഏടുകളിൽ വിളക്കിന്റെ കാവലാളായി

മാറുന്നവർ. ഉത്തമൻ കാഞ്ഞിലേരി. ഇതിഹാസങ്ങളുടെ അന്തസത്ത തേടിപ്പോകുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത ഭൂമികയിലുള്ള അവിരാമമായ യാത്രയാണ്. തേച്ചുമിനുക്കി മൂർച്ച കൂട്ടിയ കഥാപാത്രങ്ങൾക്കൊപ്പം അരികുപറ്റി ആരോരും അറിയപ്പെടാതെ ജീവിച്ച് ജന്മം സഫലമാക്കിയ എത്രയെത്ര സ്ത്രീ കഥാപാത്രങ്ങൾ. പക്ഷേ അവരുടെ മഹത്വം കാണാൻ, അവരുടെ ആർജവം കാണാൻ അവർ ഭാര്യാഭർത്താക്കന്മാരുടെയും വംശത്തിൻ്റെയും കാവൽക്കാരായി മാറുന്നത് കാണാൻ പുരുഷ കേന്ദ്രീകൃത സമൂഹത്താൽ വിരചിതമായ കൃതികളിലൊക്കെ അർഹമായ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയാം. രാമായണത്തിലെ ലക്ഷ്മണ ഭാര്യയായ ഊർമിളിയുടെയും മഹാഭാരതത്തിലെ അഭിമന്യുവിൻ്റെ പത്നിയായ ഉത്തരയുടെയും മഹത്വം അതിശക്തമായി അവതരിപ്പിക്കുകയും ഓരോ ഇതിഹാസ മുഹൂർത്തങ്ങളും എടുത്തുകാട്ടി ആർജവത്തോടെ വിമർശിക്കേണ്ടവരെ വിമർശിക്കാനും ഇടനെഞ്ചോട് ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്താനും നമ്മൾ ഇതിഹാസ കഥാപാത്രങ്ങളായി കരുതുന്ന കുന്തി, ഗാന്ധാരി, ദ്രൗപദി, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ തുടങ്ങിയവരുടെ ധർമ്മങ്ങളും മഹത്വവും എന്തെന്നും അവരുടെ ചെയ്തികളെ ചൂണ്ടിക്കാണിച്ചും ഇതര കഥാപാത്രങ്ങളുമായി മാറ്റുരച്ചു നോക്കാൻ സാഹസം കാട്ടിയ, തൻ്റെടം കാട്ടിയ വിളക്കിൻ്റെ കാവലാൾ എന്ന നോവലെഴുതിയ ഡോക്ടർ ധന്യ PV എന്തുകൊണ്ടും അഭിനന്ദനമർഹിക്കുകയാണ്. ഇതിഹാസങ്ങൾ പദാനുപദം പഠിച്ച് ധർമാധർമ്മങ്ങളെ ഇഴകേറി പരിശോധിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ശരിയുത്തരം കണ്ടെത്തിയും മുന്നോട്ടു പോകുന്ന ഈ നോവൽ, ആഖ്യാനത്തിലൂടെയുള്ള നോവൽ സാഹിത്യം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ച പ്രതിഭാവൈഭവം, ഇതിഹാസങ്ങൾ മുഴുവൻ സ്വായത്തമാക്കിയാൽ പോലും സാധിക്കാത്ത ആഖ്യാനങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെയും ഉറവകൾ കാണിച്ചു തരുന്ന നോവൽ, ചോദ്യങ്ങളിലൂടെ വായനക്കാരിലേക്ക് ആഞ്ഞു തറക്കുന്ന വാക്കുകൾക്ക് ഏറെ ശക്തിയുണ്ട്, മൂർച്ചയുണ്ട്, കരുത്തുണ്ട്. ഓരോ അധ്യായവും ചെറുതാണെങ്കിലും അതിലെഴുതി വച്ച വാക്കുകളുടെ പ്രവാഹം അതിമനോഹരം തന്നെ. അതിസൂക്ഷ്മവും ശക്തവുമായ വായനയിലൂടെ മാത്രം കണ്ടെത്താവുന്ന കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ സ്വഭാവ നിരീക്ഷണ പാഠവും നോവലിനെ ഇതിഹാസ തുല്യമാക്കുന്നുണ്ട്. നോവലിലെ പൊള്ളുന്ന വാക്കുകൾ ഹൃദയത്തിലേക്ക് ആഞ്ഞു തറയ്ക്കുമ്പോൾ കാലാകാലമായി സത്യധർമാദികൾക്ക് വേണ്ടി എന്നും നിലകൊണ്ടവരെന്ന് നാം അഭിമാനിക്കുന്ന ഇതിഹാസ കഥാപാത്രങ്ങളുടെ മുഖം മൂടി വലിച്ചുകീറി അവർക്ക് കാവലാളായി മാറാൻ, അവരുടെ കരിപുരണ്ട ജീവിതത്തെ തേച്ചുമിനുക്കി വർണ്ണാഭമാക്കാൻ നോവലിസ്റ്റിന് സാധിച്ചതിൽ അഭിമാനിക്കാം. നോവലിലൂടെ കടന്നു പോകുന്ന ഇതിഹാസ സംഭവ പരമ്പരകളുടെ വിസ്ഫോടനങ്ങൾ ചെവികളിൽ അലയടിക്കുന്നുണ്ട്. ഒരു വാക്കുകൊണ്ട് അരുവിയായും ഒരു വാക്യം കൊണ്ട് പുഴയായും ഒരു ഖണ്ഡിക കൊണ്ട് മഹാസമുദ്രമാവുന്ന എഴുത്തിൻ്റെ മാസ്മരികത നോവലിസ്റ്റ് കാണിച്ചു തരികയാണിവിടെ. അറിവിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് ഊളിയിട്ടിറങ്ങുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനും അറിയപ്പെടാത്ത രണ്ട് കഥാപാത്രങ്ങളെ മുൻനിർത്തി അവരുടെ സ്വഭാവവിശേഷങ്ങൾക്ക് ചാരുത പകർന്നു നൽകിയ ആ വീണ്ടെടുപ്പുണ്ടല്ലോ, ആ താരതമ്യ പഠനമുണ്ടല്ലോ, അതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ അന്തസത്ത. കാലത്തിൻ്റെ ചാലുകളിലൂടെയും ഏത് കാലത്തും നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ദർശനങ്ങളുടെ ഉറവകളാണ് ഇതിഹാസങ്ങൾ. നിരവധി പേരുടെ സ്വപ്നങ്ങളുടെ ചിലമ്പൊലികൾ കേൾക്കാം. നന്മയുടെ വിത്തുപാടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ തിന്മയുടെ തീക്ഷ്ണത നമ്മളെ തുറച്ചു നോക്കുന്നതായി കാണാം. ഓരോ പുനർവായനകളിലും സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും പെരുമഴ പെയ്ത്തുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ അരികുപറ്റി അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, ചരിത്രത്തിൽ അറിയപ്പെടാതെ പോകേണ്ടി വന്നവരുടെ ആത്മനൊമ്പരങ്ങൾ എടുത്തു കാണിച്ചു തരികയാണ് ഈ നോവൽ. പ്രതിഭാധനരായ നിരവധി പേർ ഇതിഹാസങ്ങളിൽ നിന്ന് വേറിട്ട് കഥാപാത്രങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ ഊർമിളയുടെയും ഉത്തരയുടെയും ഇതുവരെ കാണാത്ത, ആരും സ്പർശിക്കാത്ത, ചിന്തിക്കാത്ത ഒരാത്മസത്തയുടെ സവിശേഷത കാണിച്ചു തരികയാണ് എഴുത്തുകാരി. കുണ്ടും കൊടുത്തും ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ തച്ചുടച്ചും ചതിയും വഞ്ചനയും കൂടപ്പിറപ്പുകളിൽ പോലും പ്രയോഗിച്ചും ആത്മനിർവൃതി തേടുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് കാവൽ വിളക്കുകളെ കാണിച്ചു തരികയാണ്. സ്വന്തം അസ്തിത്വം പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് ആർക്കോ വേണ്ടി സ്വന്തം പ്രതീക്ഷകളും സ്വപ്നങ്ങളും കുഴിച്ചു മൂടപ്പെട്ടവർ, കൊട്ടും കുരവയുമില്ലാതെ സത്യധർമാദികളിൽ വിശ്വസിച്ച് കണ്ണീരൊലിപ്പിച്ച് കഴിയാതെ നോവലിസ്റ്റ് പറഞ്ഞതുപോലെ ഗുരുജനങ്ങളെയും ബന്ധുമിത്രാദികളെയും മാറോട് ചേർത്ത് നിർത്തി പരിഭവമില്ലാതെ സർവനാശങ്ങളും അനുഭവിക്കുമെന്ന സത്യം മുന്നിൽ വന്ന് നൃത്തം ചെയ്യുമ്പോൾ അടിപതറാതെ ഏങ്ങലടിച്ചു കരയാതെ തൻ്റെ കുലത്തെ ചേർത്ത് നിർത്തിയ ഉത്തരയെയും ഊർമിളയെയും കാണിച്ചു തരുന്ന ഡോക്ടർ ധന്യ എന്ന എഴുത്തുകാരി ഇവിടെ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങൾ ശ്രദ്ധേയമാണ്. നമ്മൾ

ും താലോലിക്കുന്ന ഇതിഹാസങ്ങൾ ധർമ്മവും നീതിയും പരിപാലിച്ച് സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കാൻ ഓരോരുത്തർക്കും സാധിക്കുമെന്ന് പറയുമ്പോഴും നോവലിസ്റ്റിന്റെ സംശയം ഏറെ പ്രസക്തമാണ്. ഇതിഹാസങ്ങളിൽ എവിടെയാണ് സന്തോഷങ്ങൾ? എവിടെയാണ് വിജയങ്ങൾ? വ്യക്തിപരമായ നേട്ടങ്ങളും സന്തോഷങ്ങളും കടന്നു വരുമ്പോഴും ഞെട്ടറ്റു വീഴുന്ന എത്രയെത്ര ജന്മങ്ങൾ! അവരുടെ ദുഃഖങ്ങൾക്കും അവരൊഴുക്കിയ കണ്ണീർച്ചാലുകൾക്കും എവിടെയാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വിജയത്തിൻ്റെയും നന്മയുടെയും ചരിത്രമുള്ളത്? ഇതിനുത്തരം തേടുകയാണ് വിളക്കിൻ്റെ കാവലാൾ എന്ന നോവൽ. ശക്തവും വ്യക്തവുമായ തൻ്റെതായ കാഴ്ചപ്പാടിലൂടെ ഭാഷയുടെ നൈപുണ്യത്തോടെ ഇതിഹാസങ്ങളിലെ ഊർമിളയെയും ഉത്തരയെയും മറ്റൊരു വീക്ഷണത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയായിരുന്നു അവരെന്ന് സ്പഷ്ടമായ ആഖ്യാനങ്ങളിലൂടെ കാണിച്ചു തരുന്നു. എല്ലാം സഹിച്ച് വിഷമതകളെല്ലാം ധീരതയോടെ നേരിട്ട് തൻ്റെ വംശത്തിന് പുനരുജ്ജീവനം കൊടുക്കാൻ സാധിക്കുന്ന കഥാപാത്രങ്ങളുടെ അവതരണം എഴുത്തുവഴികളിൽ കണ്ടെത്തിയ വേറിട്ടൊരനുഭവം തന്നെ. ത്യാഗങ്ങളും കർമ്മങ്ങളും കൊണ്ട് മുന്നിലേക്ക് വരേണ്ടിയിരുന്ന കഥാപാത്രങ്ങൾ പലരും പിന്നിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഇത്തരം സ്ത്രീജന്മങ്ങളെ തന്മയത്തോടുകൂടി അവതരിപ്പിക്കുന്ന നോവലിസ്റ്റിൻ്റെ ആർജവം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിഹാസം എന്ന മഹാസമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന മുത്തുകളെ തപ്പിയെടുത്ത് തൻ്റെതായ ചിന്തകളുടെ അക്ഷരങ്ങളുടെ മൂശയിൽ വാർത്തെടുത്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പാണ്ഡവ കൗരവ രഘുവംശങ്ങളെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കാൻ ഇവർ നടത്തിയ ത്യാഗവും കഷ്ടപ്പാടുകളും ഓരോന്നായി നോവലിസ്റ്റ് നമ്മുടെ മുന്നിൽ ഇതൾ വിടർത്തുന്നുണ്ട്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ പത്മവ്യൂഹത്തിൽപ്പെട്ട് തന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന യാഥാർത്ഥ്യം അഭിമന്യുവിനോടൊപ്പം ഉത്തരയും തിരിച്ചറിയുന്നു. ശരിക്കും ഒരു സ്ത്രീക്ക് സംഭവിക്കുന്ന മഹാദുരന്തമാണ് അഭിമന്യുവിൻ്റെ വധത്തോടെ ഉത്തരയ്ക്ക് സംഭവിച്ചത്. എന്നാൽ തളരാതെ യൗവനത്തിൻ്റെ പ്രശാന്തതയും ആത്മധൈര്യവും കാണിച്ചു തരുന്നു നോവലിസ്റ്റ്. എല്ലാ കഷ്ടപ്പാടുകളും സുഖദുഃഖങ്ങളും ഒരു മനസ്സോടെ സ്വീകരിക്കുകയാണ് ഉത്തര. ചോദ്യങ്ങൾ ചോദിക്കേണ്ടവളല്ല, മറിച്ച് എല്ലാറ്റിനും ഉത്തരം കണ്ടെത്താൻ വിധിക്കപ്പെട്ടവളാണ് താനെന്ന സത്യം ഉത്തര അറിയുന്നു. അതെ, ആജ്ഞകൾക്കും ആഗ്രഹങ്ങൾക്കുമിടയിൽ, കടമകൾക്കും ഉത്തരവാദിത്വങ്ങൾക്കുമിടയിൽ ഉരുകിയൊലിച്ച ഇതിഹാസത്തിലെ ഉത്തരയെയല്ല നോവലിസ്റ്റ് കാണിച്ചു തരുന്നത്. സ്വയം ചിതറി ചത്തൊടുങ്ങേണ്ടിയിരുന്നവൾ, എന്നോ നാമാവശേഷമാകുന്ന ഒരു വിഖ്യാത വംശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യതയോടെ ഇത്തിരി ജീവൻ ഉദരത്തിൽ വഹിക്കുന്നവൾ വായനക്കാരുടെ മനസ്സിലേക്ക് നൂറുനൂറ് ചോദ്യങ്ങൾ ഉയർത്തിവിടുകയാണ്. തന്നെ വീടിന് കാവലാളാക്കി രാമനോടൊപ്പം നടന്നു നീങ്ങുന്ന ലക്ഷ്മണനോട് മനസ്സിലെ മോഹങ്ങളൊന്നും പറയാതെ നിൽക്കുന്ന ഊർമിള, ജാനകിയുടെ വരവോടെ കോസലരാജ്യത്തിൻ്റെ ഭാവി പൂർണ്ണമായി തകർന്നുവെന്ന നിരീക്ഷണം ശ്രദ്ധേയം തന്നെ. എത്ര കഴിവുണ്ടായിരുന്നിട്ടും കഴിവില്ലാത്തവരുടെ പിന്നിലേക്ക് എടുത്തറിയപ്പെടുന്ന സ്ത്രീത്വത്തെ കാണിച്ചു തരികയാണ് നോവലിസ്റ്റ്. തൻ്റെ മോഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ചിറകു വിരിക്കാനാവാതെ എല്ലാ നൊമ്പരങ്ങളും വിചാരവികാരങ്ങളും മനസ്സിലടക്കി വെച്ച് തപസ്വിനിയായി ജീവിക്കേണ്ടി വന്ന ഊർമിള ഏത് സീതയേക്കാളും ഉജ്ജ്വല കഥാപാത്രം തന്നെ. വനവാസത്തിന് ശേഷം ലക്ഷ്മണനോട് അവൾ പറയുന്ന വാക്കുകൾ, ഉപദേശങ്ങൾ എന്നിവയിലൂടെ പക്വമതിയായ സ്ത്രീയെ കാണിച്ചു തരികയാണ് എഴുത്തുകാരി. ഭർത്താവ് തന്നോട് ചെയ്ത സ്നേഹനിരാസത്തെ അപലപിക്കുന്നില്ല, രോഷാകുലയാകുന്നില്ല. രാമന്റെ വെറും നിഴലായി മാറിയ ലക്ഷ്മണനെ കുറ്റപ്പെടുത്തുന്നുമില്ലെന്ന് നാം അറിയുന്നു. ഊർമിള നിദ്ര എന്ന അധ്യായത്തിലൂടെ നോവലിസ്റ്റ് തന്റെ ചിന്തകൾ ഊർമിളയിലൂടെ പങ്കുവെക്കുകയാണ്. ഇവിടെ ഊർമിള സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പുരുഷാർത്ഥങ്ങൾ നേടി ആത്മാവിന് മോക്ഷം കിട്ടാനാണ് ഈ വെട്ടിപ്പിടിക്കലും മരണങ്ങളും. എന്നിട്ടും അങ്ങനെ ആർക്കൊക്കെ മോക്ഷം കിട്ടിയെന്ന ചോദ്യം മനസ്സിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ട്. പക്വതയോടും സമചിത്തതയോടും കൂടി പെരുമാറുന്ന ഊർമിളയെ കാണിച്ചു തരികയാണിവിടെ. എവിടെയെല്ലാം സീത പരാമർശിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഒരു നിഴലായി ഊർമിളയുണ്ടായിരുന്നു. ആ രൂപം നമ്മുടെ കണ്ണിൽ പെടാതിരിക്കുകയായിരുന്നു എന്നതാണ് മൂടിവെക്കപ്പെട്ട സത്യം. വിദേഹരാജ്യത്തിൻ്റെ കനിഷ്ഠപുത്രി ആരാണ്? സീത എന്ന വളർത്തുപുത്രിയോ അതോ ഊർമിള എന്ന ഞാനോ? ഉള്ളിലുലക്കുന്ന ചോദ്യം തന്നെയാണിത്. നിഴലെന്ന പ്രതിഭാസത്തെ മനോഹരമായി എഴുത്തുകാരി വിശദീകരിക്കുന്നുണ്ട്. രൂപത്തെക്കാൾ നിഴലായി നടക്കുന്നവർക്കാണ് മഹത്വം എന്ന യാഥാർത്ഥ്യം നോവലിസ്റ്റ് കാണുന്നുണ്ട്. മുമ്പേ നടക്കുന്നവരുടെ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ നിഴൽ അനിവാര്യം തന്നെ. ഇവിടെ നോവലിസ്റ്റ് തൻ്റെ നയം വ്യക്തമാക്കുന്നു. അതെ, സീതയുടെ നിഴലായി എപ്പോഴും ഊർമിളയുണ്ട്. സ്വന്തം അസ്തിത്വം പണയം വെച്ച് മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കു വേണ്ടി നിഴലായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഊർമിളയെ എത്ര ശക്തമായിട്ടാണ് നോവലിൽ അവതരിപ്പിക്കുന്നത്! അവരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് നിരവധി ചോദ്യങ്ങൾ എഴുത്തുകാരി ചോദിക്കുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങളാണ്

ഈ നോവലിന്റെ ശക്തി. നീ ലക്ഷ്മണനെ സ്നേഹിച്ചുവോ? ലക്ഷ്മണൻ നിന്നെ സ്നേഹിച്ചിരുന്നുവോ? ഈ ചോദ്യത്തിൽ നീ തൃപ്തിയായിരുന്നുവോ? ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് തന്നെ. അപ്പോഴും മൗനിയായിരിക്കാൻ ഊർമിളെ ആഗ്രഹിക്കുന്നു എന്നതാണ് അവരുടെ മഹത്വം. അതോടൊപ്പം ഈ രചനയുടെ ശക്തിയും. എത്ര പറഞ്ഞാലും എഴുതിയാലും തീരാത്ത വികാരസാഗരമാണ് വിളക്കിൻ്റെ കാവലാൾ എന്ന നോവൽ. മാനവ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഇതിഹാസങ്ങൾ പൂർണ്ണമായും സായത്വമാക്കിക്കൊണ്ട് അതിൽ സമർപ്പണം നടത്തിക്കൊണ്ട് മാത്രം രചിക്കാൻ പറ്റുന്ന നോവലാണിത്. അതിൽ ഡോക്ടർ ധന്യ പി വി എന്ന എഴുത്തുകാരി പൂർണ്ണമായി വിജയിച്ചു. അതിബൃഹത്തായ ഇതിഹാസങ്ങളെ അതിൻ്റെ അന്തസത്ത കൈവിടാതെ തൻ്റെ ചെറു നോവലിൽ സാംശീകരിക്കാൻ സാധിച്ചുവെന്നതിൽ പയറ്റിത്തെളിഞ്ഞ പ്രതിഭയുടെ മിന്നലാട്ടം നമുക്ക് കാണാൻ സാധിക്കും. വാഗ്ഭടാനന്ദൻ്റെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണ്, നിരവധി പ്രതിഭകൾക്ക് ജന്മം നൽകിയ കലശഗിരി എന്ന കാഞ്ഞിലേരിയിൽ പ്രതിഭാസമ്പന്നയായ ഒരെഴുത്തുകാരി പിറവിയെടുക്കുമ്പോൾ സംതൃപ്തിയേറെയുണ്ട്. ഭൂസ്വത്തും സമ്പത്തും നശ്വരമാണെന്നും വിദ്യയാണ് അനശ്വരമെന്നും കാണിച്ചതെന്ന് കാഞ്ഞിലേരിയിൽ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ പുളിക്കൽ ചെമ്മരം ഇല്ലത്ത് മൺമറഞ്ഞുപോയവരുടെ പിൻഗാമി വാസുദേവൻ നമ്പൂതിരി മാസ്റ്ററുടെയും ആറ്റുപുറം സരസ്വതി ടീച്ചറുടെയും മകൾ ഡോക്ടർ ധന്യ പി വിയുടെ തൂലികയിൽ നിന്ന് ഇനിയുമേറെ സാഹിത്യ സൃഷ്ടികൾ പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിലേരി എന്ന നാടിനെ അടയാളപ്പെടുത്താൻ എഴുത്തുകാരിയിലൂടെ ഡോക്ടർ ധന്യ പി വിക്ക് സാധിക്കട്ടെ. തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതും വായിക്കപ്പെടേണ്ടതുമായ നോവൽ തന്നെയാണ് വിളക്കിൻ്റെ കാവലാൾ. ആശംസകൾ, അഭിനന്ദനങ്ങൾ.

വായനശാലയിൽ ഇപ്പോൾ കേട്ടത് ഡോക്ടർ ധന്യ പി ബിയുടെ വിളക്കിന്റെ കാവലാൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനമാണ്. തയ്യാറാക്കിയത് ഉത്തമൻ കാഞ്ഞിലേരി, അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി.

0: ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു. വായനശാല.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: സംഗീത നിശ.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സംഗീത നിശ ആരംഭിക്കുന്നു. ഇന്നത്തെ സംഗീത നിശയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. കേൾക്കാം അവിനാഷ് കുമാറും സൗമ്യ ഗുരുചരനും ചേർന്ന് അവതരിപ്പിക്കുന്ന

0: സംഗീത നിശ. ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുര ഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
2: മധുര ഗീതങ്ങൾ.

സംഗീതജ്ഞനുമായിരുന്ന എൽ പി ആർ വർമ്മ എന്നറിയപ്പെടുന്ന ലക്ഷ്മീപുരം കൊട്ടാരം പൂരം തിരുനാൾ രവിവർമ്മയുടെ ഓർമ്മദിനം. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ പ്രണാമമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഏതാനും ചില ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കർണാടക സംഗീതം അഭ്യസിച്ച ഇദ്ദേഹം 20 വയസ്സു മുതൽ തന്നെ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. കേരള തിയേറ്റേഴ്സ്, KPSE തുടങ്ങിയ നാടക സമിതികൾക്കു വേണ്ടി സംഗീത സംവിധാനം ചെയ്തു. 1960 പുറത്തിറങ്ങിയ സ്ത്രീ ഹൃദയമാണ് ആദ്യ ചിത്രം. തന്റെ 33 വയസ്സിലിറങ്ങിയ ഈ സിനിമയ്ക്കു വേണ്ടിയാണ് ആദ്യമായി സംഗീതം ചിട്ടപ്പെടുത്തിയത്. ആകെ 15 ചിത്രങ്ങൾക്കാണ് അദ്ദേഹം സംഗീതമേകിയത്. ഉപാസന, വീടിനു പൊന്മണി വിളക്കുനീ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. കേൾക്കാം, സ്ത്രീ ഹൃദയം എന്ന ചിത്രത്തിനു വേണ്ടി P ഭാസ്കരൻ രചന നിർവഹിച്ച് AM രാജയും ജിക്കി കൃഷ്ണവേണിയും ചേർന്ന് പാടിയ ഗാനം.

ഇനി കേൾക്കാം പി എ തോമസ്, ശശികുമാർ എന്നിവരുടെ സംവിധാനത്തിൽ 1964 പുറത്തിറങ്ങിയ കുടുംബിനി എന്ന ചിത്രത്തിലെ ഗാനം. അഭയദേവാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ആലാപനം പി ലീല.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ LPR വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരപ്പനാട് രാജവംശത്തിലാണ് LPR വർമ്മ ജനിച്ചത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് പഴയ തെക്കുംകൂർ ആസ്ഥാനമായിരുന്ന ചങ്ങനാശ്ശേരിയിൽ വടക്കൻ കേരളത്തിൽ നിന്നും വന്നു താമസിച്ചവരാണ് LPRന്റെ മുൻതലമുറക്കാർ. ചങ്ങനാശ്ശേരി പുഴവാതിൽ ലക്ഷ്മിപുരം കൊട്ടാരത്തിൽ മംഗളാഭായിയുടെയും വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും മകനായി 1927 February 18 കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ അദ്ദേഹം ജനിച്ചു. KJ യേശുദാസും P ലീലയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വയലാർ രാമവർമ്മ. ചിത്രം സ്ഥാനാർത്ഥി സാറാമ. 1966 KS സേതുമാധവന്റെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ LPR വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ തന്നെയാണ് അദ്ദേഹം ബാല്യകാലം കഴിച്ചുകൂട്ടിയത്. ചങ്ങനാശ്ശേരി പെരുന്ന NSS സ്കൂളിൽ SSLC വരെ പഠിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ മാവേലിക്കര വീരമണി അയ്യരുടെയും മധുര കേശവ ഭാഗവതരുടെയും ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ചു. അവിടെ നിന്നും അദ്ദേഹം ഗാനഭൂഷണം പാസായി. 1966 പുറത്തിറങ്ങിയ മേയർ നായർ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വയലാറിന്റേതാണ് വരികൾ. SR പുട്ടണ്ണയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനം ആലപിച്ചിരിക്കുന്നത് ഭാവഗായകൻ P. ജയചന്ദ്രനാണ്.

വയലാറിന്റെ ധാരാളം ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് എൽ പി ആർ ആയിരുന്നു. സംഗീത സംവിധായകനെന്ന നിലയിലും ഗായകനെന്ന നിലയിലും കേരളത്തിലെ സംഗീത രംഗത്ത് തിളങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗായകൻ പി ജയചന്ദ്രനെ അനശ്വരമാക്കിയ ഉപാസന എന്ന ഒറ്റ ഗാനം മതി എൽ പി ആറിന്റെ മഹത്വമറിയാൻ. 1973 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തൊട്ടാവാടി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. വയലാർ രാമവർമ്മയാണ് വരികൾ എഴുതിയിരിക്കുന്നത്.

തന്റെ അവസാന കാലഘട്ടത്തിൽ സംഗീത ഗവേഷണത്തിൽ മുഴുകിയിരുന്നു. കേരള സംഗീതത്തിന്റെ ആലാപന ശൈലികളെ പറ്റിയുള്ള പ്രബന്ധ രചനയിലായിരുന്നു അദ്ദേഹം. വയലാറുമായി ചേർന്ന് ഇദ്ദേഹം ഒരുക്കിയ മറ്റൊരു അനശ്വര ഗാനം കൂടിയുണ്ട്, അജ്ഞാത സഖി ആത്മസഖി എന്ന ഗാനം. 1967 കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉള്ളതുമതി എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ഗാനം പാടി അനശ്വരമാക്കിയത് കെ ജെ യേശുദാസ്.

ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

ഇടമുറിയാതെ പെയ്യുന്ന മഴ, തുള്ളിക്കൊരു കുടം പെയ്ത് തൊടികളും താഴ്ന്ന ഇടങ്ങളും വെള്ളം വിഴുങ്ങിയിരിക്കുകയാണ്. കാർമേഘങ്ങൾ നിറഞ്ഞ ആകാശം, സൂര്യരശ്മികൾ പതിക്കാതെ ഇരുളിമ പകർന്ന പകലുകൾ, ഇഴജന്തുക്കൾ ഇഴയുന്ന നാട്ടിട വഴികളിലേക്കിറങ്ങാതെ, വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ തൊഴിലിന് പോകാനാവാതെ വീട്ടകങ്ങളിൽ കഴിയുന്ന നാട്ടുകാർ, ദുരിതപ്പെയ്ത്തിൻ്റെ കഷ്ടകാലത്ത് വരുതിയിൽ വിറങ്ങലിക്കുന്ന കർക്കിടകത്തിൽ ആധ്യാത്മികതയുടെ ആലാപനമുയരുകയാണ്.

0: ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ 31 ദിവസങ്ങളിൽ 31 ശ്രോതാക്കൾ പാരായണം ചെയ്യുന്നു.
1: എങ്കിലോ രാജാ ദശരഥനേകദാസങ്കലിതാനന്ദമമാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം
0: തൻ അധ്യാത്മരാമായണ പാരായണവും കഥാകഥനവും രാമകഥാഗാനലയം ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:00

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ LPR വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വയലാർ കൂട്ടുകെട്ടിൽ നിരവധി ഗാനങ്ങളാണ് ഇരുവരും ചേർന്ന് ചിട്ടപ്പെടുത്തിയത്. വയലാർ നമ്മെ വിട്ടുപോകുന്നതിൻ്റെ തലേനാൾ വരെ LPRന്റെ വീട്ടിലായിരുന്നു വയലാർ വിശ്രമിച്ചിരുന്നത്. ഗായകനെന്ന നിലയിൽ അദ്ദേഹം AM രാജയോടൊപ്പം ഗാനം ആലപിക്കുകയുണ്ടായി. അഭയദേവിന്റെ ഗാനരചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീതം പകർന്നത്. കേൾക്കാം 1954 MRS മണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവൻ വരുന്നു എന്ന ചിത്രത്തിലെ ഗാനം.

1978 ശാസ്ത്രീയ സംഗീതത്തിന് സംഗീത നാടക അക്കാദമി അവാർഡും 1985 നാടക സംഗീത സംവിധാനത്തിനുള്ള സംസ്ഥാന അവാർഡും, കൂടാതെ ഉള്ളതു മതി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ബോംബെയിൽ നിന്ന് സ്പെഷ്യൽ ഒരു അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മായാറാണി വർമ്മയാണ് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി. പ്രേംകുമാർ, ശോഭാനന്ദന വർമ്മ, ബീന, രാജ്കുമാർ എന്നിവരാണ് മക്കൾ. ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം സന്ധ്യാവന്ദനം. ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. കേൾക്കാം നീലാംബരി എന്ന് തുടങ്ങുന്ന ഗാനം.

കുടുംബിനി എന്ന ചിത്രത്തിന് വേണ്ടി പി ലീല പാടിയ ഗാനം നേരത്തെ കേട്ടുവെങ്കിലും ഇതിലെ സിഒ ആൻഡോ പാടിയ വീടിന് പൊന്മണി വിളക്കുനീ എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം എൽ പി ആറിന്റെ എക്കാലത്തെയും ശ്രദ്ധേയമായ ഗാനങ്ങളിലൊന്നാണ്.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ എൽ പി ആർ വർമ്മ ഈണം നൽകിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി നാടകങ്ങൾക്കും ഏതാനും ആൽബങ്ങൾക്കും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. കൂടാതെ 1988 മോഹൻലാൽ വിശ്വനാഥ ഭാഗവതരായി അഭിനയിച്ച മലയാള ചലച്ചിത്രമായ അയിത്തത്തിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. 1967 ഉള്ളതു മതി എന്ന ചിത്രത്തിന് വേണ്ടി കുമാരനാശാൻ ഗാനരചന നിർവഹിച്ച് എൽ പി ആർ വർമ്മ സംഗീതം നൽകി. എ പി കോമളയും രേണുകയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം.

എൽ പി ആർ വർമ്മയുടെ ശ്രദ്ധേയമായ നാടകഗാനങ്ങളിൽ ഒന്നായിരുന്നു സ്വർഗം നാണിക്കുന്നു എന്ന നാടകത്തിനു വേണ്ടി വയലാർ എഴുതിയ പറന്നു പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ എന്ന ഗാനം സംഗീത സംവിധാനം നിർവഹിച്ച് അദ്ദേഹത്തിന്റെ സ്വരത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ്. ആ ഗാനം വീണ്ടും 2025 പുറത്തിറങ്ങിയ പറന്നു പറന്നു പറന്നു ചെല്ലാൻ എന്ന ജിഷ്ണു ഹരീന്ദ്ര സംവിധാനം ചെയ്ത ചിത്രത്തിൽ എം ജി ശ്രീകുമാറിന്റെ ശബ്ദത്തിൽ വീണ്ടും കേൾക്കാൻ നമുക്ക്

പ്രിയ ശ്രോതാക്കളെ, മലയാളത്തിലെ ചലച്ചിത്ര ഗാനരചയിതാവും കവിയും സംഗീത സംവിധായകനും ഗായകനും നടനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന LPR വർമ്മ എന്നറിയപ്പെട്ടിരുന്ന ലക്ഷ്മീപുരം കൊട്ടാരം പൂരം തിരുനാൾ രവിവർമ്മയുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈണം നൽകിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മ വിട്ടുപിരിഞ്ഞ LPR വർമ്മ എന്ന അനുഗ്രഹീത കലാകാരനെ റേഡിയോ മലബാറിന്റെ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മധുരഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. മധുരഗീതങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണം നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി

സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 23, ഹിജറ വർഷം 1447, മുഹറം 21, ശകവർഷം 1948, ആഷാഢം 16, 2026 ജൂലൈ 7, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4